ആകാശവാണി കോഴിക്കോട്. സമയം 5:58:19. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 22, കൊല്ലവർഷം 1201, ഇടവം 29, 2026 June 12 വെള്ളിയാഴ്ച. 438.6 meters 684 kHz ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക്
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാദർ പാലാഴി.
2: നാടായ നാടുകളിലൊക്കെ മയക്കുമരുന്നിനെതിരെ കുട്ടികൾ മുതൽ അമ്മമാർ വരെ രംഗത്തിറങ്ങിയ കാലമാണല്ലോ ഇത്. നല്ല കാര്യം, മുക്തകണ്ഠം പ്രശംസിക്കേണ്ടത്, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഈ ക്യാമ്പയിൻ ആവേശപ്പുറത്ത് തുടങ്ങി കാലക്രമത്തിൽ തണുത്തുറഞ്ഞു പോകരുത്. നിരന്തരമായി നടക്കേണ്ട പ്രചാരണമായിരിക്കണം ഇത്. ഇതുമായി ബന്ധപ്പെട്ട് 2024 ലോകാരോഗ്യ സംഘടന പ്രസിദ്ധീകരിച്ച ഒരു കണക്ക് ഇങ്ങനെയാണ്. ലോകത്ത് ഒരു വർഷം മയക്കുമരുന്നുപയോഗം മൂലം മരിക്കുന്നത് 600,000 പേരാണ്. അതായത് ഒരു ദിവസം 1,643 പേർ മരിക്കുന്നു. ഇതിൽ 2/3 പുരുഷന്മാരാണെന്നും കണക്കുകൾ പറയുന്നു. ആശ്ചര്യകരം തന്നെ. നമ്മോടൊപ്പം സന്തോഷത്തോടെ ജീവിതം നയിക്കേണ്ട 1,643 പേരാണ് ഓരോ ദിവസവും മയക്കുമരുന്നുപയോഗിച്ച് മരിച്ചു പോകുന്നത്. പക്ഷേ നമ്മുടെ തെരുവുകളിലും സ്ക്രീനുകളിലും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ചെയ്യുന്നവർ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. അത് പറയുന്നതിന് മുമ്പ് ലോകാരോഗ്യ സംഘടനയുടെ മറ്റൊരു കണക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. മദ്യപാനം മൂലം ലോകത്ത് ഒരു വർഷം മരിക്കുന്നത് 2,600,000 പേരാണത്രേ. 2024 കണക്കാണിത്. അതായത് മദ്യപിച്ച് ഒരു ദിവസം മരിക്കുന്നത് 7,123 പേരാണ്. ഇങ്ങനെ മരിക്കുന്ന 100 പേരിൽ 77 പേരും പുരുഷന്മാരാണ്, 23 പേർ സ്ത്രീകളും. അതായത് മദ്യവും മയക്കുമരുന്നും മൂലം ദിവസം നമ്മെ വിട്ടുപിരിയുന്നത് 8,766 പേരാണ്. ഈ രണ്ട് ദൂഷ്യങ്ങൾ മൂലമുള്ള കുടുംബകലഹങ്ങൾ, സ്ത്രീ പീഡനം, ആക്സിഡൻറ്റുകൾ, ബിസിനസ് നഷ്ടം തുടങ്ങിയ പ്രത്യാഘാതങ്ങൾ വേറെയുമുണ്ട്. അതുകൊണ്ട് ഒരു ചോദ്യം നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിനിലും പ്രതിജ്ഞകളിലും മദ്യപാനം ഉൾപ്പെടുത്താത്തത്? ഈ അവസരത്തിൽ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന ഒരു അബദ്ധധാരണ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കലാകാരന്മാർ, എഴുത്തുകാർ, ബുദ്ധിജീവികൾ, ആക്ടിവിസ്റ്റുകൾ തുടങ്ങി ഭൗതിക വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നവരുടെയൊക്കെ ഒരു ധാരണ മദ്യപാനവും മയക്കുമരുന്നുപയോഗവും അവരുടെ ധിഷണയെ ഉത്തേജിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ്. സത്യത്തിൽ ഈ ധാരണയ്ക്ക് യാതൊരു ശാസ്ത്രീയ പഠനത്തിൻ്റെയും പിൻബലമില്ല. ഇല്ലെന്ന് മാത്രമല്ല, ഇവ രണ്ടിൻ്റെയും ഉപയോഗം ക്രിയേറ്റിവിറ്റിയെയും ധൈഷണികതയെയും നെഗറ്റീവായി ബാധിക്കുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. നമ്മുടെ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തെ എത്രയോ പ്രതിഭകൾ അത്യാവശ്യത്തിലധികം മദ്യം കഴിച്ച് അകാല ചരമം പ്രാപിച്ചിട്ടുണ്ട്. നമ്മുടെ എത്രയോ സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, നാട്ടുകാർ, അവരെയൊക്കെ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. അവരെ ആശ്രയിച്ചു കഴിഞ്ഞ എത്രയോ സ്ത്രീകളും കുട്ടികളും അനാഥത്വത്തിൻ്റെ കയങ്ങളിൽ അകപ്പെട്ടുപോയിട്ടുണ്ട്. മദ്യം കഴിക്കുന്നതും അതിന് അടിമയാകുന്നതും വേർതിരിച്ച് കാണണം. മദ്യപാനത്തിന് വേണ്ടി മാത്രം ഒരാൾ എത്ര സമയം ചെലവഴിക്കുന്നു എന്നതിനെക്കുറിച്ച് ചില പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അമേരിക്കയിൽ അത് പ്രതിദിനം 1.5 മണിക്കൂറും ഓസ്ട്രേലിയയിൽ 80 മിനിറ്റുമാണ്. ബ്രിട്ടനിലാവട്ടെ പുരുഷൻ 2.5 മണിക്കൂറും സ്ത്രീ 1.5 മണിക്കൂറുമാണ് മദ്യപിക്കാൻ ചെലവഴിക്കുന്നത്. ഇന്ത്യയിൽ അങ്ങനെയൊരു പഠനം നടന്നിട്ടില്ലെങ്കിലും ലോകത്താകെ ശരാശരി 1.5 മണിക്കൂർ ആണെന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് കാര്യമില്ലാത്ത കാര്യത്തിന് നമ്മളിൽ ചിലർ വളരെയധികം സമയം ചെലവഴിക്കുന്നു. ഈ പറഞ്ഞതിനർത്ഥം മദ്യത്തെയും മയക്കുമരുന്നിനെയും സമീകരിക്കുന്നു എന്നല്ല. തീർച്ചയായും രാസലഹരി മദ്യത്തേക്കാൾ മാരകമായ വിഷപദാർത്ഥം തന്നെയാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വേഗത്തിലുള്ളതും എളുപ്പത്തിൽ ദൃശ്യവുമാണ്. മെലിഞ്ഞൊട്ടി കണ്ണുകൾ ആഴ്ന്നിറങ്ങി ഒറ്റപ്പെട്ട് കഴിയുന്ന പേക്കോലങ്ങളുടെ എണ്ണം നഗരഗ്രാമാന്തരങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വിജയിക്കാതെ എത്രയെത്ര കുടുംബങ്ങളാണ് നിസ്സഹായതയുടെ നിലവിളിയുമായി കഴിയുന്നത്. എങ്കിലും പറയുകയാണ്, ലഹരിക്കടിമപ്പെട്ട മക്കളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നമ്മുടെ ഉത്തരം മുട്ടിക്കുന്നതാണ് മദ്യത്തോടുള്ള നമ്മുടെ ലാഘവ സമീപനം.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഖാദർ പാലാഴി.
0: ആകാശവാണി കോഴിക്കോട്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashvani, the news read by

ഇന്നീ പരിപാടിയിൽ നഗരമേ നന്ദി കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ എസ് ജയശ്രീ പങ്കെടുക്കുന്ന പരിപാടി, ആരോഗ്യം അമൂല്യം ഡോക്ടർ സുരേഷ് കുമാർ ജി എസ് പങ്കെടുക്കുന്നു, പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ, 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, അടിയാള പ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ, 7:45 ഗാന്ധിമാർഗം, 7:50 രാഗപരാഗം, 7:55 ഇളയനില, 8:30 ആർട്ട് കഫേ, ഇന്നീ പരിപാടിയിൽ എം ജി സോമനെക്കുറിച്ച്, തുടർന്ന് ലളിതഗാനങ്ങൾ കേൾക്കാം. 9:00 സുവർണ മലരുകൾ, 9:30 ഇശൽമാല, 9:45 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 NHM റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 12:10, 12:40 എവർ ഗ്രീൻ ഡ്യുയറ്റ്സ്, 1:00 ഗാനോത്സവം, 2:15 തുടർ നാടകം, 2:30 ഗസൽ, വൈകിട്ട് 4:45 രാത്രി 8:00 8:40 ചലച്ചിത്ര ഗാനങ്ങൾ, 5:00 ഒപ്പനപ്പാട്ട് KTP മുനീറയും സംഘവും പാടിയത്, 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിത ഗാനങ്ങൾ, 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:15 അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, സസ്യവൈവിധ്യം മുതൽ സമൃദ്ധമായ വിപണി വരെ മികച്ച ജൈവ കർഷക അവാർഡ് ജേതാവായ ജയശ്രീയുമായി അഭിമുഖം, 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ അറിയിപ്പ്, 7:35 യുവവാണി, 9:15 വിദ്യാഭ്യാസ രംഗം, കോഴ്സുകളും സാധ്യതകളും, പ്ലസ് ടു സയൻസ് കഴിഞ്ഞാൽ, 9:30 സാഹിത്യരംഗം, ആകാശവാണിയുമായുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു UK കുമാരൻ, ഞാൻ എന്റെ വായന, OP സുരേഷ് സംസാരിക്കുന്നു, M നന്ദകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, 10:00 KJ യേശുദാസിന്റെ സംഗീത കച്ചേരി, TN കൃഷ്ണൻ വയലിൻ, മാവേലിക്കര കൃഷ്ണൻകുട്ടി മൃദംഗം, TV വാസൻ ഖടം, 11:00 ലളിതഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്.

0: കാവ്യാഞ്ജലി.
1: എൻ വി കൃഷ്ണവാര്യരുടെ കവിപൂജ എന്ന കവിത കേൾക്കാം. ആലപിച്ചത് സ്മിത പി മേനോൻ.

പായസം ചമച്ചെന്നെ ഭക്ഷിപ്പാൻ ക്ഷണിക്കുന്നു കുഞ്ചനോ പാഞ്ചാലിയോ. കർമ്മസാക്ഷി.

പിന്നതിർ വികസിപ്പിക്കാൻ കതിർഭാഗിയ കവികളെ. അകലേക്കകലേക്കൻ ചക്രവാളത്തിൻ അതിർ വികസിപ്പിക്കാൻ കതിർഭാഗിയ കവികളെ. കവിപൂജയോ കഷ്ടം.

0: എൻ വി കൃഷ്ണവാര്യരുടെ കവിപൂജ എന്ന കവിതയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആലപിച്ചത് സ്മിത പി മേനോൻ.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്. പ്രഭാതഗീതം ആദ്യഗാനം യേശുദാസ് പാടിയത്.

0: പ്രഭാതഗീതത്തിൽ യേശുദാസ്, ഫസീല മുഹമ്മദ് അലി, ഷെറീഫ് എന്നിവർ പാടിയ ഗാനങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ശ്രദ്ധ.
1: കോഴിക്കോട്ട് നിപ്പ സ്ഥിരീകരിച്ചതോടെ കർശനമായ രോഗപ്രതിരോധ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യ വിഭാഗവും. നിപ്പ ബാധിച്ച രാമനാട്ടുകര സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. അതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. നിലവിൽ ആർക്കും തന്നെ രോഗലക്ഷണങ്ങളില്ല. രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. നിപ്പയുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യം മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് ശ്രദ്ധയിലാദ്യം സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ.
2: രാമനാട്ടുകര സ്വദേശിക്കാണ് നിപ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 77 പേരാണുള്ളത്. അതിൽ 58 പേര് ആരോഗ്യ പ്രവർത്തകർ, 14 പേർ കുടുംബാംഗങ്ങൾ, 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും. സമ്പർക്ക പട്ടികയിലെ 2 പേർ ഹൈയസ്റ്റ് റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ്, 13 പേര് ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ്, 62 പേർ ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറിയും DHS, DME, ഹെൽത്തിലെ മറ്റ് ഉദ്യോഗസ്ഥന്മാർ ഒക്കെ ഉൾപ്പെടെയുള്ളൊരു യോഗം ചേർന്നിരുന്നു. കോഴിക്കോട് കലക്ടറും കോഴിക്കോട് മെഡിക്കൽ കോളേജിലത്തെ പ്രിൻസിപ്പളും സൂപ്രണ്ടും ഓൺലൈനായി ആ യോഗത്തിൽ ചേർന്നിരുന്നു. അപ്പൊ അതില് ഹൈയസ്റ്റും ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട എല്ലാവരോടും ക്വാറന്റൈനിൽ പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രോഗബാധിതന്റെ റൂട്ട് മാപ്പും തയ്യാറായിട്ടുണ്ട്. നിലവിൽ രോഗം ബാധിച്ച വ്യക്തിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാറ്റിയ സന്ദർഭത്തിലും ഒന്നും കാര്യമായിട്ടുള്ള തകരാറുകളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇപ്പോഴേ കണ്ടെയ്ൻമെന്റ് സോണാക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. അത് കലക്ടർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിനോർമ്മ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ യോഗം ചേർന്നു. ആവശ്യത്തിനുള്ള PPE കിറ്റ്, ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. മുൻകരുതലായിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. പിന്നെ ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പറുണ്ട് 0495-237-3901, മൊബൈൽ 9072-00-7767. ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ ആളുകൾക്ക്

0: അങ്ങനൊരു ഭയമുള്ള സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് അത് സംശയ നിവാരണത്തിനായി ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി.
1: രാമനാട്ടുകര മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കുന്ന 43-കാരനാണ് രോഗബാധ ഉണ്ടായത്. നഗരസഭാ പരിധിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച പ്രതിരോധ നടപടികളെക്കുറിച്ച് രാമനാട്ടുകര മുനിസിപ്പൽ ചെയർമാൻ കല്ലട മുഹമ്മദ് അലി.
2: രാമനാട്ടുകര മുനിസിപ്പൽ നിപ്പ ബാധിച്ച ഒരാളുടെ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലുള്ള വിവരം 10-ാം തീയതി വൈകിട്ട് 5 മണിയോട് കൂടിയാണ് രാമനാട്ടുകര നഗരസഭയിലെ മെസ്സേജ് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ രാത്രി തന്നെ ഞങ്ങള് ഡോക്ടർ, ആരോഗ്യ പ്രവർത്തകര്, മുനിസിപ്പൽ കൌൺസിലർമാര് തുടങ്ങിയ ലഭ്യമായ ആളുകളെ വെച്ച് കടിയന്തര യോഗം ചേർന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമായ മുൻകരുതലുകൾ നടത്താൻ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം പരിശോധിച്ച് സ്ഥലത്തുള്ള ആളുകളെയും സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി സ്കൂളിൽ വിവരം നൽകി അവർക്കുള്ള മുൻകരുതലെടുക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ 11-ാം തീയതി 2 ഡിവിഷന് അവധി കൊടുത്തു. തുടർന്നുള്ള പ്രവർത്തനത്തിൽ 6-ാം തീയതി കൂടി 50 വീടുകൾ നോട്ട് ചെയ്ത് ആവശ്യമായ മെസ്സേജ് കൊടുക്കാൻ ആരോഗ്യ പ്രവർത്തകരെ ചുമതലപ്പെടുത്തി ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ മറ്റുള്ളതൊക്കെ ആവശ്യമുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനും തീരുമാനിച്ചു. 6-ാം തീയതി ക്വാറന്റൈനിൽ 9 ആളുകളുണ്ട്. അവർക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റുള്ള സൗകര്യങ്ങളും എത്തിച്ചു നൽകാനും 6-ാം തീയതി തീരുമാനിച്ചിട്ടുണ്ട്. സമ്പർക്കങ്ങളുള്ള ആളുകളെ നമ്മൾ ക്വാറന്റൈൻ ആക്കി. 9 പേരുണ്ടായിരുന്നു ഡയറക്റ്റ് സമ്പർക്കമുള്ള ആളുകൾ, അവരെ ക്വാറന്റൈൻ ആക്കിയിട്ടുണ്ട്. മറ്റ് നാട്ടുകാർക്ക് സമ്പർക്കം ഇല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് മുനിസിപ്പാലിറ്റി അവർക്കൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ സജീവമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകരും മുനിസിപ്പാലിറ്റിന്റെ ജീവനക്കാരും ഒക്കെ സംഭവ സ്ഥലം അപ്രത്യ സ്ഥലം മാർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ എത്തി അന്വേഷണം നടത്തി കാര്യങ്ങൾക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
1: വന്നുകഴിഞ്ഞാൽ സങ്കീർണമായ രോഗമായതുകൊണ്ട് തന്നെ നിപ്പ വരാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനായി രോഗിയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം കർശനമായും ഒഴിവാക്കണം. കോഴിക്കോട്ട് നിന്നും ക്രിറ്റിക്കൽ കെയർ ഫിസിഷ്യൻ ഡോക്ടർ എസ് അനൂപ് കുമാർ ശ്രദ്ധയോട്.
3: നിപ്പ രോഗലക്ഷണങ്ങൾ സാധാരണ രീതിയിൽ 2 രീതിയിലാണ് കാണപ്പെടാറ്. ഒന്ന്, നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന മസ്തിഷ്ക ജ്വരത്തിന്റെ രോഗലക്ഷണങ്ങൾ, നമ്മുടെ ഓർമ്മക്കുറവുണ്ടാവുക, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, അപസ്മാരം വരിക, സംസാരിക്കുന്നതിനകത്ത് തന്നെ ഈ വ്യക്തത ഇല്ലാത്ത രീതിയിലിരിക്കുക, ഇതൊക്കെയാണ് സാധാരണ പനിയോടുകൂടി ഇത്തരം രോഗലക്ഷണങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഈ മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ നിപ്പ പ്രസന്റ് ചെയ്യാം. ചില ആൾക്കാരിൽ അതേ രീതിയിൽ തന്നെ ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങളാണ്, ചുമ, ശ്വാസം മുട്ട്, ശ്വാസതടസ്സം, ഈ രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് കാണുക. ഈ രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന വ്യത്യാസങ്ങളും വരാം. അതായത് തലച്ചോറിനെ ബാധിക്കുന്ന രോഗലക്ഷണങ്ങളും ഈ ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന രോഗലക്ഷണങ്ങളും ഒരുമിച്ച് വരാം. ഇത്തരം സാഹചര്യങ്ങളിലാണ് നമ്മുടെ നിപ്പയുടെ സാഹചര്യത്തെ പറ്റി നമ്മൾ എപ്പോഴും ആലോചിക്കുക. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് രോഗലക്ഷണങ്ങളും മറ്റ് പല വൈറസുകളുടെയും മറ്റ് പല അണുബാധയുടെയും ഭാഗമായിട്ട് വരാം. അതുകൊണ്ട് ഇത്തരം രോഗലക്ഷണങ്ങളുള്ള ആൾക്കാർക്കൊക്കെ തന്നെ നിപ്പ ഉണ്ട് എന്നുള്ളതിന് അർത്ഥമില്ല. അതേപോലെ തന്നെ വവ്വാലുകളുമായി എല്ലാവർക്കും ഉള്ള സംശയമാണ്. വവ്വാല് ഏതെങ്കിലും ഭാഗത്തുള്ള സ്ഥലത്തൂടെ പോയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും കാടൊക്കെ ഉള്ള സ്ഥലത്ത് പോയാലോ, വീടിന്റെ അടുത്തുകൂടെ ഒരു വവ്വാല് പോയാലോ ഒക്കെ തന്നെ നിപ്പ വരുമോ എന്നുള്ളത്, അത്തരത്തിലുള്ള ഒരു ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല. കേരളത്തിൽ മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലുള്ള ജീവിയാണ് ഈ വവ്വാലുകളൊക്കെ. അപ്പൊ അവിടെയൊക്കെ തന്നെ ഈ വൈറസുകളുടെ വ്യാപനം നടക്കില്ല. ചില പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ ഈ വൈറസിന്റെ അളവ് ഈ വവ്വാലുകളുടെ ശരീരത്തിൽ ഒരു തോതിൽ കൂടുതൽ പോവുകയും അതിനുശേഷമാണ് ഇത് പുറത്തേക്ക് ഇതിന്റെ ശരീരത്തിൽ നിന്ന് വരുന്നത്. നമ്മൾ സ്പിൽ ഓവർ എന്ന് പറയും. ആ സമയത്ത് വവ്വാലിന്റെ ഏതെങ്കിലും ഒക്കെയുള്ള രീതിയിലുള്ള ശരീര സ്രവങ്ങളുമായിട്ട് സമ്പർക്കം വരുമ്പോഴാണ് രോഗം വരാനുള്ള സാധ്യത വരുന്നത്. അതേപോലെ തന്നെ ഏതെങ്കിലും നിപ്പ സ്ഥിരീകരിച്ച രോഗിയുമായി രോഗലക്ഷണങ്ങൾ ഉള്ള സമയത്ത് കുറച്ച് സമയത്തിലധികം അടുത്ത് ഇടപഴകുമ്പോൾ മാത്രമേ ഈ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നിപ്പ സ്ഥിരീകരിച്ച രോഗിയുമായി ഏതെങ്കിലും സമയത്ത് സമ്പർക്കമുള്ള ഇപ്പോ ക്വാറന്റീനിലുള്ള ആരെങ്കിലുമായി നിങ്ങൾ അടുത്ത് ഇടപഴകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് രോഗലക്ഷണം ഇല്ലാത്ത സമയത്ത് ഈ രോഗവ്യാപനം നിപ്പയുടെ കാര്യത്തിൽ സാധാരണ നടക്കാറില്ല. നമ്മൾ അസിംപ്റ്റമാറ്റിക് സ്പ്രെഡ് എന്ന് പറയും. അതായത് രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത സമയത്ത് രോഗവ്യാപനം, അത് സാധാരണ രീതിയിൽ നിപ്പയുടെ കാര്യത്തിൽ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ രോഗാവസ്ഥയിലുള്ള ഒരാളുമായി സമ്പർക്കം നടക്കുന്ന സമയത്ത് മാത്രമാണ് രോഗവ്യാപനം നടക്കുന്നത്. അതേപോലെ തന്നെ നിപ്പയുടെ കാര്യത്തിൽ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. എല്ലാ സമയങ്ങളിലും തന്നെ അല്ലെങ്കിൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കാണുന്നത് നിപ്പ ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് പോകുമ്പോൾ തന്നെ അതിന്റെ വ്യാപന ശക്തി കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്വയം നിയന്ത്രണ വിധേയമാകുന്ന രീതിയിലേക്ക് നിപ്പ മാറുകയാണ് സാധാരണ രീതിയിൽ ഉണ്ടാവാറ്. നമുക്ക് എപ്പോഴും നമ്മൾ ആശങ്കയോടെ കാണുന്നത് ഈ വൈറസിന് എന്തെങ്കിലും ജനിതക വ്യതിയാനം വന്ന് പെട്ടെന്ന് തന്നെ ഇതിന്റെ വ്യാപന ശേഷി കൂടുമോ എന്നുള്ളതാണ്. ഇതുവരെ അങ്ങനെ ഒരു ജനിതക വ്യതിയാനം

0: വരാത്തിടത്തോളം കാലം നമുക്കതിനെപ്പറ്റി കൂടുതൽ ആശങ്കപ്പെടണമെന്ന് തോന്നുന്നില്ല.
1: നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പരിസരത്തും കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. രോഗവ്യാപനം തടയുന്നതിനുള്ള പഴുതടച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുന്നുമുണ്ട്. കൂടുതൽ പേരിലേക്ക് രോഗം പടരാതിരിക്കാൻ പൊതുജനങ്ങളുടെ അതീവ ജാഗ്രതയും സഹകരണവും ഇക്കാര്യത്തിൽ അത്യാവശ്യമാണ്. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ഫഹദ് റാസാ.

0: ചുറ്റുവട്ടം.
1: നഗരത്തിൽ ഇന്ന് നടക്കുന്ന പരിപാടികളെക്കുറിച്ച്. വെസ്റ്റ് ഹിൽ സെന്റ് മൈക്കിൾസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വേൾഡ് കപ്പ് ഫുട്ബോൾ ആവേശത്തോടെ സൗഹൃദ മത്സരം 2 മണിക്ക്. ഗാന്ധിഗൃഹത്തിൽ 3 മണിക്ക് പുസ്തക സംവാദം. അരുന്ധതി റോയിയുടെ ഗാന്ധി വിമർശനങ്ങൾ ഡോക്ടർ ആർസു പങ്കെടുക്കുന്നു. ടൗൺ ഹാളിൽ കോഴിക്കോട് മ്യൂസിക് ലവേഴ്സിന്റെ മെഹഫിൽ രാത്ത് മ്യൂസിക് പ്രോഗ്രാം 4:30.

0: ചുറ്റുവട്ടം.
1: ട്രെയിൻ സമയം 8:07 കോഴിക്കോട് എത്തിച്ചേരേണ്ട മുംബൈ ലോക്മാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ 1:26 വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ ട്രെയിൻ 9:35 കോഴിക്കോട് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന മറ്റെല്ലാ യാത്രാവണ്ടികളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിക്കുന്നു.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
5: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ ഈ നിലയത്തിൽ നിന്ന്, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങിയ സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് നിപ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രതിരോധ നടപടികൾ, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, ഫലപ്രദമായ ഭരണം എന്നിവയിലൂടെ മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങി ഉയർന്നുവരുന്ന സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത് ഭാരത് ദർശൻ ഓരോ സംസ്ഥാനത്തിന്റെയും ജില്ലയുടെയും ഗ്രാമത്തിന്റെയും കൂട്ടായ ദൃഢനിശ്ചയമായി മാറണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാശ്രയത്വത്തിനായുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി യോഗത്തിൽ എടുത്തുപറഞ്ഞു. സംസ്ഥാന മുഖ്യമന്ത്രിമാർ, ലഫ്റ്റനന്റ് ഗവർണർമാർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 2 ദിവസത്തെ സ്വിറ്റ്സർലാന്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലാന്റ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായും സാമ്പത്തിക കാര്യങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും സ്വിസ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ പ്രമുഖ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിസ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ നടപ്പാക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾക്ക് സന്ദർശനം സഹായമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 6-ാം ഘട്ട യുവസംഗമത്തിൽ ഛത്തീസ്ഗഡിലെ വിദ്യാർത്ഥി പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. യുവസംഗമം യുവാക്കൾക്ക് പാഠപുസ്തകങ്ങൾക്കും ക്ലാസ് മുറികൾക്കുമപ്പുറം ഇന്ത്യയെ അനുഭവിക്കാനും രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം, വികസന സംരംഭങ്ങൾ, ദേശീയ മുൻഗണനകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ചതായും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷമായി പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് വിദേശ നയത്തിലൂടെ ഇന്ത്യയെ ആഗോള നേതാവായി അടയാളപ്പെടുത്തുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യ ആദ്യം എന്ന തത്വം നിലനിർത്തി രാജ്യം വിദേശ നയത്തിൽ പുതിയ ഊർജ്ജം പകർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ സൌഹൃദങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം പഴയ ബന്ധങ്ങളും ശക്തിപ്പെടുത്തി. കോവിഡ് 19 പ്രതിസന്ധിയുടെ സമയത്ത് വാക്സിൻ മൈത്രി സംരംഭം ആരംഭിച്ചതാണ് രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ പ്രധാന ആകർഷണം. 2021 ജനുവരി മുതൽ 99 രാജ്യങ്ങൾക്കും 2 UN സ്ഥാപനങ്ങൾക്കുമായി ഇന്ത്യ 30,12,00,000 വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തു. വാക്സിൻ മൈത്രി പ്രകാരം അയൽപക്കം ആദ്യം എന്ന നയത്തിന് കീഴിൽ ഇന്ത്യ അയൽപക്ക രാജ്യങ്ങൾക്കും മുൻഗണന നൽകി. 2025 നവംബറിൽ ചുഴലിക്കാറ്റ് നാശം വിതച്ചപ്പോൾ ശ്രീലങ്കയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അടിയന്തര സഹായവും ദുരന്ത നിവാരണവും നൽകുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു ആരംഭിച്ചു. ഈ ശ്രമത്തിൽ ഇന്ത്യൻ നാവികസേന, വ്യോമസേന, കരസേന, ദുരന്ത പ്രതികരണ സംഘങ്ങൾ എന്നിവ ഏകോപിത രക്ഷാപ്രവർത്തനത്തിൽ ഒന്നിച്ച് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് സമഗ്രമായ പിന്തുണ നൽകി.
0: 2 ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് രാഷ്ട്രപതി അവലോകനം ചെയ്യും. ബയോ ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയിലെ മുന്നേറ്റം ആഗോളതലത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനം ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് കേന്ദ്രസഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ അസോചം സംഘടിപ്പിച്ച 2-ാമത് ഫാർമ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. വികസിത് ഭാരത്, സ്വസ്ഥ് ഭാരത് എന്നിവയ്ക്ക് ശക്തി പകർന്ന് 2047-ഓടെ 100 ബയോളജിക്കുകൾ സ്ഥാപിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നൂതന ബയോളജിസ്റ്റിന്റെ ആഗോള ഭൂപടത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനം ഉറപ്പുവരുത്തുന്നതിന് എല്ലാവരും പിന്തുണ നൽകണമെന്നും അനുപ്രിയ പട്ടേൽ പറഞ്ഞു. RSS ശതാബ്ദിയുടെ ഭാഗമായി നാളെ തിരുവനന്തപുരത്തും മറ്റന്നാൾ തൃശൂരും സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ സർസംഘചാലക് ഡോ മോഹൻ ഭാഗവത് പങ്കെടുക്കും. അദ്ദേഹം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. തുടർന്ന് അമൃതപുരിയിലെത്തി മാതാ അമൃതാനന്ദമയിയെ സന്ദർശിക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ടാണ് പ്രഭാഷണ സഭ. തൃശൂരിൽ പുഴക്കൽ ഹയാത്ത് റീജൻസിയിലാണ് പരിപാടി. സംസ്ഥാനത്ത് നിപ

0: എല്ലെ രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയായ 41-കാരനാണ് നിപ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 20 ഷിഗല്ല പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചതായി മന്ത്രി പറഞ്ഞു. ആകെ 514 പേരെ രോഗലക്ഷണങ്ങളെ തുടർന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി രോഗബാധിതർ ചികിത്സയിൽ തുടരുകയാണ്. ഹോട്ടലുകളിലും തട്ടുകടകളിലും ഭക്ഷ്യസുരക്ഷാ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. നിപ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾക്ക് ക്ഷാമമില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിദേശത്ത് നിന്നും കൊണ്ടുവരുന്ന പ്രത്യേക മരുന്ന് നിലവിൽ ചെന്നൈയിൽ ലഭ്യമാണ്. അത് കേരളത്തിൽ എത്തിക്കാൻ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ ഔദ്യോഗികമായി വിവരങ്ങൾ അറിയിച്ചു. നിപ ഷിഗല്ല രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മെയ് മുതൽ സെപ്റ്റംബർ വരെ കാലയളവിൽ നിപ വ്യാപന സാധ്യത കൂടുതലായതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. നിപ സ്ഥിരീകരിച്ച വ്യക്തി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU ചികിത്സയിലാണ്. ഇയാളുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരിൽ ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമ്പർക്ക പട്ടികയിലെ 2 പേർ ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിലും 13 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും 62 പേർ ലോ റിസ്ക് വിഭാഗത്തിലുമാണുള്ളത്. ഇതിൽ ഹയസ്റ്റ് ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ക്വാറന്റൈനിലാണ്. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് സഹ ആതിഥേയരായ മെക്സിക്കോയുടെ ജയം. രാവിലെ 7:30 ദക്ഷിണകൊറിയ ചെക്ക് റിപ്പബ്ലിക്കുമായി ഏറ്റുമുട്ടും. മലപ്പുറം പ്രതിനിധി സുരേഷ് ബാബു.
1: മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ 80,000 ആരാധകരെ സാക്ഷിയാക്കി ആതിഥേയർക്ക് മിന്നും ജയം. കളിയിൽ സമ്പൂർണ്ണാധിപത്യം പുലർത്തിയ മെക്സിക്കോ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ തകർത്തത്. പക്ഷേ അതിരുവിട്ട ഫൗളുകളുടെ പേരിൽ ചുവപ്പ് കാർഡുകളുടെ അതിപ്രസരം ഫിഫ ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിന് ആകെ നാണക്കനായി. 3 റെഡ് കാർഡുകളാണ് ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ തന്നെ റഫറിക്ക് പുറത്തെടുക്കേണ്ടി വന്നത്. 2 എണ്ണം ദക്ഷിണാഫ്രിക്കയ്ക്കും 1 എണ്ണം മെക്സിക്കോക്കുമെതിരെ. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഉദ്ഘാടന മത്സരത്തിൽ തന്നെ ചുവപ്പ് കാർഡുകൾ വിധിക്കേണ്ടി വരുന്നത്. ഖത്തറിൽ നടന്ന കഴിഞ്ഞ ലോകകപ്പിൽ റഫറിമാർക്ക് ആകെ 4 ചുവപ്പ് കാർഡ് മാത്രമാണ് ഉപയോഗിക്കേണ്ടി വന്നത്. കളിയുടെ 9-ാം മിനിറ്റിൽ മുന്നേറ്റ താരം ജൂലിയൻ ക്വിനോസ് ആണ് ദക്ഷിണാഫ്രിക്കയൻ വലയിൽ പന്തെത്തിച്ച് ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇടം കുറിച്ചത്. 67-ാം മിനിറ്റിലായിരുന്നു മെക്സിക്കോയുടെ 2-ാം ഗോൾ.
0: 10-ാമത് ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് ബിർമിംഗ്ഹാമിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ മറ്റന്നാൾ പാകിസ്ഥാനെ നേരിടും. ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. അടുത്ത മാസം 5-ാണ് ഫൈനൽ. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയ്ക്ക് ചുവപ്പുകാട്ട്, കുട്ടികൾക്ക് ന്യായമായ വിനോദം, മുതിർന്നവർക്ക് മാന്യമായ ജോലി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങിയ സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് നിപ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: अथ वार्ताः. नवदेहल्यां नीति आयोगस्य शासी परिषद उपवेशनस्य अध्यक्षतां कुर्वन् प्रधानमंत्री

0: നിന്നെത്തിയവരെയും ചേർത്തു പിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.
1: കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച ശേഷമാണ് ഡോക്ടർ എസ് ജയശ്രീ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് കൌൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 5 വർഷം ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിത സേവനം നടത്തിയതിന്റെ ഫലം എന്നോണം ഇത്തവണ വീണ്ടും കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ഡെപ്യൂട്ടി മേയർ പദവിയിൽ എത്തുകയും ചെയ്തു. കോഴിക്കോട് നഗരം അവരുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച്, ഈ നഗരത്തിന്റെ ഊഷ്മളത അവരിലുണ്ടാക്കിയ ഉണർവിനെക്കുറിച്ച് കഴിഞ്ഞയാഴ്ച അവർ നമ്മളുമായി പങ്കുവച്ചിരുന്നു. ആ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും തുടർന്ന് കേൾക്കാം ഇന്ന്. കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ എസ് ജയശ്രീ.
2: എനിക്കൊരു 27-28 വർഷത്തോളമുള്ള ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് കിട്ടാത്ത ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ നമ്മളൊന്നും ഒരിക്കലും അല്ലെങ്കിൽ ജീവിതത്തിൽ അറിയില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം കോളേജിലിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു കുട്ടി, ഞാൻ അവരുടെ കുടുംബ പശ്ചാത്തലവും അവരുടെ സൈക്കോളജിക്കൽ ഇതൊക്കെ ഞാൻ കഴിയുന്നത്ര എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അറിയാനും അവരെ സഹായിക്കാനും ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിലുപരിയായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം ഞാൻ വരുന്നത് ഭിന്നശേഷി കുട്ടികളുടെ ഒരു പരിപാടിയിൽ നിന്നാണ്. ആ ഭിന്നശേഷി കുട്ടികളുടെ പ്രശ്നങ്ങളല്ല, അവരുടെ മാതാപിതാക്കളുടെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ വിവിധ മേഖലകളിലുള്ള ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മളെപ്പോലുള്ള ഒരാൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ കുറച്ച് സഹായം അല്ലെങ്കിൽ ഒരു ആശ്വാസം പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്കവരെ കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ്. നമ്മൾ അവരുടെ ഒപ്പം ഉണ്ടെന്ന് അവരോട് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നഗരത്തിൻ്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് കാഴ്ചപ്പാടുകളുള്ള ആളുകളുണ്ട്. അവരുമായിട്ടൊക്കെ ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റി, അവരുമായിട്ട് നമ്മുടെ വ്യൂസ് ഷെയർ ചെയ്യാനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനും പറ്റി. വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ മത്സ്യമേഖലയിലൊക്കെ നിരന്തരമായിട്ട് നമ്മൾ ആരോഗ്യ പ്രവർത്തനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ, അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല എന്നുള്ളതാണ്. അപ്പം അതിനെനിക്ക് ഒരു അവസരമുണ്ടായി എന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. അതാണ് ഞാനെന്ന വ്യക്തിയെ ഒരു പക്ഷേ ഒരു 2020 റിട്ടയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു കോളേജ് പ്രിൻസിപ്പൽ എന്നുള്ള രീതിയിൽ നിന്ന് എൻ്റെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. കാര്യങ്ങളെ കുറച്ചുകൂടി വ്യത്യസ്ത തലങ്ങളിൽ നോക്കിക്കാണാൻ പഠിച്ചിട്ടുണ്ട്. വ്യക്തി എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ചോളം ഒരു എൻറിച്ച്മെൻ്റ് ആയിരുന്നു ഈ 10 വർഷത്തെ അനുഭവങ്ങൾ. അതിനെനിക്ക് കോഴിക്കോട് നഗരത്തിലുള്ള ആളുകളോട് ഒരുപാട് നന്ദിയുണ്ട്. അത് ജീവിതത്തിൽ എല്ലാവർക്കും കിട്ടുന്ന ചാൻസും അല്ലല്ലോ. അത് ഭാഗ്യവശാലോ എനിക്ക് അതിനുള്ളൊരു അനുഭവം ഉണ്ടായി. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നഗരത്തെ. അപ്പോൾ ആ നഗരത്തിനോട് ഇത്രയും ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായി എന്നുള്ളത് എപ്പോഴും ഞാനത് സ്നേഹത്തോടെ ഓർക്കുന്ന കാര്യമാണ്. ഈ നഗരത്തിലേക്ക് ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ സത്യം പറഞ്ഞ കാര്യം വളരെ സത്യമാണ്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കോഴിക്കോടും കൊല്ലവും തമ്മിൽ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊന്നും കൊല്ലത്തുള്ളവരെ ഇവിടെ സ്റ്റേറ്റുകാരെന്നൊക്കെ വിളിക്കുക, ഭാഷ പോലും വളരെ പ്രയാസമുണ്ട്. ഇപ്പോൾ ബസ്സേ കയറിയിട്ട് വയ്യോട്ട് നിൽക്കും, വയ്യോട്ട് നിൽക്കുന്ന പറയുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ മനസ്സിലാക്കുക വഴിയിലോട്ട് നിൽക്കുക വഴിയിലോട്ട് നിൽക്കുന്ന. അത് മാത്രമല്ല ഭക്ഷണം, എൻ്റെ നാട്ടിലൊന്നും ഇങ്ങനെ ഈ നോൺ ഇത്രയധികം മത്സ്യമൊന്നും ഇങ്ങനെ രാവിലെ കഴിക്കാറ് ഏത് സമയത്തും കഴിക്കുക അങ്ങനത്തെ ശീലങ്ങളില്ല. അപ്പം ഭക്ഷണപരമായ കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ കുറച്ചു കാലം ഒരു പക്ഷേ ഞാനിങ്ങനെ ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് വരുന്നതും എനിക്ക് പിന്നെ ഒരു പ്രയാസങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഞാൻ പഠിച്ചത് കേരള യൂണിവേഴ്സിറ്റിയാണല്ലോ, എൻ്റെ കൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ എന്നെ അറിയുന്നവരോ ഈ നഗരത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു പ്രയാസം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ആർട്സ് കോളേജ് എന്നുള്ള ഒരു വലിയ ക്യാപ്ഷൻ അല്ലെങ്കിൽ ഒരു ടാഗ് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ നഗരത്തിനോടുള്ള സ്നേഹം തുടങ്ങുന്നത് തന്നെ ആർട്സ് കോളേജിനുള്ളതാണ്. ആർട്സ് കോളേജിനാണ് ജയശ്രീ ടീച്ചർ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കോഴിക്കോട് ആർട്സ് കോളേജാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര പ്രയാസമില്ല, എനിക്ക് ആളുകളുമായിട്ട് ഇടപഴകാൻ കഴിഞ്ഞിരുന്നു. എൻ്റെ ഹസ്ബൻഡ് പഠിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. അദ്ദേഹം അവിടെ നിന്നാണ് PhD ഒക്കെ എടുത്തത്. അദ്ദേഹം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു. ഹസ്ബൻഡ് വീട്ടുകാരുമായിട്ടും ഒക്കെ ഞാൻ വളരെ നല്ല ഇതിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾ, എനിക്ക് 2 കുട്ടികളാണുള്ളത്. അവർ രണ്ടുപേരും പക്ഷേ കൊല്ലത്തുള്ളതിനേക്കാൾ അവർക്ക് അടുപ്പം കോഴിക്കോടിന് തന്നെയാണ്. അവർ രണ്ടാളും പക്ഷേ ഇപ്പോൾ കോഴിക്കോട് അല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനത്തെ ഒരു പ്രയാസങ്ങൾ ഉണ്ടായിരുന്നില്ല. അവരൊരിക്കലും കൊല്ലത്തേക്ക് പോകാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്നും എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് വേരുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് എൻ്റെ നാട്. ഞാനൊരിക്കലും വിചാരിച്ചിട്ടില്ല നാട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടുമെന്ന് പോലും ചെറുപ്പത്തിൽ കരുതിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആ നാട്ടിൽ നിന്ന് ഇപ്പോൾ 36 വർഷമായി. ഞാനൊരു 25 വർഷമേ അവിടെ ജീവിച്ചിട്ടുള്ളൂ. 24

75 വർഷം. അതിനേക്കാൾ കൂടുതൽ ഇപ്പം ഞാൻ ഈ നഗരത്തിലാണ്. അത് അത്ര പ്രയാസമായിരുന്നില്ല. ഒരു വ്യത്യാസങ്ങളുണ്ടായിരുന്നു, പല മേഖലകളിലും വ്യത്യാസമുണ്ട്. ആഹാരമുണ്ട്, സംസാരത്തിൻ്റെ സ്റ്റൈലുണ്ട്. ചിലപ്പോഴൊക്കെ എനിക്ക് ആദ്യം തോന്നിയിരുന്നൊരു പ്രയാസം, ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ഞാൻ പറയുന്ന ഒരു അർത്ഥത്തിലാണോ മറ്റൊരാൾ കാണുന്നതെന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ശരിയായി. കോഴിക്കോടിന് ഒരു വലിയ ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങിൽ നിന്ന് നിങ്ങൾ വൈകുന്നേരം അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് കടലിനെ കാണണം. നിങ്ങൾക്ക് എത്ര പ്രയാസങ്ങളോ നിങ്ങൾ എത്ര ടെൻസ്ഡായിട്ട് നിന്നാലും നിങ്ങളെ ഇങ്ങനെ സാന്ത്വനിപ്പിക്കുന്ന ഒരു വൈകുന്നേരമാണ് കോഴിക്കോടിനുള്ളത്. അതുകൊണ്ടാണ് കോഴിക്കോടിൻ്റെ ഈ ബീച്ചിന് ഇത്രയധികം ഭംഗിയുള്ളത്, ഇത്രയധികം ആളുകൾ വരുന്നത്. പിന്നെ കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരുപാട് സീരിയസ് ആയിട്ടൊന്നും കാര്യങ്ങളെ കാണുന്ന ആളുകളല്ല. അവരിങ്ങനെ സന്തോഷകരമായിട്ട് അവരവരുടെ വിശ്വാസങ്ങളെയും അവരവരുടെ പൈതൃകത്തെയും ഒക്കെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു നഗരമാണ്. കുറച്ചിങ്ങനെ ജോവിയലായിട്ടുള്ള ആളുകളാണ്. കോഴിക്കോടിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഒരുപാട് സംസ്കാരങ്ങൾ ലയിച്ചു ചേർന്നിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ വളരെ മോഡേണായിട്ട് ചിന്തിക്കുന്ന ആളുകളാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതിനേക്കാൾ ഈ സ്നേഹബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ

0: കോഴിക്കോടിൻ്റെ ഈ ബീച്ചിന് ഇത്രയധികം ഭംഗിയുള്ളത്, ഇത്രയധികം ആളുകൾ വരുന്നത്. പിന്നെ കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരുപാട് സീരിയസ് ആയിട്ടൊന്നും കാര്യങ്ങളെ കാണുന്ന ആളുകളല്ല. അവരിങ്ങനെ സന്തോഷകരമായിട്ട് അവരവരുടെ വിശ്വാസങ്ങളെയും അവരവരുടെ പൈതൃകത്തെയും ഒക്കെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു നഗരമാണ്. കുറച്ചിങ്ങനെ ജോവിയിലായിട്ടുള്ള ആളുകളാണ്. കോഴിക്കോടിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഒരുപാട് സംസ്കാരങ്ങൾ ലയിച്ചു ചേർന്നിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ വളരെ മോഡേണായിട്ട് ചിന്തിക്കുന്ന ആളുകളാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതിനേക്കാൾ ഈ സ്നേഹബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവര് ഒരുപക്ഷെ നമ്മളോട് വിയോജിക്കുമ്പോഴും നമ്മളോടുള്ള സ്നേഹം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് ഈ നഗരത്തെ. ഈ ഇഷ്ടമാണ് എന്നുള്ള വാക്കിൽ എനിക്ക് തോന്നുന്നു എല്ലാം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലരും പറയാറുണ്ട് ഈ നാട്ടിൽ, ഈ നഗരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടേക്കും പോകാൻ പറ്റില്ല. അപ്പം ആ ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. ഈ ഇലക്ഷന് നിന്നതിന് ശേഷം ആ നഗരത്തിനോടുള്ള ഇഷ്ടം കൂടുകയാണ്, അത് ഒട്ടും കുറയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഏകദേശം 700 തൊഴിലാളികൾ ഈ നഗരം വൃത്തിയാക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നഗരത്തിൻ്റെ പൊതുസ്ഥലങ്ങളിൽ വൃത്തിക്കുറവ് വരുന്നുണ്ട്. നമ്മുടെ പൊതുസ്ഥലങ്ങൾ നമ്മൾ പിന്നെ ഒട്ടും നീറ്റാക്കി വെക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ നമ്മുടെ വീട് എത്ര വൃത്തിയാക്കി വെക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ പൊതുസ്ഥലങ്ങളും വൃത്തിയാക്കി വെക്കാനുണ്ട്. നമ്മളറിയേണ്ട ഒരു കാര്യം, കോഴിക്കോട് നമ്മൾ എന്തെല്ലാം നല്ലത് പറഞ്ഞാൽ, നമുക്ക് 22 km ഈ നഗരത്തിന് ഒരു ഉമ്മറപ്പടി പോലെ ബീച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബീച്ചിനോട് ഇത്രയും അടുത്ത് കിടക്കുന്ന നഗരമായതുകൊണ്ട് ഇവിടുത്തെ അന്തരീക്ഷത്തിന് ഒരു ജലാംശം കൂടുതലുള്ള, അതുകൊണ്ട് തന്നെ ഈ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഈ നഗരത്തെ വൃത്തിയാക്കി കൊണ്ടുനടക്കാനുള്ളൂ. നമ്മുടെ മനസ്സെത്ര നല്ലതാണോ അത് നമ്മുടെ നഗരം കണ്ടാൽ അറിയണം. ഇത് യുനെസ്കോയുടെ സാഹിത്യ നഗരമാണ്, 63 നഗരങ്ങളിൽ പെട്ട ഒരു നഗരമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ആ രീതിയിൽ കാത്തു സൂക്ഷിക്കാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അത് കുറച്ചും കൂടി നന്നാക്കണമെന്ന് തോന്നാറുണ്ട്. പൊതുസ്ഥലങ്ങളും ടോയ്ലറ്റുകളായാലും പൊതുവായിട്ടുള്ള ബീച്ചുകളൊക്കെ ആയാലും നമ്മൾ വല്ലാണ്ട് കെയർലെസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയാൽ, നമ്മളെ ഒരു പുറത്തുനിന്ന് വരുന്ന ഒരാൾ നമ്മൾ മെഷർ ചെയ്യുന്നത് നഗരത്തിൻ്റെ ഭംഗി വെച്ചിട്ടാണ്. അപ്പം ആ രീതിയിലുള്ള ഒരു മെച്ചപ്പെടൽ ഉണ്ടാകണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പ്രയാസം ഒന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല.
1: കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എസ് ജയശ്രീ തന്റെ പ്രിയ നഗരത്തെക്കുറിച്ച് സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്.
2: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെക്കുറിച്ച് സ്നേഹപൂർവം.

0: ആരോഗ്യം അമൂല്യം.
1: മലബന്ധം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുകേഷ് കുമാർ ജി എസ്.
2: ആയുർവേദത്തിൽ ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് കൃത്യമായ മലശോധനയുടെ പ്രാധാന്യം എടുത്തു പറയുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മലബന്ധം മൂലമുണ്ടാകുന്ന പ്രയാസം അനുഭവിക്കാത്തവർ കുറവായിരിക്കും. മലബന്ധം പല വ്യക്തികൾക്കും പല തരത്തിലാണ് അനുഭവപ്പെടുന്നത്. ചിലർക്ക് 3-4 ദിവസം വരെ മലം പോകാതിരിക്കും. ചിലർക്ക് ശക്തിയായി മുക്കിയാൽ മാത്രം മലം പോകും. ചിലരുടെ മലവിസർജനം വളരെ കട്ടികൂടിയിരിക്കും. മറ്റു ചിലരിൽ മലവിസർജനം ചെയ്താലും തൃപ്തി വരില്ല, അഥവാ വയർ ഒഴിഞ്ഞില്ല എന്ന് തോന്നും. ഇത്തരം ലക്ഷണങ്ങൾ 3 മാസത്തിലധികം നീണ്ടു നിൽക്കുന്നെങ്കിൽ വിദഗ്ധ പരിശോധന ആവശ്യമായി വന്നേക്കും. പ്രമേഹം, ഹൈപ്പോതൈറോയിഡിസം, വിഷാദരോഗം, കുടലിനെയും മലാശയത്തെയും ബാധിക്കുന്ന രോഗങ്ങൾ, വിവിധ ക്യാൻസറുകൾ, ചില മരുന്നുകളുടെ പാർശ്വഫലം, മാനസിക സംഘർഷം എന്നിവയും ഇതിന് കാരണമാകാറുണ്ട്. മലബന്ധം തന്നെ ഒരു പ്രത്യേക രോഗമായും മറ്റ് രോഗങ്ങളുടെ കാരണമായും കാണാറുണ്ട്. ചിലതരം നാഡീരോഗങ്ങൾ, വിസർജന പ്രക്രിയ നിയന്ത്രിക്കുന്ന നാഡികൾക്കുണ്ടാകുന്ന ക്ഷതം, ഇരുമ്പ് സത്ത് അടങ്ങിയ മരുന്നുകളുടെ

0: ഉപയോഗം, ചിലതരം വേദന സംഹാരികൾ, ചിലതരം മാനസിക അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്നിവയും ഇതിന് കാരണമായേക്കാം. ദീർഘകാലം നിലനിൽക്കുന്ന മലബന്ധം, പൈൽസ്, ഫിഷർ, മലാശയം പുറത്തേക്ക് തള്ളിവരുന്ന അവസ്ഥ എന്നീ അസുഖങ്ങൾ ഉണ്ടാക്കിയേക്കും. അസുഖം നീണ്ടു നിൽക്കുകയാണെങ്കിൽ രക്തപരിശോധന, മലപരിശോധന എന്നിവയോടൊപ്പം കൊളോണോസ്കോപ്പി, സിഗ്മോയിഡോസ്കോപ്പി തുടങ്ങിയ പരിശോധനകളും ആവശ്യമായി വരും. സ്ഥിരം മരുന്ന് ശീലമാക്കുന്നതിലുപരി ജീവിതശൈലിയിലും ഭക്ഷണക്രമത്തിലും മാറ്റം വരുത്തി മലബന്ധ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കാവുന്നതാണ്. ധാരാളം വെള്ളം കുടിക്കുക, എല്ലാ ദിവസവും മലമൂത്ര വിസർജനത്തിന് സമയം നിശ്ചയിക്കുക എന്നിവ ഇതിൽ പ്രധാനമാണ്. വെറും വയറ്റിൽ ഇളം ചൂടുവെള്ളം കുടിക്കുക, തവിടുകളയാത്ത അരിയുടെ ഉപയോഗം, പഴുത്ത പഴങ്ങൾ, ഉണക്കമുന്തിരി, ആപ്പിൾ, ഓറഞ്ച്, നാരുകൾ അടങ്ങിയ ആഹാരം എന്നിവയോടൊപ്പം വ്യായാമം നിർബന്ധമായും ശീലിക്കേണ്ടതാണ്. രോഗത്തിൻ്റെ അവസ്ഥ, കാലപ്പഴക്കം, രോഗിയുടെ പ്രായം, കോഷ്ഠത്തിൻ്റെ അഥവാ വയറിൻ്റെ അവസ്ഥ എന്നിവ പരിഗണിച്ച് വിവിധ തരത്തിലുള്ള മരുന്നുകൾ നിർദ്ദേശിച്ചു വരുന്നു. ചില അവസരങ്ങളിൽ വർത്തി അഥവാ മലദ്വാരത്തിൽ മരുന്നു വയ്ക്കൽ, അവഗാഹസ്വേദം അഥവാ ഔഷധങ്ങൾ ഇട്ട് തിളപ്പിച്ച് വെള്ളത്തിൽ മുക്കിയിരുപ്പ്, വിരേചനം, വസ്തി ചികിത്സ എന്നിവയും ആവശ്യമായി വരാറുണ്ട്. പരസ്യങ്ങൾക്ക് പിറകെ പോകാതെ അസുഖത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിച്ച് ശരിയായ വൈദ്യ നിർദ്ദേശാനുസരണം ചികിത്സ സ്വീകരിക്കുന്നത് രോഗമുക്തിക്കും മറ്റ് അസുഖങ്ങൾ വരാതിരിക്കാനും സഹായിക്കും.
1: മലബന്ധം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സുകേഷ് കുമാർ, GS.

0: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: കെ എസ് മുഹമ്മദ് കുട്ടി പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം, മാപ്പിള കല്യാണ ഗാനം എന്നാണ് ഗ്രാമഫോണിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്.

0: നിങ്ങൾ കേട്ടത് കെ എസ് മുഹമ്മദ് കുട്ടി പാടിയ ഗ്രാമഫോൺ ഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.

0: കൃഷിദീപം.
1: നെല്ലിൽ കാണപ്പെടുന്ന തണ്ടുതുരപ്പിനെ തുരത്തുന്നതിനായി നെല്ല് പറിച്ചു നട്ട് ഒരാഴ്ച കഴിഞ്ഞ് 7 മുതൽ 10 ദിവസത്തെ ഇടവേളകളിൽ 5-ഓ 6-ഓ തവണകളിലായി പാടത്ത് ട്രൈക്കോ കാർഡുകൾ സ്ഥാപിക്കാം. വിതയ്ക്കുന്ന പാടങ്ങളിൽ വിതച്ച് 25 ദിവസങ്ങൾക്കു ശേഷം കാർഡുകൾ പാടത്ത് വയ്ക്കാവുന്നതാണ്. ആവശ്യമുള്ള കാർഡുകൾ ചെറു കഷ്ണങ്ങളാക്കി കീറിയെടുത്ത് പ്ലാസ്റ്റിക് കപ്പിനുള്ളിലോ പച്ച ഓലക്കാലിലോ ക്രമീകരിച്ച് പാടത്ത് വിവിധ സ്ഥലങ്ങളിലായി വയ്ക്കാം. 1 ഏക്കറിന് 2 cc എന്ന തോതിലാണ് ഉപയോഗിക്കേണ്ടത്. ട്രൈക്കോ കാർഡിന് ആവശ്യമുള്ള കർഷകർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. 0487-237-4605. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0487-237-4605. തെങ്ങുകളിൽ മഴക്കാലത്ത് കൂമ്പുചീയൽ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള 1-ഓ 2-ഓ ഓലകൾ മഞ്ഞളിക്കുന്നതാണ് രോഗത്തിന്റെ ആദ്യ ലക്ഷണം. രോഗമുള്ള ഭാഗം വെട്ടിമാറ്റി കത്തിച്ചു കളയുകയും വെട്ടിമാറ്റിയ ഭാഗത്ത് ബോഡോ കുഴമ്പ് പുരട്ടുകയും ചെയ്യണം. ആ ഭാഗം പോളിത്തീൻ ഷീറ്റുകൊണ്ട് പൊതിഞ്ഞുകെട്ടുകയും ചെയ്യണം. സമീപമുള്ള തെങ്ങുകളിൽ രോഗം പടരാതിരിക്കാനായി 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിക്കേണ്ടത് അത്യാവശ്യമാണ്.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നിലമ്പൂർ ITDP ഓഫീസ് പരിധിയിലെ MRS പ്രീമെട്രിക് ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിലേക്ക് കുക്ക്, വാച്ച്മാൻ ആയ FTS തസ്തികകളിലെ പ്രതീക്ഷിത ഒഴിവുകളിലേക്ക് താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ITDP ഓഫീസിൽ ഇന്ന് രാവിലെ 10:30 മുതൽ 4:30 വരെ നടക്കും. റെസിഡൻഷ്യൽ സ്വഭാവമുള്ളതിനാൽ MRS ഹോസ്റ്റലുകളിൽ താമസിച്ച് ജോലി ചെയ്യുന്നതിന് താൽപ്പര്യമുള്ള 20-നും 45-നുമിടയിൽ പ്രായമുള്ള പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്ക് ജാതി, വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിൽ പങ്കെടുക്കാം. 4 തസ്തികകളിലേക്കും 7-ാം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യത. കുക്ക് തസ്തികയിൽ ഹോട്ടൽ മാനേജ്മെന്റ്, ഫുഡ് ക്രാഫ്റ്റ് കോഴ്സ് യോഗ്യതയുള്ളവർക്ക് മുൻഗണനയുണ്ട്. യോഗ്യരായ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ അഭാവത്തിൽ

0: മറ്റ് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരെയും പരിഗണിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0493122301. 2025-26 അധ്യയന വർഷം മലപ്പുറം ജില്ലയിൽ SSLC പ്ലസ് ടു ഡിഗ്രി PG പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും പ്രോത്സാഹന ധനസഹായത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ ഫോൺ നമ്പർ സഹിതമുള്ള അപേക്ഷ, ജാതി, ആധാർ, മാർക്ക് ലിസ്റ്റ്, വ്യക്തതയുള്ള ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് എന്നിവ സഹിതം ഈ മാസം 20 വൈകിട്ട് 5 ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ ലഭ്യമാക്കണം. SSLC മിനിമം 6B 4C പ്ലസ് ടുവിന് മിനിമം 4B 2C ലഭിച്ചവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാവും. ഏതെങ്കിലും വിഷയത്തിൽ D+ ഗ്രേഡുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനുകൂല്യത്തിന് അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷകൾ സ്വീകരിക്കുന്ന ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളും ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകളും ഇനി പറയുന്നു. ITDP നിലമ്പൂർ 0493122301. നിലമ്പൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ 9496070368. എടവണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ 9496070369. പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ 9496070400. കാലിക്കറ്റ് സർവകലാശാലയുടെ 1 പി ജി ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ. AI ഉൾപ്പെടെ ആധുനിക മാധ്യമ സാങ്കേതിക വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന കോഴ്സിൽ 2 വിദ്യാർത്ഥികൾക്ക് ഓഡിയോ വിഷ്വൽ പ്രൊഡക്ഷൻ, ഡിസൈൻ എന്നീ വിഭാഗങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യാനും ഇന്റേൺഷിപ്പിനും അവസരമുണ്ട്. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഡിജിറ്റൽ ഡിസൈൻ, ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ, AI പ്രോംപ്റ്റിംഗ്, AI കണ്ടന്റ് ക്രിയേഷൻ, UI UX, വെബ് ഡിസൈൻ തുടങ്ങിയവ കോഴ്സിന്റെ ഭാഗമാണ്. AI കാലഘട്ടത്തിൽ മാധ്യമരംഗത്തെ തൊഴിൽ മേഖലകളിലെ അനിവാര്യ പ്രായോഗിക നൈപുണ്യം ഉറപ്പാക്കുന്ന കോഴ്സിന് യോഗ്യത ഡിഗ്രിയാണ്. June 15 www.admission.uoc.ac.in എന്ന വെബ്സൈറ്റിലൂടെ പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് 9946823812 അല്ലെങ്കിൽ 9846512211 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
4: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 2 ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റ് രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി.

0: ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശന വേളയിൽ രാഷ്ട്രപതി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് നിരീക്ഷിക്കും. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് ഈ മാസം 14-ന് തുടക്കമാകും. 52-ാമത് G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങളുടെ നവീകരണം, വികസന ഐക്യദാർഢ്യം, നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ വ്യാപനം തുടങ്ങിയ വിഷയങ്ങളിൽ സമഗ്രമായ ചർച്ചകൾ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: The visit will provide an opportunity for the Prime Minister to engage with world leaders present at the G summit on issues of importance to India as well as to the global south. This will be India's 13th participation at the G7 summit and Prime Minister Mr. Modi's 7th consecutive participation at the summit.
0: ഫ്രാൻസിലെ നിസ്, എവിയൻ, പാരീസ് എന്നീ നഗരങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ചെലവുകൾ വർദ്ധിപ്പിക്കുകയും നിരവധി മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നതിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചു. ഫിന്നിഷ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണനും UAE സഹവിദേശകാര്യമന്ത്രി ലാന നുസേബിയുമായും ഫിൻലൻഡിൽ കുൽത്താരാന്ത ചർച്ചകളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷങ്ങളുടെ അനന്തരഫലങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹം തുടരണമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. അസം നാഗാലാന്റ് അതിർത്തിയിലെ ക്രൂഡ് ഓയിൽ പ്രകൃതിവാതക ഉത്പാദന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുമായി ധാരണാപത്രം ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, നാഗാലാന്റ് മുഖ്യമന്ത്രി നെഫ്യൂ റിയോ എന്നിവരുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. എണ്ണ പ്രകൃതിവാതക പര്യവേക്ഷണത്തിന്റെയും ധാതുഖനനത്തിന്റെയും പുതിയ സാധ്യതകൾ ഈ സംരംഭം തുറക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു.
2: आज हम सब एक ऐतिहासिक क्षण के साक्षी हो रहे हैं. इससे ऑयल और नेचुरल गैस की एक्सप्लोरेशन की संभावनाएं बढ़ेगी, मिनरल की भी खनन की संभावना खड़ी होती है. दोनों राज्यों ने ये निर्णय किया 50-50% कर भारत के तेल के उत्खनन में बाधा न बने, क्योंकि ये राष्ट्रीय संपदा है और मुझे लगता है कि ये भाव बहुत महत्वपूर्ण है.
0: നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു. ഫിൻടെക് കമ്പനികൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളോട് ഡീഫേക്ക് കണ്ടെത്തൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ഉപഭോക്തൃ ഓൺബോർഡിംഗ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും സർക്കാർ നിർദ്ദേശിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ രണ്ട് ദിവസത്തെ സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമലിനുമായും സാമ്പത്തികകാര്യ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിറ്റ്സർലൻഡ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വികസിപ്പിക്കുന്നതിനും സന്ദർശനം സഹായകമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ

0: മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ്പ രോഗബാധ സ്ഥിരീകരിച്ചതോടെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. രാമനാട്ടുകര സ്വദേശിയായ 43-കാരനാണ് ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. പട്ടികയിലുള്ളവർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ റൂട്ട്മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് നടക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം സംസാരിക്കും. തൃശൂരിൽ മറ്റന്നാൾ വൈകിട്ടാണ് പരിപാടി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീ മോഹൻ ഭാഗവത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യം കൈവരിച്ചത് സമാനതകളില്ലാത്ത പുരോഗതിയാണ്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന ആപ്തവാക്യത്തിലൂന്നി ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയത്. ശക്തമായ വിദേശ നയങ്ങളിലൂടെ രാജ്യത്തെ ആഗോള ശക്തിയായി ഉയർത്താൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വം ആഗോളവേദികളിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് വൻ സ്വീകാര്യതയാണ് നേടിക്കൊടുത്തത്. ഇന്ത്യ ഫസ്റ്റ് എന്ന നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സൌഹൃദങ്ങൾ ശക്തമാക്കാനും പുതിയ തന്ത്രപ്രധാന പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കാനും രാജ്യത്തിന് സാധിച്ചു. കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യത്വപരമായ നയതന്ത്രത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഇന്ത്യ ആരംഭിച്ച വാക്സിൻ മൈത്രി പദ്ധതി ഏറെ ശ്രദ്ധ നേടി. മാനുഷിക പരിഗണനകൾക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യയുടെ വിദേശ നയത്തിൽ എക്കാലത്തും മുൻഗണന നൽകിയിട്ടുണ്ട്. മാനുഷിക സഹായത്തിന് രാജ്യം നൽകുന്ന മുൻഗണന വസുദൈവ കുടുംബകം എന്ന ഭാരതീയ ദർശനത്തിന്റെ നേർക്കാഴ്ചയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ജയം. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമാണ് ദിനാചരണം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഇന്ന് ശില്പശാല സംഘടിപ്പിക്കും. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ സ്ഥാപനത്തിൽ ഡയറക്ടർ ഡോക്ടർ ജി ബൈജു ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റു രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കോഴിക്കോട്.
3: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
4: രാവിലെയുള്ള ഗ്രീറ്റിംഗ് ആണ് ഗുഡ് മോർണിംഗ്. ഉച്ച 12 വരെ ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യാം. പിരിയുമ്പോൾ ഗുഡ് ഡേ, ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ ആവാം. വി നോ ദാറ്റ് വി കെൻ ഗ്രീറ്റ് ഇൻ ദ മോർണിംഗ് ടിൽ 12 വിത്ത് എ ഗുഡ് മോർണിംഗ്. എക്സ്പ്രഷൻസ് സച്ച് ആസ് ഗുഡ് ഡേ ആൻഡ് ഹാവ് എ നൈസ് ഡേ ആർ യൂസ്ഡ് ആസ് പാർട്ടിംഗ് വിഷസ്. ഇവിടെ ഒരു സംശയം. ഗുഡ് ഡേ എന്ന് അഭിവാദ്യം ചെയ്യാറില്ലേ? ഹിയർ ദ ഡൗട്ട് അറൈസസ്, ഡോണ്ട് വി ഗ്രീറ്റ് പീപ്പിൾ വിത്ത് ഗുഡ് ഡേ? ഒരു ദിവസത്തിന്റെ ഏത് സമയത്തും പല രീതിയിൽ പറയാവുന്ന അഭിവാദനമാണ് ഗുഡ് ഡേ. ഗുഡ് ഡേ ഈസ് എ വേഴ്സറ്റൈൽ ഗ്രീറ്റിംഗ് വിച്ച് കെൻ ബി യൂസ്ഡ്

0: ഡ്യൂറിംഗ് എനി ടൈം ഓഫ് ദ ഡേ. ജി ഒ ഒ ഡി ഗുഡ്, ഡി എ വൈ ഡേ, ഗുഡ് ഡേ. ഏതാണ് സമയം എന്ന് നിശ്ചയമില്ലാതിരിക്കുകയും ഔചിത്യപൂർണമായ ഒരു അഭിവാദ്യം ചെയ്യണം എന്ന് ഉദ്ദേശിക്കുകയും ചെയ്യുമ്പോൾ ഗുഡ് ഡേ എന്ന് അഭിവാദ്യം ചെയ്യാം. ഇഫ് യു ആർ നോട്ട് ഷ്യോർ ഓഫ് ദ ടൈം ഓഫ് ദ ഡേ, ദാറ്റ് ഇസ് വെദർ ഇറ്റ് ഇസ് മോർണിംഗ് ഓർ ആഫ്റ്റർനൂൺ, ആൻഡ് യു ഹാവ് ടു ഓഫർ എ കർട്ടിയസ് ഗ്രീറ്റിംഗ് വിതൗട്ട് ബീയിങ് സ്പെസിഫിക്, ഗുഡ് ഡേ ഇസ് ദ റൈറ്റ് ചോയ്സ്. ഉച്ച 12 മണിക്ക് അടുപ്പിച്ചാവുമ്പോൾ രാവിലെ, അതായത് മോർണിംഗ് ആണോ ഉച്ചതിരിഞ്ഞ് അഥവാ ആഫ്റ്റർനൂൺ ആണോ എന്ന് സ്വാഭാവികമായും സംശയം തോന്നാം. ഇവിടെ ഗുഡ് ഡേ എന്ന് അഭിവാദ്യം ചെയ്യാവുന്നതാണ്. വൺ മേ ബി കൺഫ്യൂസ്ഡ് ഇഫ് ദ ടൈം ഇസ് അറൗണ്ട് 12 noon. ഹിയർ വി മേ ഗ്രീറ്റ് സേയിങ് ഗുഡ് ഡേ. ഗുഡ് ഡേ എന്ന് പിരിയുമ്പോഴും പറയാം. ഗുഡ് ഡേ ഇസ് ഓൾസോ എ പാർട്ടിംഗ് വിഷ്. ഗുഡ് ഡേ ഒരു ബ്രിട്ടീഷ് അഭിവാദ്യമാണ്. അമേരിക്കൻ ശൈലിയിൽ ഗുഡ് ഡേ എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്യാറില്ല. ബ്രിട്ടീഷ് രീതിയിൽ ആയാലും ഔപചാരിക സംഭാഷണങ്ങളിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ് തുടങ്ങിയ സമയാനുസൃതമായ അഭിവാദ്യങ്ങളാണ് ഉചിതം. ഗുഡ് ഡേ ഇസ് എ ബ്രിട്ടീഷ് ഫോം ഓഫ് ഗ്രീറ്റിംഗ് കൺസിഡേർഡ് അൺസൂട്ടബിൾ ഇൻ അമേരിക്കൻ സ്റ്റൈൽ. ഈവൻ ഇൻ ബ്രിട്ടീഷ് സ്റ്റൈൽ, ഇഫ് ദ കോൺവെർസേഷൻസ് ആർ ഫോമൽ, വിഷസ് സച്ച് എസ് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഗുഡ് ഈവനിംഗ് വിച്ച് എഡിയർ ടു ദ ടൈം സ്കീം ആർ പ്രിഫേർഡ്. ഉച്ച 12 മണിക്ക് മിഡ് ഡേ അല്ലെങ്കിൽ നൂൺ, എൻ ഒ ഒ എൻ നൂൺ എന്നാണ് പറയുക. നൈൻത് ആ, എൻ ഐ എൻ ടി എച്ച് നൈൻത്, എച്ച് ഒ യു ആർ ആർ, അഥവാ 9 മണിക്കൂർ എന്ന് അർത്ഥമുള്ള നോന ഹോറ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ വാക്കിൻ്റെ ഉദ്ഭവം. എൻ ഒ എൻ എ നോന, എച്ച് ഒ ആർ എ ഹോറ. ഇനി അർദ്ധരാത്രി 12 മണിക്ക് എന്താണ് പറയുക? 12 midnight എന്നാണ് അർദ്ധരാത്രി 12 മണിക്ക് പറയുക.
1: English matters.
2: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400024440.
3: 9400024440.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.
4: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
5: കുറേ നേരം മിണ്ടാതിരുന്നിട്ട് വില്യമച്ചൻ ഇത്തിരി ദൂരേക്ക് നോക്കി. പറമ്പിൽ നിറയെ കാക്കകളുണ്ടായിരുന്നു. ആ കാക്കകൾ അത്രയും നിശബ്ദരായിരിക്കുന്നത് കണ്ട് ഉണ്ണിച്ചക്കൻ അതിശയം തോന്നി.
6: നമ്മുടെ രാജ്യത്തൊക്കെയുണ്ട് ഇത്തരം വിശ്വാസങ്ങൾ. ഈ പകർച്ചവ്യാധികൾ വിതരണത് മുഴുവനും ഭൂതങ്ങളാണെന്ന വിശ്വാസം എടുക്കാല്ല, കുട്ടികളെയാണ് ഏറ്റവും ആദ്യം രോഗം ബാധിക്കുന്നത്. രോഗവും മരണവും പ്രേതങ്ങളാണ് വിതരണം ചെയ്യണമെന്ന് ലോകം മുഴുവനും വിശ്വസിക്കുന്ന കാര്യമാണ്. നമ്മുടെ മാടനും മറതയും മാരിയമ്മനും ബ്രഹ്മരക്ഷസുകളും എല്ലാം അതിൻ്റെ വകഭേദങ്ങളാണ്.
5: എന്റെ ചോദ്യം അതല്ല. സേവ്യറിന്റെ കൊച്ചു മരിച്ചുവെന്ന് ബോധ്യപ്പെട്ടതല്ലേ? അതുകൊണ്ടല്ലേ കുഴിച്ചിട്ടത്? പിന്നെയും തോണ്ടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ? കുറേ നേരം വില്യമച്ചൻ മിണ്ടിയില്ല. പിന്നെ പതുക്കെ പറമ്പിലേക്ക് നോക്കിയിരുന്നു. ആ നേരത്തവിടെ കാക്കകൾ ഉണ്ടായിരുന്നില്ലെന്നുണ്ണിച്ചക്കൻ ശ്രദ്ധിച്ചു.
6: കുട്ടി

0: ശരിക്കും മരിച്ചതല്ലെങ്കിലാ? അതിൻ്റെ ശരീരം അങ്ങനെയുള്ള ലക്ഷണങ്ങളൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല. ആരിക്കറിയാം.
1: എവിടെയും തൊടാതെ വില്യമച്ചൻ പറഞ്ഞു.
0: അങ്ങനെ മരിക്കാതെ മരിക്കുവോ? പിശാചുക്കളുടെ കൂട്ടത്തിൽ ഒരു പെണ്ണുണ്ട്, ലിലിത്ത്. ഹീബ്രു ഐതിഹ്യത്തിൽ നിന്ന് വന്നതായിരിക്കണം. സ്ത്രീഭൂതമായ ലിലിത്ത് പിറന്ന 7 വയസ്സുവരെയുള്ള കുട്ടികളെ ആക്രമിച്ചിരുന്നു. മരണം പുറമേക്ക് തോന്നിക്കാതെ അതിൻ്റെ ആത്മാവിൽ അവൾ പതുങ്ങിയിരുന്നു.
1: ഇതൊക്കെ കഥകളല്ലേ അച്ഛാ?
0: മനുഷ്യര് വിശ്വസിച്ചിരുന്ന കഥകളാണ്. അവർ ജീവിക്കണതും അതിലൊക്കെ തന്നെയല്ലേ?
1: ആദ്യമായി വില്യമച്ചന്റെ മുഖത്ത് നേർത്ത ചിരിവിടർന്നതുപോലെ തോന്നിയപ്പോൾ സ്വാതന്ത്ര്യമെടുത്ത് ഉണ്ണിച്ചക്കൻ ചോദിച്ചു,
2: എനിക്കൊരു അപേക്ഷയുണ്ട്.
1: മറ്റാരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അച്ഛനോട് ചോദിക്കുകയാണ്.
2: എന്നെ ഉപേക്ഷിക്കരുത്.
1: വൃദ്ധപുരോഹിതൻ പ്രത്യേകിച്ച് വികാരമൊന്നുമില്ലാതെ അയാളെ നോക്കി. കാഞ്ഞിരപ്പള്ളിയിൽ മരിക്കാതെ വായു വലിച്ചു കിടക്കുന്ന പോലീസുകാരൻ കുഞ്ഞവരാച്ചൻ്റെ കുമ്പസാരം അച്ഛനൊന്ന് കേൾക്കണം. നിരസിക്കരുത്. അപ്പോഴും കണ്ടില്ല ആ മുഖത്ത് വികാരമൊന്നും. ഇത്തവണ ഉണ്ണിച്ചക്കൻ കുറച്ചുകൂടി കരുതലോടെയാണ് കാഞ്ഞിരപ്പള്ളിയിലെ കുഞ്ഞവരാച്ചൻ കിടന്നിരുന്ന മുറിയിലേക്ക് കയറിയത്. ആദ്യം വില്യം നെല്ലിപ്പറമ്പിൽ അച്ഛനെ കയറ്റിവിട്ട് അവർ തമ്മിലൊന്ന് സംസാരിച്ചിടപഴകുന്ന നേരത്ത് ഒരു ചെറുകാറ്റിൻ്റെ എളിമയോട് അകത്തെത്തി പിന്നിലൊതുങ്ങി കേൾവിയെത്തുന്ന അകലത്തിൽ ഇത്തിരി മാറിയിരുന്നു. പൊട്ടിപ്പുറപ്പെടാനൊരുങ്ങി നിന്നിരുന്ന കൊടുങ്കാറ്റ് പോലെയായിരുന്നു കുഞ്ഞവരാച്ചൻ്റെ സംസാരം. സംസാരമെന്നല്ല പറയേണ്ടത്, നല്ല മുഖപരിചയവും വിശ്വാസവുമുള്ള പാതിരിയോട് നടത്തുന്ന കുമ്പസാരം തന്നെ. മറ്റേതെങ്കിലും പുരോഹിതനായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഉണ്ണിച്ചക്കനെ ആ മുറിയിൽ ഇരുത്തുകയില്ലായിരുന്നു. അന്ധ്യശ്വാസത്തിൻ്റെ വിടവുകളും കഫക്കെട്ടിൻ്റെ തടസ്സങ്ങളുമുള്ള തെളിമയില്ലാത്ത വാക്കുകളെ ആത്മക്കാരുടെ കുറ്റാന്വേഷകന് വേണ്ടുന്ന വിവരണങ്ങളായി ഉണ്ണിച്ചക്കൻ വായിച്ചെടുത്തു.
3: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
6: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
7: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
10: ആകാശവാണി കോഴിക്കോട്.

നമ്മുടെ നിത്യാഹാരത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ്. തവിട് കളയാത്ത അരി ഇന്ന് കമ്പോളത്തിൽ ദുർലഭമാണ്. ഇത് കാഴ്ചയിൽ മനോഹരവും രുചിയിൽ ആസ്വാദ്യകരവുമാകണമെന്നില്ല. മില്ലുകൾക്ക് ഇത്തരം വെളുപ്പിക്കാത്ത അരി സംസ്കരിച്ചെടുക്കാനാവില്ല. അരി വളരെ ലളിതമായ രീതിയിൽ ഉമി കളഞ്ഞെടുക്കാം. മിക്ക ഇനം നെല്ലും ഒരല്ലിലിടിച്ച് പ്രയാസം കൂടാതെ ഉമി കളയാം. ഇങ്ങനെ ഒരല്ലിലിടിച്ച് തൊലി കളയാൻ പ്രയാസമുള്ള ചില ഇനം അരികളുണ്ട്. അവയെ ആദ്യം അല്പമൊന്ന് പുഴുങ്ങിയ ശേഷം ഉമി കളയുകയാണ് യോജിച്ച മാർഗം. ഇത്തരം അരി പോഷകസമൃദ്ധവും സ്വാഭാവികമായും വില കുറഞ്ഞതുമായിരിക്കും. ഗ്രാമങ്ങളിൽ കർഷകർ നെല്ല് സ്വയം ഉമി കളഞ്ഞെടുക്കുകയാണെങ്കിൽ മില്ലിൽ സംസ്കരിക്കുന്നതിനേക്കാൾ അതായിരിക്കും ലാഭകരം, തവിട് കളഞ്ഞാലും ഇല്ലെങ്കിലും. കമ്പോളത്തിൽ സാധാരണയായി കാണുന്നത് കൈകൊണ്ട് ഉമി കളഞ്ഞതായാലും യന്ത്രത്തിൽ സംസ്കരിച്ചതായാലും പൊതുവെ തവിട് നഷ്ടപ്പെട്ട വെളുത്ത അരിയാണ്. ലോകമെങ്ങുമുള്ള വൈദ്യശാസ്ത്രജ്ഞന്മാർ പറയുന്നത് തവിട് കളഞ്ഞ ഗോതമ്പ് പൊടി വെളുപ്പിച്ച അരിയോളം തന്നെ മോശമാണ് എന്നത്രേ. സ്വയം ഉമി കളഞ്ഞെടുക്കുകയാണെങ്കിൽ കടയിൽ നിന്ന്

വാങ്ങുന്നതിനേക്കാൾ ഗോതമ്പ് പോഷകസമൃദ്ധവും ലാഭകരവുമായിരിക്കും. മാത്രമല്ല ഗോതമ്പ് മുഴുവനായി പൊടിക്കുന്നതിനാൽ തൂക്കം കുറയുന്നുമില്ല. വെളുപ്പിച്ച് ഭസ്മം പോലെയാക്കിയ ഗോതമ്പ് പൊടിക്ക് തൂക്കം കുറയും. ഗോതമ്പിലേറ്റവും പോഷകസമൃദ്ധമായ ഭാഗമാണ് അതിൻ്റെ തവിട്. അത് നീക്കം ചെയ്യുമ്പോൾ വൻതോതിൽ പോഷകാംശം ചോർന്നു പോകുന്നു. ഗോതമ്പ് സ്വന്തം ഉരലിൽ ഇടിച്ച് മാവാക്കി ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഗ്രാമീണരും മറ്റുള്ളവരും ഒരേ സമയം പണം ലാഭിക്കുകയും സർവപ്രധാനമായ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഗ്രാമങ്ങളിൽ എങ്ങനെ ധാന്യം പൊടിക്കുന്ന ശീലം പുനഃസ്ഥാപിക്കണം. എന്നാലും ദശലക്ഷക്കണക്കിനുള്ള ജനങ്ങളിൽ ഒരു വലിയ വിഭാഗം മില്ലിൽ പൊടിച്ച ഗോതമ്പ് ഉപയോഗിക്കുന്നത് തുടർന്നേക്കും. പാവപ്പെട്ടവർക്കിടയിലും അത് സംഭവിക്കും. മുളപ്പിച്ച ധാന്യങ്ങൾ കഴിക്കുന്നതിനെതിരെ ഒരു വൈദ്യശാസ്ത്ര വിദഗ്ധൻ ഒരു പുസ്തകത്തെ ഉദ്ധരിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷേ ശരിയായ ഏതെങ്കിലും ഒരു അനുഭവത്തിലൂടെ അത് സമർത്ഥിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പല ആയുർവേദ വൈദ്യന്മാരെ സംബന്ധിച്ചും എനിക്കുള്ള പരാതി ഇതുതന്നെ. നമ്മുടെ സംസ്കൃത വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അമൂല്യമായ പൗരാണിക ജ്ഞാനം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ അവയെ കണ്ടെത്തി അനാവരണം ചെയ്യുന്നതിനും ശരിയായ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതിനും നമ്മുടെ വൈദ്യന്മാർ മെനക്കെടുന്നില്ല. അച്ചടിച്ച സംജ്ഞകൾ അതേപടി ആവർത്തിക്കുന്നതുകൊണ്ട് അവർ തൃപ്തിപ്പെടുന്നു. ഇക്കാര്യത്തിൽ ഒരു വിദഗ്ധനല്ലാത്ത എനിക്കുപോലും നിരവധി ആയുർവേദ ഔഷധങ്ങളുടെ ചേരുവകളെയും അവയുടെ വീര്യത്തെയും കുറിച്ചറിയാം. പക്ഷേ ഇന്നത്തെ ആവശ്യമനുസരിച്ച് പ്രയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഈ പൗരാണിക ശാസ്ത്രത്തിൻ്റെ ആത്മാവ് കണ്ടെത്താൻ ആത്മാർത്ഥമായ ശ്രമം നടത്തണമെന്ന് ആയുർവേദ വൈദ്യന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പണച്ചെലവേറിയ മനുഷ്യത്വരഹിതമായ പാശ്ചാത്യ മരുന്നുകളുടെ പീഡനത്തിൽ നിന്ന് മനുഷ്യരാശിയെ മോചിപ്പിക്കുന്നതിനുള്ള അവരുടെ പരിശ്രമത്തിൽ ഞാൻ എപ്പോഴും അവരെപ്പോലെ തന്നെ ഉത്കണ്ഠാഭരിതനാണ് എന്നുകൂടി അറിയിച്ചു കൊള്ളട്ടെ. കുട്ടിയായിരിക്കുമ്പോൾ കുടിക്കുന്ന അമ്മയുടെ മുലപ്പാലല്ലാതെ വേറെ ഒരു പാലും മനുഷ്യൻ കഴിക്കേണ്ടതില്ലെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. പ്രകൃതി പാകം ചെയ്ത പഴങ്ങളും അണ്ടിവർഗങ്ങളുമല്ലാതെ യാതൊന്നും മനുഷ്യൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നില്ല. മുന്തിരിങ്ങ തുടങ്ങിയ പഴങ്ങളിൽ നിന്നും ബദാം തുടങ്ങിയ അണ്ടിവർഗങ്ങളിൽ നിന്നും ദേഹത്തിനും നാഡികൾക്കും ധാതുക്കൾക്കും ആവശ്യമായ പോഷകവസ്തുക്കൾ നേടാൻ മനുഷ്യന് കഴിയും. അത്തരം ആഹാരം കഴിച്ചു വളരുന്ന ഒരാൾക്ക് വിഷയാസക്തിയും മറ്റു വികാരങ്ങളും നിയന്ത്രിക്കാൻ പ്രയാസമുണ്ടാവില്ല. ഒരുവന്റെ സ്വഭാവം അവന്റെ ഭക്ഷണത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന ഇന്ത്യൻ പഴമൊഴിയിൽ പതിരില്ലെന്ന് ഞാനും എൻ്റെ സഹപ്രവർത്തകരും അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു.

രൈമൻ തമ്പി എഴുതിയ ഈ താരാട്ടുപാട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് നീലാംബരി എന്ന രാഗത്തിലാണ്. വളരെ സൂക്ഷ്മമായ ഗമകങ്ങളോടുകൂടി പാടേണ്ടതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു രാഗമാണ്.

0: 29-ാമത്തെ മേളകർത്ത രാഗമായ ശങ്കരാഭരണത്തിന്റെ ജന്യമാണ് നീലാംബരി. ശങ്കരാഭരണത്തിന്റെ ജന്യമാണെങ്കിലും
1: പദനീതപ
0: തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ കൈശിനി ശാദം ചേർത്ത് പാടുന്നതുകൊണ്ട് ഇതൊരു ഭാഷാംഗരാഗമാണ്.

0: ഇളയ നില ഇളയരാജയുടെ അതിശയലോകം.
1: സാഗര സംഗമം എന്ന ബഹുഭാഷാ ചിത്രത്തിലെ ഗാനങ്ങൾ അവിസ്മരണീയങ്ങളാണ്. പാട്ടുകളിൽ മാത്രമല്ല പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിലും ഇളയരാജ വളരെ ശ്രദ്ധിക്കുന്നു. ചില അവസരങ്ങളിൽ നിശബ്ദതയായിരിക്കും ഏറ്റവും ഉയർന്ന സംഗീതം. ശബ്ദത്തിന്റെ ഭാഷയാണ് സംഗീതം എന്ന് അദ്ദേഹത്തിനറിയാം. മൗനം പോലും മധുരം എന്ന ഗാനത്തിൽ ഈ നിശബ്ദതയുടെ സൗന്ദര്യം കാണാനാകും. നീണ്ടുപോകും ഈ മൂകത ഒരു കവിത പോൽ വാചാലം. ചിത്രം സാഗര സംഗമം. പാടിയത് ജയചന്ദ്രൻ, എസ് ജാനകി. ഗാനരചന ശ്രീകുമാരൻ തമ്പി.

0: is expected to be signed over the weekend in Europe. He made these remarks at the Oval Office in the White House yesterday. The 10th edition of the ICC Women's T20 Cricket World Cup will begin today, with hosts England taking on Sri Lanka in the opening match of the tournament at Edgbaston in Birmingham. The month-long tournament will be hosted across England and Wales, with the finals set to take place on the 5th of July at the iconic Lord's Cricket Ground. India will start their campaign against arch-rivals Pakistan on Sunday. Harmanpreet Kaur-led Indian side will be looking to create history as they aim for their first Women's T20 World Cup title. The FIFA World Cup 2026 kicked off in Mexico City after a grand opening ceremony last night. Co-host Mexico defeated South Africa by 2-0 in the inaugural match at the Azteca Stadium. Julian Quiñones scored Mexico's opening goal in the 9th minute to give the hosts a lead. Later, Raul Jimenez scored in the 67th minute, making it 2-0 for Mexico. And now, for a look at today's newspapers, it's over to Subhadra Ramachandran.
1: Thank you, Sunil. In a landmark judgment, the Supreme Court of India's call homemakers nation builders and quantified their monthly care at 30,000 rupees, reports the Tribune. Union Home Minister Amit Shah has been quoted in the Pioneer as saying that the Armed Forces Special Powers Act will be withdrawn from the entire Northeast next year, barring one or two states. In its editorial piece titled Green Energy Can't Yet Bend Climate Curve, the Indian Express argues that despite record growth in renewable energy, the world is still failing to slow global warming because major sectors remain dependent on fossil fuels. The paper says the clean energy transition must be accompanied by deeper industrial change, stronger policy support, technological innovation, and international cooperation. Anthropic CEO Dario Amodei has sought serious and binding artificial intelligence rules and called for mandatory testing and government powers to block risky systems, reports Financial Express. And finally, the Asian Age has quoted US agency NOAA as confirming that the weather phenomenon El Nino has begun and will intensify into the end of the year, potentially to historic strength. And with that, it's back to you, Sunil.
0: Thank you, Subhadra. And now, before we end the bulletin, the headlines once again. Centre signs historic tripartite MOU with Assam and Nagaland governments for exploration and production of crude oil and natural gas in the two states. Government issues advisory about growing threat of cyber criminals using artificial intelligence to bypass security systems and target financial infrastructure. External Affairs Minister S. Jaishankar calls for diversified supply chains and greater international cooperation amid ongoing conflicts. US President Donald Trump calls off new military strikes on Iran, citing breakthrough in talks to end war. Hosts England to take on Sri Lanka in opening match of ICC Women's T20 Cricket World Cup in Birmingham today. And in football, co-hosts Mexico beat South Africa 2-0 in inaugural match of FIFA World Cup 2026. And with that, we end the morning news. Have a nice day.
2: Akashavani Kozhikode.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, സ്വാഗതം. എം ജി സോമൻ, അരങ്ങൊഴിഞ്ഞ അഭിനയ കരുത്ത്. പ്രേംനസീർ സത്യൻ വസന്തത്തിൽ നിന്നും മമ്മൂട്ടി മോഹൻലാൽ തേർവാഴ്ചയിലേക്കുള്ള മലയാള സിനിമയുടെ ചുവടുമാറ്റത്തിനിടയിൽ ഉദിച്ചുയർന്ന സൂര്യനാണ് എം ജി സോമൻ. 1973 മുതൽ 1997 വരെ നീണ്ട അഭിനയ ജീവിതത്തിനിടയിൽ മലയാളി നെഞ്ചേറ്റിയ നിരവധി കഥാപാത്രങ്ങൾക്ക് എം ജി സോമൻ രൂപവും ഭാവവും നൽകി. 1997 മഞ്ഞപ്പിത്ത ബാധിതനായി അന്തരിക്കുന്നതിനു മുൻപ് അവസാനം അഭിനയിച്ച ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന ഒരൊറ്റ വേഷം മതി സോമനിലെ നടന്റെ ആഴവും പരപ്പും അടയാളപ്പെടുത്താൻ. മലയാള സിനിമയിലെ ക്ഷുഭിത യൗവനം എന്നാണ് സോമനെ വിശേഷിപ്പിച്ചിരുന്നത്. 1941 ഒക്ടോബർ 28 തിരുവല്ലയിൽ കെ എൻ ഗോവിന്ദപണിക്കരുടെയും പി കെ ഭവാനിയമ്മയുടെയും മകനായി ജനിച്ച സോമശേഖരൻ ഇന്ത്യൻ വ്യോമസേനയിലെ സേവനത്തിൽ നിന്നും വിരമിച്ച ശേഷമാണ് അഭിനയരംഗത്തേക്ക് കടന്നുവരുന്നത്. സെവന്ത് ഗ്രേഡിൽ പഠിക്കുമ്പോൾ

0: നാട്ടുകാരുമായി ചേർന്ന് ഒരു ഡ്രാമ ട്രൂപ്പ് തുടങ്ങുകയും മണൽത്തരികൾ ഗർജിക്കുന്നു എന്നൊരു നാടകം എഴുതി അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ നാടക ട്രൂപ്പായ ജയശ്രീയിലൂടെ അരങ്ങിൽ വന്ന് KPSEയിലും കേരള ആർട്സ് തിയേറ്റേഴ്സിലും നാടക നടൻ എന്ന നിലയിൽ സോമൻ നിറഞ്ഞു നിന്നു. ആർട്സ് തിയേറ്റേഴ്സിന്റെ രാമരാജ്യത്തിലെ വേഷമാണ് വെള്ളിത്തിരയിലേക്കുള്ള വഴി തുറന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1973 മലയാറ്റൂർ രചിച്ച് PN മേനോൻ സംവിധാനം ചെയ്ത് അടൂർ ഭാസിയും ജയഭാരതിയും പ്രധാന വേഷങ്ങൾ ചെയ്ത ഗായത്രി എന്ന ചിത്രത്തിലൂടെയാണ് MG സോമൻ സിനിമയിലെത്തുന്നത്. രാജാമണി എന്ന നിഷേധിയുടെ വേഷം ഒരു തുടക്കക്കാരന്റെ പദർച്ചകളില്ലാതെ അദ്ദേഹം മികവുറ്റതാക്കി. ചിത്രം വിജയിച്ചില്ലെങ്കിലും ജയഭാരതിയുടെ സഹോദര കഥാപാത്രത്തെ മിഴിവുറ്റതാക്കി രാജാമണിയായി മാറിയ സോമനിലെ നടനെ മലയാളികൾ സ്വീകരിച്ചു. ആദ്യ രണ്ട് ചിത്രങ്ങളിലും PN മേനോൻ നിർദ്ദേശിച്ച ദിനേശ് എന്ന നാമത്തിലാണ് സോമൻ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം സോമൻ എന്ന പേരിൽ അഭിനയിക്കാൻ തുടങ്ങുന്നത് KS സേതുമാധവന്റെ ചുക്കിലാണ്. 1974 IV ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചട്ടക്കാരി എന്ന സിനിമ സോമൻ എന്ന നടന്റെ വിജയപാതയിലേക്കുള്ള ആദ്യ ചുവടുവയ്പായിരുന്നു. 1975 പുറത്തിറങ്ങിയ ഭാര്യയെ ആവശ്യമുണ്ട് എന്ന KS സേതുമാധവന്റെ ചിത്രത്തിലാണ് നായകനായി ആദ്യം എത്തുന്നത്. പിന്നീട് മാന്യശ്രീ വിശ്വാമിത്രൻ, ചുവന്ന സന്ധ്യകൾ, സ്വപ്നാടനം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രശസ്തിയിലേക്ക് അദ്ദേഹം കുതിച്ചുയർന്നു. 1975 സ്വപ്നാടനത്തിലെയും ചുവന്ന സന്ധ്യകളിലെയും അഭിനയത്തിന് മികച്ച സഹനടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സോമനെ തേടിയെത്തി. 1976 മുതൽ നായകവേഷങ്ങൾ ചെയ്തു തുടങ്ങിയ അദ്ദേഹത്തിന് അതേ വർഷം തന്നെ തണൽ, പല്ലവി എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചു.
1: എനിക്കോ? ആര് പറഞ്ഞു?
2: അപ്പേട്ടൻ,
1: തൽക്കാലം യാതൊരു കുഴപ്പമില്ല. ഈ രാത്രി എന്തിനാ ഇങ്ങോട്ട് ഓടിച്ചാടി വന്നത്?
2: കേട്ടപ്പോ പേടിച്ചു പോയി.
1: എന്തിന്? ആണുങ്ങൾ തമ്മിൽ തല്ലുന്നതിനിടയ്ക്ക് പെണ്ണുങ്ങൾക്ക് എന്താ കാര്യം?
2: എപ്പോഴും തമാശയാ.
1: ആ കേട്ടോണി, തന്റെ ചേച്ചിക്ക് തമാശ തീരെ ഇഷ്ടമല്ല. സത്യം പറഞ്ഞാല് ഈ ജീവിതം തന്നെ ഒരു തമാശല്ലേ.
2: വരൂണി, നമുക്ക് പോവാം.
1: ആ അതാ നല്ലത്, രാവിലെ പോണ്ടല്ലേ, ഉറക്കളക്കാതെ ചെല്ലേ.
2: പോട്ടെ.
1: ആ
0: ഇതിനിടയിൽ രാസലീല, സർവേക്കല്ല്, അനുഭവം, പൊന്നി തുടങ്ങിയ സിനിമകളിലെ അഭിനയം ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്നങ്ങോട്ട് സ്വപ്നതുല്യമായ വളർച്ചയായിരുന്നു MG സോമന്റെ ചലച്ചിത്ര ജീവിതത്തിനുണ്ടായത്. 1977 പത്മരാജന്റെ രചനയിൽ IV ശശി സംവിധാനം ചെയ്ത് മലയാള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ ചിത്രമായിരുന്നു ഇതാ ഇവിടെ വരെ. മധു, ശാരദ, ജയഭാരതി എന്നിവരോടൊപ്പം MG സോമൻ അവതരിപ്പിച്ച വിശ്വനാഥൻ എന്ന കഥാപാത്രം അദ്ദേഹത്തെ സൂപ്പർ താര പരിവേഷത്തിലേക്ക് കൈപിടിച്ചുയർത്തി. തന്റെ മാതാപിതാക്കളെ വകവരുത്തിയവനോട് പ്രതികാരം ചെയ്യാനായി തിരികെ നാട്ടിലെത്തുന്ന വിശ്വനാഥന്റെ മാനസിക സംഘർഷങ്ങളെ തന്മയത്വത്തോടെ അദ്ദേഹം അവതരിപ്പിച്ചു.
2: ഇത് അങ്ങനെയല്ല, അങ്ങേര് ചട്ടമ്മയാണ്.
1: എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല.
2: തോന്നിയില്ലെങ്കിൽ തോന്നണ്ട. ഏതായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു.
1: എന്ത് പറഞ്ഞു? ഞാൻ ചോദിച്ച കാര്യം മാത്രം പറഞ്ഞില്ല.
2: എന്ത്? അങ്ങേര് വീട്ടിലേക്ക് പോകാനുള്ള വഴി ഞാൻ പറഞ്ഞു തരത്തില്ല.
1: നീ പറഞ്ഞില്ലെങ്കിലേ നിന്റെ അച്ഛൻ പറഞ്ഞുതരും. ശിവരാമനായരെ, ശിവരാമനായരെ.
2: അപ്പുറത്ത് ഇങ്ങോട്ട് പിന്നെ അച്ഛനെ വിളിക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞുതരാം. ഒരു കടലാസും പെൻസിലും എടുത്തോ, എഴുതി വെച്ചു.
1: കടലാസും പെൻസിലും ഒന്നും വേണ്ട, നീ അങ്ങ് പറഞ്ഞോ.
2: ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയ ഒരു കടവുണ്ട്. കടവ് കടന്ന് നേരെ പോയാൽ ഒരു മുക്കുണ്ട്. അവിടെ നിന്ന് നേരെ പോകുന്ന റോഡ് എടുത്തോട്ട് തിരിഞ്ഞ് നേരെ പോയാൽ മതി.
1: സൈക്കിൾ ഒന്ന് എടുത്തോട്ടെ.
0: അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ തുടങ്ങിയ അതികായന്മാരുടെ വരവുകൊണ്ട് സമ്പന്നമായ ആ പതിറ്റാണ്ടിൽ വാണിജ്യ സിനിമകളെ അടയാളപ്പെടുത്തിയിരുന്നത് MG സോമൻ, സുകുമാരൻ, സുധീർ തുടങ്ങിയ നടന്മാരുടെ സാന്നിധ്യം കൊണ്ടായിരുന്നു. 1970 അവസാന പകുതിയിൽ സോമനിലെ നടനുവേണ്ടി മാത്രം തിരക്കഥകൾ ഒരുക്കപ്പെട്ടു. 1978 മാത്രം അദ്ദേഹം അഭിനയിച്ചത് 42 സിനിമകളിലാണ്. നവതി പിന്നിട്ട മലയാള സിനിമയിൽ MG സോമൻ കുറിച്ചിട്ട ആ നമ്പർ ഇപ്പോഴും

0: ഒരു റെക്കോർഡായി തുടരുന്നു എന്നത് ആ നടന്റെ താരപരിവേഷത്തിന് തെളിവാണ്. സോമന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ വേഷങ്ങളിൽ മുൻനിരയിൽ സ്ഥാനം പിടിക്കുന്നതാണ് ഹർഷബാഷ്പത്തിലെ ക്രൂരനായ ആനക്കാരൻ എന്ന കഥാപാത്രം. മുഹൂർത്തങ്ങളിലെ അഭിഭാഷകൻ, അവളുടെ രാവുകളിലെ ചന്ദ്രൻ എന്ന അധ്യാപകൻ, ഇനിയും പുഴയൊഴുകും എന്ന ചിത്രത്തിലെ പ്രഭാകരൻ, മണ്ണിലെ ദാമു എന്നീ കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു.
1: അല്ല, ആരെ കുപ്പിയിലാക്കാൻ ആ രാവിലെ ഇറങ്ങിയിരിക്കുന്നേ? ഓ, വോട്ട് പിടിക്കാനായിരിക്കും.
2: ഞാൻ ഇവിടെ വന്ന് വോട്ട് പിടിക്കണോ ദാമു?
1: അങ്ങനെ അങ്ങ് കണക്കാക്കണ്ട ഇക്കുറി ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല.
2: എന്താ വോട്ട് ചെയ്യില്ലെന്ന് വെച്ചത്?
1: കുറെ നാളായല്ലോ വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്, എന്താ കാര്യം?
2: ഞങ്ങൾക്ക് അധികാരം തരൂ, കാണിച്ചു തരാം.
1: കാണിക്കും കാണിക്കും, കുറെ കണ്ടതല്ലേ. പാറു, രണ്ട് ഗ്ലാസ് മോര് കൊണ്ടുവാ.
2: ആ കൃഷ്ണനായരെ ദാമുവിനെ കോടതി കയറ്റു എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്.
1: ആ കേട്ടെ, കാണാം.
2: ദാമു ഭയപ്പെടേണ്ട, ഞങ്ങളുടെ പിന്തുണ എപ്പോഴും ദാമുവിനുണ്ടായിരിക്കും. ആയിരക്കണക്കിന് തൊഴിലാളികൾ ദാമുവിന്റെ പിന്നണി നിൽക്കും. പോരെ,
1: ഒരു കുഴപ്പം ഉണ്ടാകുന്നത് മുളങ്കാടിന് നല്ലതാണല്ലോ.
2: അതെന്താ ദാമു അങ്ങനെ പറഞ്ഞത്?
1: പോലീസ് വന്നാലേ മുളങ്കാടനും കൂട്ടർക്കും കോളായില്ലേ.
3: അയ്യോ, പോലീസ് വന്ന് വെടിവെച്ചില്ലേ?
1: വെടിവെച്ചാലേ മുളങ്കാടനും കൂട്ടർ ഓടും, വെടി നമുക്കുള്ളൂ.
0: അക്കാലത്ത് മലയാളികൾ നെഞ്ചേറ്റിയ പല ചലച്ചിത്ര ഗാനരംഗങ്ങളിലും സോമൻ നിത്യ സാന്നിധ്യമായിരുന്നു. കെ ജി ജോർജിന്റെ രാപ്പാടികളുടെ ഗാഥയിലെ അച്ഛന്റെ ക്രൂരവും കഠിനവുമായ ശിക്ഷണത്തിൽ വളരുന്ന പ്രഭു എന്ന കഥാപാത്രം അന്ന് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. ചുവന്ന ചിറകുകൾ എന്ന സിനിമയിലൂടെ ശർമിള ടാഗോറിന്റെ നായകനാവാനും സോമന് സാധിച്ചു. രാജഹംസം, പിക്നിക്, ഒരു വിളിപ്പാടകലെ, ഇന്നലെ ഇന്ന്, അവൾക്ക് മരണമില്ല, കോളിളക്കം എന്നീ ചിത്രങ്ങൾ എടുത്തു പറയേണ്ടവയാണ്. ആയിരത്തി തൊള്ളായിരത്തി 1976 മുതൽ 1983 വരെയുള്ള കാലഘട്ടങ്ങളിൽ നായക പരിവേഷമുള്ള കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയെങ്കിലും പിന്നീട് തീർത്തും വിപരീതമായ വില്ലൻ കഥാപാത്രങ്ങളായി വേഷപ്പകർച്ച നേടാൻ ആ അതുല്യ നടന് പ്രയാസമുണ്ടായില്ല. താരപരിവേഷങ്ങൾക്കപ്പുറം നടന വൈഭവത്തിന്റെ ഏതു മാർഗവും തനിക്ക് അനായാസം വഴങ്ങുമെന്നുള്ളതിന്റെ തെളിവുകളായിരുന്നു 1984 ശേഷം അവതരിപ്പിക്കപ്പെട്ട സ്വഭാവ വേഷങ്ങളും ഹാസ്യ പ്രാധാന്യമുള്ള വേഷങ്ങളും. കുടുംബ ചിത്രങ്ങളിലും ആക്ഷൻ ചിത്രങ്ങളിലും രാഷ്ട്രീയ ചിത്രങ്ങളിലും ഒരുപോലെ തിളങ്ങാൻ സോമന് കഴിഞ്ഞു. സംഭാഷണങ്ങളിൽ കൊണ്ടുവന്ന വ്യത്യസ്തത അദ്ദേഹത്തിന്റെ പകരം വയ്ക്കാനാവാത്ത പ്രത്യേകതയായിരുന്നു. അക്കരെ അക്കരെ അക്കരെ എന്ന ചിത്രത്തിലെ പോലീസ് ഓഫീസറും പൂച്ചയ്ക്കൊരു മൂക്കുത്തിയിലെ ഹരി എന്ന കഥാപാത്രവും സ്വാഭാവികമായ നർമ്മശൈലിയുടെ പ്രയോഗം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു.
4: വീട് വാടകയ്ക്ക് കൊടുക്കുന്നു കേട്ടു, ശരിയാണോന്നറിയാമെന്ന?
5: ശരിയല്ല. നമ്മളാരാ? എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരാണെന്നോ?
4: ഈ വീട് അടിച്ചു വരാനും സൂക്ഷിക്കാനും ഒക്കെ ആയിട്ട് നിയമിച്ചിട്ടുള്ള ചെല്ലപ്പനല്ലേ, അയലോടില്ലേ?
5: എന്താ കാര്യം?
4: അല്ല, അയക്കൊരല്പം കാശ് കിട്ടുന്ന കാര്യമാ.
6: അയ്യോ, ഞാൻ തന്നെയാണ് സാർ ചെല്ലപ്പൻ. സാർ അകത്തോട്ട് വരണം, പറഞ്ഞ സാർ പറഞ്ഞ. ഞാൻ തന്നെയാണ് ആ ചെല്ലപ്പനൻ. സാറിന് വിശ്വാസം വരുന്നില്ലേ?
4: ഓ, അത് ശരി, ഇത് വിശ്വരൂപം. നേരത്തെ കണ്ടത് അവതാരം.
5: ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശ അല്ലേ സാർ? നമ്മുടെ കിഷൻ പറഞ്ഞ പോലെ സർവവിശ്വാസന ഛായ സംഭവം.
0: താളവട്ടം, വന്ദനം, കമ്മീഷണർ, ഹിറ്റ്ലർ, ചന്ദ്രലേഖ എന്നീ ചിത്രങ്ങളിലെ സ്വഭാവ വേഷങ്ങളും എടുത്തു പറയേണ്ടതാണ്. അദ്വൈതം, നമ്പർ 20, മദ്രാസ് മെയിൽ എന്നീ ചിത്രങ്ങളിലെ വില്ലൻ കഥാപാത്രങ്ങൾ മലയാളിക്ക് അത്ര വേഗം മറക്കാനാവില്ല. തമിഴിലും തന്റെ അഭിനയ മികവ് പ്രദർശിപ്പിക്കാൻ സോമന് കഴിഞ്ഞു. നാളൈ നമദേ എന്ന തമിഴ് ചിത്രത്തിൽ MGRനൊപ്പം അഭിനയിച്ചു. ഇതിനിടയിൽ അഭിനയത്തിന്റെ ദിശയിൽ നിന്നു മാറി പ്രൊഡ്യൂസർ എന്ന നിലയിൽ 1991 ഭൂമിക എന്ന ചലച്ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ചു. നായക കഥാപാത്രത്തോട് കിടപിടിക്കുന്ന വേഷമാണ് 1997 പുറത്തിറങ്ങിയ ലേലം എന്ന ചിത്രത്തിലെ ആനക്കാട്ടിൽ ഈപ്പച്ചൻ.
7: നേരാ തിരുമിനി, ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. കൺമുമ്പി വെച്ച എന്റെ അമ്മച്ചയെ കയറി പിടിച്ച റേഞ്ചർ സാഹിപ്പിനെ ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടാക്കിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്ക് 9 വയസ്സ്. കഴിമരത്തെ നിന്ന് അപ്പന്റെ ശവമിറക്കി ദാ ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ അമ്മന്റെ 10-ാമത്തെ പിറന്നാളാ. പനമ്പായെ പൊതിഞ്ഞു കെട്ടി 3-ാം പക്കം എന്റെ അപ്പനെ പള്ളിമുറ്റത്തോണ്ട് ഇറക്കുമ്പോ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പോഴും ഞൊളക്കി വാ തിരുമേനി. ഈ നീളത്തിലുള്ള കൃമികള് അപ്പന്റെ മൂക്കിന്ന് വഴിയുന്നു.
0: ദീർഘമായ സംഭാഷണം.

0: ആകർഷണങ്ങളുടെ മികവുറ്റ അവതരണത്തിനുള്ള മാതൃകയായി ഈ രംഗങ്ങളെ ഇന്നും പ്രേക്ഷകർ ഓർത്തെടുക്കുന്നു. പൗരുഷത്തിന്റെയും കാർക്കശ്യത്തിന്റെയും വ്യത്യസ്ത രൂപഭാവങ്ങളായി മലയാളി പ്രേക്ഷകന്റെ മനസ്സിൽ ഇന്നും സോമൻ എന്ന മഹാനടൻ നിറഞ്ഞു നിൽക്കുന്നു. ചലച്ചിത്ര നടൻ എം ജി സോമന്റെ ചിത്രീകരണമാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: ആകാശവാണി കോഴിക്കോട്, ലളിത ഗാനങ്ങൾ. പൊൻകിനാക്കൾ തിങ്ങിവിരിയും എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം. കെ ആർ സുരേഷ് പാടിയത്. രചന തിക്കോടിയൻ, സംഗീതം കെ രാഘവൻ.

ഗാനശില്പികൾ എം പി കോയ നന്മണ്ട, വി ടി മുരളി. വാസന്തജാലകവാതിൽ എന്നു തുടങ്ങുന്ന ഗാനം ആലപിച്ചത് സൂര്യ ശ്യാം ഗോപാൽ, ടി വി സൗമ്യ.

വസന്തകുമാരി പാടിയ ഗാനം കേൾക്കാം. മൃണാളം മൃദുലം എന്നു തുടങ്ങുന്നു. ഈ ഗാനമൊരുക്കിയത് പി ഉദയഭാനു, KPN പിള്ള.

0: പി ഉദയഭാനുവിന്റെ വരികൾക്ക് ഹരിപ്പാട് കെ പി എൻ പിള്ളയുടെ സംഗീത നിർദ്ദേശത്തിൽ പി വസന്തകുമാരി പാടിയ ഈ ഗാനത്തോടെ ലളിത ഗാനങ്ങൾ സമാപിക്കുന്നു.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിലെ ആദ്യ ഗാനം തച്ചോളി അമ്പു എന്ന ചിത്രത്തിനുവേണ്ടി വാണി ജയറാം പാടിയത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം കെ രാഘവൻ.

യേശുദാസ് നയിക്കുന്ന സംഘഗാനം കേൾക്കാം. ആവേശം എന്ന ചിത്രത്തിൽ നിന്നും ഈ ഗാനമൊരുക്കിയത് ബിച്ചു തിരുമല, എ ടി ഉമ്മർ.

ലാവ എന്ന ചിത്രത്തിനുവേണ്ടി ജി ദേവരാജന്റെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസും ജയചന്ദ്രനും നയിക്കുന്ന സംഘഗാനം കേൾക്കാം. രചന യൂസഫലി കേച്ചേരി.

ആനയും അമ്പാരിയും എന്ന ചിത്രത്തിൽ നിന്നൊരു സംഘഗാനം കേൾക്കാം, യേശുദാസ് നയിക്കുന്നത്. ഗാനശില്പികൾ കണിയാപുരം രാമചന്ദ്രൻ, ശ്യാം.

0: ഗണം വിതറു നി ഭവന നിലൊഴുകി വരൂ.
1: സത്യനന്ദിക്കാടിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് രവീന്ദ്രൻ. കളിയിൽ അല്പം കാര്യമെന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം.

ഇഷൽമാല സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ. താലോലം എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഒരുക്കിയ ഗാനം, പാടിയത് യേശുദാസ്.

വിദ്യാസാഗറിന്റെ സംഗീത നിർദ്ദേശത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം ഉസ്താദ് എന്ന ചിത്രത്തിൽ നിന്നും. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

ഗാനശില്പികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, മോഹൻ സിത്താര. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണൻ, സുനിൽ ഫഹദ് എന്നിവർ പാടിയ ഗാനം.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കണ്ണുകളുടെ സംരക്ഷണത്തിനായി നാം എത്രത്തോളം പ്രാധാന്യം നമ്മുടെ നിത്യജീവിതത്തിൽ നൽകുന്നുണ്ട്, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. നേത്ര സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നേത്രരോഗ വിദഗ്ധനും റെറ്റിനൽ സർജനുമായ ഡോക്ടർ ആശാദ് ശിവരാമൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
1: കുട്ടികളുടെ നേത്ര പരിചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
2: കുട്ടികളുടെ നേത്ര പരിചരണം വളരെ പ്രധാനമാണ്. കാരണം കുട്ടികൾക്ക് അവർക്ക് കാഴ്ചക്കുറവ് യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അത് പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, വിശദമായി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ ചിലപ്പോൾ ചെറിയ കോങ്കണ്ണ് പോലെയൊക്കെ തോന്നിയേക്കാമെങ്കിലും ചെറിയ കുട്ടികൾക്ക് അവർക്ക് അടുത്ത് കിടക്കുന്ന സാധനങ്ങൾ കാണുന്നതിലോ തറയിൽ കിടക്കുന്ന ചെറിയ മുത്തുകൾ പറക്കിയെടുക്കുന്നതിലോ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അമ്മമാർക്ക് ആദ്യമേ തന്നെ അത് മനസ്സിലാക്കി അതൊരു കാഴ്ചക്കുറവിൻ്റെ കാരണമായിരിക്കാം എന്നുള്ളത് മനസ്സിൽ പോകേണ്ടതുണ്ട്. അങ്ങനെ നേത്ര പരിശോധന നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അപ്പം അത് തീരെ ചെറിയ കുട്ടികൾക്ക്. പിന്നെ ഒരു കാര്യം, പ്രായപൂർത്തിയാകാതെ ജനിക്കുന്ന കുട്ടികൾക്ക്, പ്രിമച്യൂറായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് റെറ്റിനൽ ഡെവലപ്മെൻറ്റിൽ വ്യത്യാസം

0: വരാനും കാഴ്ചയെ പിന്നീട് ബാധിക്കുന്ന രീതിയിൽ അസുഖം വരാനും ഒക്കെ സാധ്യതയുണ്ട്. അതിനെ നമ്മൾ റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി എന്ന് പറയും. പ്രായം തികയാതെ ജനിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് കൃത്യമായും ആ സമയത്ത് തന്നെ നേത്ര പരിശോധന, റെറ്റിന പരിശോധന നടത്തേണ്ടത് പ്രധാനമാണ്. മിക്കവാറും അത്തരം കുട്ടികളെ പീഡിയാട്രീഷ്യൻസ് NICU വെച്ച് തന്നെ അത്തരം ചികിത്സയ്ക്ക് റെറ്റിന സ്പെഷ്യലിസ്റ്റിനെ വിളിച്ച് കാണിക്കാറുണ്ട്. അതുമാത്രമല്ല, കുട്ടികൾ ഒന്ന് വലുതായി വരുമ്പോൾ അവർക്ക് കാഴ്ച വ്യത്യാസമുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് വരാവുന്ന സാധാരണ പ്രശ്നങ്ങൾ മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം തുടങ്ങിയ പ്രശ്നങ്ങളാണ്. ഇതിൽ മയോപ്പിയ നമ്മൾ നിയർ സൈറ്റഡ്നെസ് എന്ന് പറയും, ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയും, അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുന്ന ദൂര കാഴ്ച ഉള്ള ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്ന പ്രോബ്ലം. ഇതൊക്കെ തന്നെയും കണ്ണട വെച്ച് ക്ലിയർ ആക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഒരു കുട്ടിയുടെ കാഴ്ചയ്ക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പവർ വ്യത്യാസം കൊണ്ട് കാഴ്ചക്കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ മാതാപിതാക്കൾ ആലോചിക്കും, എൻ്റെ കുട്ടിക്ക് ഇപ്പോഴേ ഈ ചെറിയ പ്രായത്തിലെ കണ്ണട വെക്കേണ്ടതുണ്ടോ, ശരിയാണോ എന്നൊക്കെ ധരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് കാഴ്ചക്കുറവുണ്ടെങ്കിൽ ആ കാഴ്ച കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കാഴ്ച ബെറ്റർ ആവുകയും അതോടൊപ്പം തന്നെ അയാളുടെ സമൂഹവുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ബെറ്റർ ആവുകയും അയാളുടെ പഠനം ബെറ്റർ ആവുകയും ചെയ്യും. ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, അടുത്ത കാഴ്ച മാത്രമുള്ള ആൾക്കാർക്ക് ദൂരെ നിന്ന് വരുന്ന വസ്തുവകകൾ കാണാൻ സാധ്യത കുറവായിരിക്കും, പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക്. അപ്പോൾ അവർ ദൂരെ നിന്നുള്ള ആൾക്കാരെ കാണുന്നത് കുറവെന്നതോടൊപ്പം അവരോടത്തുള്ള ഇടപെടലുകളും കുറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് അവരുടെ ഭാവി ജീവിതത്തിന് ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിനെയാണ് അത് ബാധിക്കുന്നത്. അതേസമയം ആ കുട്ടിക്ക് കൃത്യമായിട്ട് ആവശ്യമുള്ള കണ്ണട കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അടുത്തും കാണാൻ കഴിയും, ദൂരെയും കാണാൻ കഴിയും. അങ്ങനെ അതിൻ്റെ ജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്താൻ കണ്ണട കൃത്യമായി കൊടുക്കുന്നതിലൂടെ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കൃത്യമായ സമയത്തുള്ള നേത്ര പരിശോധനയും അതിനാവശ്യമായ കറക്ഷൻസ് കുട്ടികൾക്ക് നൽകുന്നതും അവരുടെ ഭാവിക്ക് വേണ്ടി തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: സാർ, അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കുട്ടികളുടെ നേത്ര പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് ഈ അവസരത്തിൽ നൽകാനുള്ളത്?
0: കണ്ണുകളെ സ്നേഹിക്കുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ പഠിക്കുമ്പോൾ അവർക്ക് അവരിയിരിക്കുന്ന റൂമിൽ കൃത്യമായിട്ടുള്ള ലൈറ്റ് ഉണ്ടാകണമെന്നുള്ളതും അതുപോലെ അവരിയിരിക്കുന്ന പൊസിഷൻ കറക്റ്റാണ് എന്നുള്ളതും അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കിടന്ന് വായിക്കുന്നത് കാഴ്ചയെ ബാധിക്കും, കണ്ണിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇരുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വായിക്കാൻ ശ്രമിക്കുക. ഇരുന്ന് വായിക്കുമ്പോൾ തന്നെ ആ റൂമിൽ കൃത്യമായിട്ടുള്ള വെളിച്ചമുണ്ടെങ്കിൽ നല്ലതാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിൽ നേരെ അടിക്കാത്ത രീതിയിൽ മുകളിൽ നിന്നുള്ള ലൈറ്റ് ആണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. അതുപോലെ രാത്രി TV കാണുമ്പോൾ ചുറ്റിലും ലൈറ്റ് ഇല്ലാതെ ഓഫ് ചെയ്ത് വെച്ചിട്ട് TV കാണുന്നത് കണ്ണുകൾക്ക് അൺനെസസറി സ്ട്രെയിൻ ഉണ്ടാക്കും. അപ്പോൾ ആ TV കാണുന്ന റൂമിൽ ലൈറ്റ് ഉണ്ടാകുന്നത് പ്രധാനമാണ്. അതുപോലെ ഡിജിറ്റൽ ഡിവൈസുകൾ, മൊബൈൽ ഫോണുകളോ ലാപ്ടോപ്പുകളോ ഉപയോഗിക്കുന്നത്, അൺനെസസറി ആയിട്ട് ഉപയോഗിക്കുന്നത് കണ്ണുകൾക്ക് അൺനെസസറി സ്ട്രെയിൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ സമയം സ്ക്രീനിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിന് നമ്മൾ അനാവശ്യ സ്ട്രെസ്സാണ് കൊടുക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഓടുന്നത് നമ്മൾ എത്ര മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓടാൻ കഴിയും, പക്ഷേ അതേസമയം കണ്ണുകൾ വർക്ക് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ണിനെ വർക്ക് ചെയ്യാൻ നമ്മൾ വിടാറുണ്ട്. പകല് മുഴുവൻ വർക്ക് ചെയ്തതിന് ശേഷം രാത്രി വീട്ടിലിരിക്കുന്ന ആൾ വീട്ടിൽ പോയി കിടക്കാൻ സമയത്ത് മൊബൈൽ എടുത്ത് നോക്കുന്ന ആൾക്കാരെ യഥാർത്ഥത്തിൽ അവർ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കും, പക്ഷേ കണ്ണിന് റെസ്റ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ കണ്ണിന് ആ സമയത്ത് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതുമാത്രമല്ല ഉറക്കത്തിനെ ബാധിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. രാത്രി ലൈറ്റ്, മൊബൈൽ സ്ക്രീനിലെ ലൈറ്റ് രാത്രി ഉപയോഗിക്കുമ്പോഴേ ഒരു ബ്ലൂ ലൈറ്റ് കുറയുന്ന രീതിയിലുള്ള സ്ക്രീൻ ചേഞ്ചസ് വരുത്തിയിട്ട് ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. കഴിയുമെങ്കിൽ രാത്രി 10 മണിക്ക് ശേഷം മൊബൈൽ യൂട്ടിലൈസേഷൻ കുട്ടികൾ കുറയ്ക്കുക. അതുമാത്രമല്ല, മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികൾ എന്തെങ്കിലും വഴക്കുണ്ടാക്കുകയോ എന്തെങ്കിലും കരയുകയോ ഒക്കെ ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ എടുത്തു കൊടുത്ത് അതിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് കുട്ടികളോട് ചെയ്യുന്ന ഒരു ദോഷകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ കുട്ടികൾ കൊച്ചുകുട്ടികൾ മൊബൈൽ സ്ക്രീനിൽ മാറി മാറി വരുന്ന സീനുകൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്ന അവരുടെ അറ്റൻഷൻ സ്പാൻ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവരുടെ സ്വഭാവ രൂപീകരണത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം മൊബൈൽ ഫോൺ കൊടുത്ത് കുട്ടികളുടെ കരച്ചിൽ മാറ്റുക എന്നുള്ളതൊരു നല്ല കാര്യമല്ല. അവർ കരഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് അവരെ കരയാൻ വിടുന്നതാണ് കൂടുതൽ നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: സാർ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നമ്മളെ

0: കണ്ണിനെ ബാധിക്കാൻ സാധ്യതയുള്ളത്. ഒപ്പം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
1: ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന്, കമ്പ്യൂട്ടറിൽ കൂടുതൽ നേരം വർക്ക് ചെയ്യുന്നവർക്കുണ്ടാകുന്ന ഡിജിറ്റൽ ഐ സ്ട്രെയിൻ, ഫാക്ടറികളിലോ വർക്ക്ഷോപ്പുകളിലോ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ ഉണ്ടാകുന്ന കണ്ണിനുണ്ടാകുന്ന

0: റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ ഒഴിവാക്കാൻ, നമ്മളെ കണ്ണുകളെ സ്നേഹിക്കണം എന്ന് നമ്മൾ ഓർമ്മിക്കുന്നതിലൂടെ നമുക്ക് ശരിയാക്കാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ സാധാരണ പറയുന്ന 20-20-20 റൂൾ, അതായത് നമ്മൾ 20 മിനിറ്റ് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 20 സെക്കൻഡ് നേരത്തേക്കെങ്കിലും 20 അടി ദൂരെയുള്ള വസ്തുവിലേക്ക് നോക്കിയിരുന്നതിന് ശേഷം വീണ്ടും ജോലി തുടരുക. അപ്പോൾ കണ്ണിനിടയിൽ ഒരു റെസ്റ്റ് കിട്ടും. അതുപോലെ ഇരിക്കുന്ന പൊസിഷൻ, അവിടെ ഉണ്ടാകുന്ന കൃത്യമായിട്ടുള്ള ലൈറ്റ് ഒക്കെ, എർഗണോമിക് ആയിട്ടുള്ള പൊസിഷനിങ് ഒക്കെ പ്രധാനമാണ്. ഇതുപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ വെൽഡിംഗ് ചെയ്യുന്ന ആൾ കൃത്യമായി അതിനൊരു പരിചരണം ഉണ്ടാകുന്ന രീതിയിലുള്ള കണ്ണടയോ അല്ലെങ്കിൽ മുഖാവരണമോ ധരിച്ചിരിക്കണം. വെൽഡിംഗ് ചെയ്യുന്ന ആളിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിരിക്കണം. കാരണം തെറിച്ചു വരുന്ന പാർട്ടിക്കിൾസ് ചിലപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുടെ കണ്ണിലായിരിക്കും കൊള്ളാൻ സാധ്യതയുള്ളത്. അപ്പോൾ അവർ കൂടെ അത് ശ്രദ്ധിച്ച് നിൽക്കേണ്ടത് പ്രധാനമാണ്. അപ്പോൾ നമ്മളെ കണ്ണിനെ നമ്മൾ സ്നേഹിക്കുന്നതിലൂടെയാണ് കണ്ണിന് ദോഷം വരാൻ സാധ്യതയുണ്ട്, റിസ്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയൽ വർക്കുകൾ ചെയ്യുന്ന ഫാക്ടറീസിലോ മറ്റ് വർക്ക്ഷോപ്പുകളിലോ മറ്റ് സ്ഥലങ്ങളിലോ ആ കണ്ണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഗൂഗിൾസ്, അതായത് കണ്ണടകൾ, നമ്മൾ സാധാരണ ധരിക്കുന്ന കണ്ണടകളല്ല, ഇത്തരത്തിൽ പ്രൊട്ടക്റ്റീവായിട്ട് കണ്ണിനോട് ചേർന്നിരിക്കുന്ന പ്ലാസ്റ്റിക് ടൈപ്പ്, പോളികാർബണേറ്റ് ടൈപ്പിലുള്ള പ്രൊട്ടക്റ്റീവ് ഗൂഗിൾസ് ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. അതുപോലെ സാധാരണ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ഷട്ടിൽ കോക്ക് കളിക്കുന്ന ആൾക്കാർക്ക് വരുന്ന ഇഞ്ചുറി. അപ്പോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ണുകൾക്ക് ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കുകയാണ് ഒന്ന് പ്രധാനം. കാരണം ഷട്ടിലിൽ കളിക്കുമ്പോൾ ഒരുപക്ഷെ കോക്ക് കൊള്ളാം, അല്ലെങ്കിൽ ബാറ്റ് അടിക്കുമ്പോൾ കൊള്ളാം, ഇങ്ങനെയുള്ള റിസ്ക്കുകളുണ്ട്. അപ്പോൾ അതിലൊന്ന് ഈ പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ്, അതായത് കണ്ണട പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് പോളികാർബണേറ്റ് ടൈപ്പിലുള്ള കണ്ണട ഉപയോഗിക്കുക. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കണ്ണട, പവർ ഗ്ലാസ്, ഒരു ചില്ല് ഗ്ലാസുകൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകണമെന്നില്ല. കാരണം ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊട്ടാത്ത തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ് യൂസ് ചെയ്യുന്നത് പ്രധാനമാണ്. അതുപോലെ കളിക്കുന്ന ആളിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഇത്തരം ഇഞ്ചുറീസ് വരാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മിച്ച് നമ്മൾ മാറി നിൽക്കുകയോ സുരക്ഷിത ബോധത്തോടുകൂടി നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യത കുറയും. അതുപോലെ മേസൺ വർക്ക് ചെയ്യുമ്പോൾ, കെട്ടിട പണി ചെയ്യുമ്പോൾ നമുക്ക് സിമെൻ്റ് പോലെയുള്ള പദാർത്ഥങ്ങൾ കണ്ണിൽ വീഴുന്നത് വലിയ രീതിയിൽ ഇഞ്ചുറി ഉണ്ടാക്കും. അതിനെ നമ്മൾ കെമിക്കൽ ഇഞ്ചുറീസ് എന്ന് പറയും. ആസിഡിക് അല്ലെങ്കിൽ ആൽക്കലൈൻ ആയിട്ടുള്ള പലതരത്തിലുള്ള ലിക്വിഡുകൾ, ക്ലീനിങ് സൊല്യൂഷൻസ് പോലെയുള്ള സാധനങ്ങൾ സാധാരണ കാണുന്ന, അതുപോലെ പല വസ്തുക്കളും കണ്ണിൽ വീഴ്ന്നു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനെ നേരത്തെ പറഞ്ഞതുപോലെ കെമിക്കൽ ഇഞ്ചുറീസ് എന്ന് പറയും. ഇത്തരം ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും കുമ്മായമോ സിമെൻറ്റോ പോലെയുള്ള വസ്തുക്കൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് അത് നന്നായി കഴുകുക എന്നുള്ളതാണ്. അതിന് മുകളിൽ വേറൊരു ചികിത്സ ഇല്ല. യഥാർത്ഥത്തിൽ ഏറ്റവും നന്നായിട്ട് എത്ര പെട്ടെന്ന്, മാക്സിമം എത്ര കൂടുതൽ നേരം കഴുകാൻ കഴിയുന്നുവോ അത്രയും കൂടുതൽ അതിൻ്റെ ഡാമേജ് അളവ് കുറയ്ക്കാൻ കഴിയും. കാരണം സിമെൻറ്റ് പൊടിയെല്ലാം കണ്ണിനകത്ത് പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പൊടികളെല്ലാം കണ്ണിനകത്ത് കോശങ്ങളോട് നന്നായി ചേർന്ന് പിടിച്ചിരിക്കും. പലതവണ കഴുകിക്കഴിഞ്ഞാൽ മാത്രമേ അത് ക്ലിയറായി ഒഴിവാക്കി കളയാൻ കഴിയുള്ളൂ. നേത്ര ചികിത്സ പരിശോധനയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അത് കഴുകിക്കളയുന്നതിലൂടെ വലിയൊരു ഡാമേജ് സാധ്യത നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പിന്നെ ഏറ്റവും പ്രധാനം, ഇത്തരത്തിലുള്ള ലിക്വിഡുകൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള പൊടികൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, എന്തായാലും കഴുകിക്കഴിഞ്ഞതിന് ശേഷം നേത്രരോഗ വിദഗ്ധനെ കണ്ടിരിക്കേണ്ടത് പ്രധാനമാണ്.
1: സർ, അവസാനമായി എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്?
0: സാധാരണ കണ്ണുകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ, കാട്രാക്ട്, ഗ്ലോക്കോമ, ഡയബറ്റീസ് കൊണ്ടുവരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ, സ്ക്വിൻഡ്, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പവർ ചേഞ്ച്, ഇത്രയൊക്കെയാണ് സാധാരണ വരുന്നത്. ഇത് പലതും നമ്മൾ കൃത്യസമയത്തുള്ള ചെക്കപ്പിലൂടെ കണ്ടെത്താനും ഒഴിവാക്കാനും കഴിയും. പ്രത്യേകിച്ച് ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖത്തിനെ നമ്മൾ കാഴ്ച നിശബ്ദമായി കവർന്ന് കളയുന്ന കള്ളൻ എന്നാണ് പറയുന്നത്. കാരണം ഗ്ലോക്കോമ നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക്

0: അറിയാൻ കഴിയില്ല. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം അത് കാഴ്ചയെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ അവരുടെ കണ്ണിലെ പ്രഷർ ചെക്ക് ചെയ്യുകയും വർഷത്തിലൊരിക്കലെങ്കിലും ചെക്ക് ചെയ്തിരിക്കുന്നത് പ്രധാനമാണ്. അതുപോലെ ഡയബറ്റീസ് ഉള്ള ആൾക്കാരും അവർക്ക് ഡയബറ്റീസ് കാരണം കണ്ണിൻ്റെ റെറ്റിനയിൽ ഡാമേജ് വരാനും കാഴ്ച നഷ്ടം ഉണ്ടാകാനുമുള്ള റിസ്ക് ഉണ്ടെന്നുള്ളത് ഓർമ്മിച്ചിരിക്കണം. വർഷത്തിലൊരിക്കലെങ്കിലും അവർ കണ്ണ് ചെക്ക് ചെയ്തിരിക്കണം, റെറ്റിന നോക്കുകയും അതിലെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള അവസ്ഥയുണ്ടെങ്കിൽ അത് എടുക്കുകയും വേണം. പലപ്പോഴും പലരും ലേസർ പോലെയുള്ള ചികിത്സ വേണമെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ഇതെന്തോ ദോഷകരമായിട്ടുള്ള ഭയപ്പെടുന്ന രീതിയിൽ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമല്ല. ലേസർ എന്ന് പറയുന്നത് പ്രകാശരശ്മി പോലെ തന്നെയാണ്. അത് ഉപയോഗിച്ച് കാഴ്ച സംരക്ഷിക്കാനാണ് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഭയന്ന് പോകാതെ കൃത്യമായ ചികിത്സ ഡയബറ്റീസ് വന്ന് ഡയബറ്റിക് റെറ്റിനോപ്പതിയുള്ള ആൾക്കാരെ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം കാട്രാക്റ്റ് സർജറിയും പണ്ടത്തേനേക്കാളും സുരക്ഷിതമായി ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന മെഡിക്കൽ ചേഞ്ചസ് ഉണ്ട്, അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന കണ്ണിൻ്റെ റെറ്റിനെ ബാധിക്കുന്ന മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന അസുഖം കാഴ്ചയുടെ സെൻട്രൽ ഏരിയയെ ബാധിക്കാറുണ്ട്. ആ അസുഖത്തിന് ഇഞ്ചക്ഷനുകൾ പലതവണ എടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇഞ്ചക്ഷൻ എന്ന് ഭയന്ന് ആ ചികിത്സ ഒഴിവാക്കാതെ അത് വേണ്ടി വന്നാൽ ആ ചികിത്സ എടുക്കുന്നതാണ് കാഴ്ച കൂടുതൽ കാലം നിലനിർത്തിക്കാൻ പ്രധാനമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. ഡ്രോൺ സാങ്കേതികവിദ്യ പോലെ മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം, ശാസ്ത്രം, ഭരണം തുടങ്ങി മേഖലകളിൽ സ്ത്രീകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്ത്രീകളെ സാമ്പത്തികമായി സ്വതന്ത്രരാക്കുന്ന സ്വയം സഹായ ഗ്രൂപ്പുകളെ ഗവൺമെന്റ് സജീവമായി പിന്തുണയ്ക്കുന്നുണ്ടെന്നും മോദി പറഞ്ഞു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്ന് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 2 ദിവസത്തെ സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായും സാമ്പത്തിക കാര്യങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും സ്വിസ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ പ്രമുഖ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിസ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾക്ക് സന്ദർശനം സഹായകമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് നിപ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 20 ഷിഗല്ല പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചതായും മന്ത്രി പറഞ്ഞു. ആകെ 514 പേരെ രോഗലക്ഷണങ്ങളെ തുടർന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി രോഗബാധിതർ ചികിത്സയിൽ തുടരുകയാണ്. ഹോട്ടലുകളിലും തട്ടുകടകളിലും ഭക്ഷ്യസുരക്ഷാ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകി. തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് വരുന്നതായും മന്ത്രി അറിയിച്ചു. നിപ ഷിഗല്ല രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. നിപ സ്ഥിരീകരിച്ച വ്യക്തി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU ചികിത്സയിലാണ്. ഇയാളുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരിൽ ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും കലക്ടർ അറിയിച്ചു.

ഫീൽഡ് തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പിപി കിറ്റ്, ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും കലക്ടർ വ്യക്തമാക്കി. സംശയ നിവാരണത്തിനായി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൺട്രോൾ റൂം ആരംഭിച്ചു. സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. ഇന്റലിജൻസ് മേധാവി പി വിജയനെ ക്രമസമാധാന ചുമതലയുള്ള ADGP നിയമിച്ചു. ക്രമസമാധാന വിഭാഗം ADGP എച്ച് വെങ്കിടേഷാണ് പുതിയ ക്രൈംബ്രാഞ്ച് മേധാവി. പോലീസ് ആസ്ഥാനത്തെ ADGP എസ് ശ്രീജിത്തിനെ ജയിൽ മേധാവിയായും നിയമിച്ചു. ബൽറാം കുമാർ ഉപാധ്യായയെ ആംഡ് പോലീസ് ബറ്റാലിയൻ മേധാവിയായും ADGP ദിനേന്ദ്ര കശ്യപിനെ ഇന്റലിജൻസ് ADGP നിയമിച്ചു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP AP ഷൌക്കത്തലിയാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. മഴക്കാല രോഗങ്ങളെ ചെറുക്കാൻ വ്യക്തിശുചിത്വത്തിന് പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി PK ബഷീർ പറഞ്ഞു. മഴക്കാല മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിന് മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വിവിധ വകുപ്പുകളുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കാലവർഷത്തെ നേരിടാൻ ജില്ല സജ്ജമാണെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും സമഗ്ര വികസനത്തിനും പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി VE അബ്ദുൾ ഗഫൂർ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുട്ടികൾക്ക് വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡുകൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി. ഫിഷറീസ് സ്കൂളുകളിലെ പ്രൈമറി ക്ലാസുകളിൽ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷനുകൾ ഉടൻ ആരംഭിക്കുമെന്നും സംസ്ഥാനത്ത് 3 കേന്ദ്രങ്ങളിലായി സർഫിംഗ് സ്കൂളുകൾ തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ, ഇരിട്ടി, ബാരാപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം പുനരാരംഭിക്കാൻ തീരുമാനമായി. മന്ത്രി സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. പദ്ധതിയുടെ കനാലിൽ ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്ന് 1 വർഷമായി വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പദ്ധതി പ്രദേശം സന്ദർശിച്ച മന്ത്രി അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തി ഉൽപ്പാദനം പുനരാരംഭിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. കണ്ണൂർ മട്ടന്നൂരിലെ പഴശ്ശി സാഗർ മിനി ജല വൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. പഴശ്ശി പദ്ധതിയിലെ അധിക ജലം ഉപയോഗിച്ചാണ് ഉൽപ്പാദനം നടത്തുക. അടുത്ത May 31 പദ്ധതി കമ്മീഷൻ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്കും കരാറുകാരനും നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. പദ്ധതി പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം അവലോകന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപക റെയ്ഡിൽ ഇന്നലെ 196 പേരെ അറസ്റ്റ് ചെയ്തു. MDMA മറ്റു മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 179 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 2098 പേർ അറസ്റ്റിലായി. 1947 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമീപം ചെന്നക്കലിൽ മയക്കുമരുന്നുമായി 2 യുവാക്കളെ തേഞ്ഞിപ്പാലം പോലീസ് പിടികൂടി. കൊണ്ടോട്ടി തുറക്കൽ കൈനിക്കര സ്വദേശി ജസീം, മേലങ്ങാടി മാളിയക്കൽ സാജിദ് എന്നിവരാണ് പിടിയിലായത്. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയ്ക്ക് ചുവപ്പുകാർഡ്, കുട്ടികൾക്ക് ന്യായമായ വിനോദം, മുതിർന്നവർക്ക് മാന്യമായ ജോലി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ദക്ഷിണ കൊറിയയ്ക്ക് ജയം. ഗ്രൂപ്പ് എ മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ 1-2 ഗോളുകൾക്കാണ് ദക്ഷിണ കൊറിയ പരാജയപ്പെടുത്തിയത്. രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. 10th ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് ബർമിംഗ്ഹാമിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ മറ്റന്നാൾ പാകിസ്ഥാനെ നേരിടും. ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. അടുത്ത മാസം 5 ഫൈനൽ. ലോകകപ്പ് അമ്പെയ്ത്ത് മത്സരത്തിൽ തുർക്കിയിൽ ഇന്ത്യൻ സഖ്യം ബി ധീരജും കുംകും മൊഹോദും ഫൈനലിലെത്തി. മറ്റന്നാൾ കൊറിയൻ സഖ്യത്തെ ഇവർ നേരിടും. പ്രശസ്ത ഇന്ത്യൻ ഷൂട്ടിംഗ് പരിശീലകനും മുൻ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ അന്തരിച്ചു. ഇന്നലെ രാത്രി ഡൽഹിയിലായിരുന്നു 49-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിൽ ഗവൺമെന്റ് സമവായ നീക്കം തുടങ്ങിയതായി മന്ത്രി RoG M. John പറഞ്ഞു. താമസക്കാരും ഭൂ ഉടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സമവായത്തിലൂടെ പ്രശ്നപരിഹാരത്തിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും ചർച്ചയിൽ കാര്യമായ പുരോഗതിയുണ്ടെന്നും ഇന്ന് രാത്രി വീണ്ടും ചർച്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. കൊല്ലത്ത്

0: റീൽസ് ചിത്രീകരണത്തിനിടെ ബൈക്കുകളുടെ ഹാൻഡിലുകൾ കുരുങ്ങി ബൈക്ക് മറിഞ്ഞ് നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചു. കരുനാഗപ്പള്ളി, മരുതൂർ കുളങ്ങര, തിരുവാതിരയിൽ അരവിന്ദാണ് മരിച്ചത്. മൂന്ന് പേർക്ക് പരിക്കേറ്റു. ചക്കുവള്ളി പുതിയകാവ് പാതയിൽ തൊടിയൂർ പാലത്തിന് സമീപം ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. കണ്ണൂർ, കാസർകോട്, വയനാട് ജില്ലകൾ ഉൾപ്പെടുന്ന വൈദ്യുതി വകുപ്പിന്റെ ഉത്തരമേഖല ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ച അവലോകന യോഗം ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ വൈദ്യുതി ഭവനിൽ നടക്കും. മൂന്ന് ജില്ലകളിലെയും എംഎൽഎമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈദ്യുതി വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിക്കും. മന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം ആദ്യമായി കണ്ണൂരിലെത്തുന്ന പി കെ ബഷീറിന് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഇന്ന് സ്വീകരണം നൽകും. വൈകിട്ട് ബാഫക്കി തങ്ങൾ സൌധത്തിൽ നടക്കുന്ന സ്വീകരണ പരിപാടി മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ഹാരിസ് ബീരാൻ എം പി ഉദ്ഘാടനം ചെയ്യും. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ ലൈൻ നിലവിൽ വന്നതിന്റെ ശതാബ്ദി വർഷത്തിൽ യാത്രക്കാർ ദീർഘകാലമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിശോധിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് ഉറപ്പു നൽകിയതായി പി പി സുനീർ എം പി അറിയിച്ചു. 2024-25 വർഷത്തെ പ്രവൃത്തികളിൽ ഉൾപ്പെടുത്തി അങ്ങാടിപ്പുറം, വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമുകളുടെ വികസനത്തിന് 17,34,00,000 രൂപ അനുവദിച്ചതിന് എം പി ജനറൽ മാനേജറെ നന്ദി അറിയിച്ചു. ആർ എസ് എസ് ശതാബ്ദിയുടെ ഭാഗമായി നാളെ തിരുവനന്തപുരത്തും മറ്റന്നാൾ തൃശൂരും സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. വൈകിട്ട് തിരുവനന്തപുരത്തെത്തുന്ന അദ്ദേഹം അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയ്യെ സന്ദർശിക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 മാസത്തിനിടെ മരണമടഞ്ഞ അംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന 10,00,000 രൂപ ഇന്ന് വിതരണം ചെയ്യും. ഉച്ചയ്ക്ക് വ്യാപാര ഭവനിൽ മന്ത്രി സണ്ണി ജോസഫ് 10 കുടുംബങ്ങൾക്ക് തുക കൈമാറും. ബയോ ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയിലെ മുന്നേറ്റം ആഗോളതലത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനം ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ അസോചം സംഘടിപ്പിച്ച 2nd ഫാർമ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കോഴിക്കോട്, സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. ഇതോടെ 438.6 മീറ്ററിൽ ഇന്നലത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാവുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: എവർഗ്രീൻ ഡ്യുവറ്റ്സ്. ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ഡ്രോൺ സാങ്കേതിക വിദ്യ പോലെ മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഇതോടെ ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 16. കോഴിക്കോട് നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്ന് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണകൊറിയയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ഡ്രോൺ സാങ്കേതിക വിദ്യ പോലെ മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം, ശാസ്ത്രം, ഭരണം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായും പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സ്ത്രീകളെ സാമ്പത്തികമായി സ്വതന്ത്രരാക്കുന്ന സ്വയം സഹായ ഗ്രൂപ്പുകളെ ഗവൺമെന്റ് സജീവമായി പിന്തുണയ്ക്കുന്നുണ്ടെന്നും മോദി പറഞ്ഞു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സാമൂഹ്യമാധ്യമ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്ന് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു. ജാതിമത ചിന്തകൾക്കതീതമായി മതസൌഹാർദ്ദത്തോടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന കേരളത്തിനുവേണ്ടി പ്രയത്നിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ശിവഗിരി മഠം സന്ദർശിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശിവഗിരിയെ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തുന്നതിന് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായവും ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 2 ദിവസത്തെ സ്വിറ്റ്സർലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലാൻഡ് പ്രസിഡന്റ് ഗൈ പാർലമെനുമായും സാമ്പത്തിക കാര്യങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും സ്വിസ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ പ്രമുഖ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഇതോടെ ഇതുവരെ ഷിഗല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 16. പകർച്ചവ്യാധി നിരീക്ഷണവും പ്രതിരോധ നിയന്ത്രണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ജില്ലയിൽ ശക്തമാക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി രേഖ അറിയിച്ചു. രോഗം സ്ഥിരീകരിച്ച എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡിഎംഒ അറിയിച്ചു. കോഴിക്കോട് നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. ചികിത്സയിൽ കഴിയുന്ന ആളുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. ഡെസ്ക് റിപ്പോർട്ട്.
1: നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രാമനാട്ടുകര സ്വദേശിയുടെ രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ഇത് സംബന്ധിച്ച് പരിശോധനകൾ നടന്നുവരികയാണ്. ഇയാളുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരിൽ ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ടെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. ഫീൽഡ് തലത്തിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പിപിഇ കിറ്റ്, ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. സംശയ നിവാരണത്തിനായി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൺട്രോൾ റൂം ആരംഭിച്ചു.
0: കണ്ണൂർ മട്ടന്നൂരിലെ പഴശ്ശി സാഗർ മിനി ജല വൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതോൽപാദനം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. പഴശ്ശി പദ്ധതിയിലെ അധിക ജലം ഉപയോഗിച്ചാണ് ഉത്പാദനം നടത്തുക. അടുത്ത മെയ് 31 പദ്ധതി കമ്മീഷൻ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്കും കരാറുകാരനും നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. പദ്ധതി പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം അവലോകന യോഗത്തിലാണ് മന്ത്രി.

0: ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ, കാസർകോട്, വയനാട് ജില്ലകൾ ഉൾപ്പെടുന്ന വൈദ്യുതി വകുപ്പിന്റെ ഉത്തരമേഖലാ ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ച അവലോകന യോഗം അല്പസമയത്തിനകം മന്ത്രി സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ വൈദ്യുതി ഭവനിൽ ചേരും. മൂന്ന് ജില്ലകളിലെയും എംഎൽഎമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈദ്യുതി വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയ്ക്ക് ചുവപ്പ് കാർഡ്, കുട്ടികൾക്ക് ന്യായമായ വിനോദം, മുതിർന്നവർക്ക് മാന്യമായ ജോലി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്ത മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിൽ ഗവൺമെന്റ് സമവായ നീക്കം തുടങ്ങിയതായി മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. താമസക്കാരും ഭൂ ഉടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സമവായത്തിലൂടെ പ്രശ്നപരിഹാരത്തിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും ചർച്ചയിൽ കാര്യമായ പുരോഗതിയുണ്ടെന്നും ഇന്ന് രാത്രി വീണ്ടും ചർച്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണകൊറിയയ്ക്ക് ജയം. ചെക്ക് റിപ്പബ്ലിക്കിനെ 1-2 ദക്ഷിണകൊറിയ പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പ് ബിയിൽ ഇന്ത്യൻ സമയം രാത്രി 12:30 കാനഡ ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. 10th ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് ബിർമിംഗ്ഹാമിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ മറ്റന്നാൾ പാകിസ്ഥാനെ നേരിടും. അടുത്തമാസം 5 ഫൈനൽ. ഇന്ത്യൻ ഷൂട്ടിംഗ് പരിശീലകനും മുൻ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ റസ്പാൽ റാണ അന്തരിച്ചു. ഇന്നലെ രാത്രി ഡൽഹിയിലായിരുന്നു 49-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ജസ്പാൽ റാണയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. റാണയുടെ വിയോഗം ഇന്ത്യൻ കായിക ലോകത്തിന് കനത്ത നഷ്ടമാണെന്നും ഷൂട്ടിംഗിലെ അസാധാരണ നേട്ടങ്ങളിലൂടെ രാഷ്ട്രത്തിന് അദ്ദേഹം ഏറെ മഹത്വം സമ്മാനിച്ചതായും പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കണ്ണൂർ, ഇരിട്ടി, ബാരാപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് ഉൽപാദനം പുനരാരംഭിക്കാൻ തീരുമാനം. മന്ത്രി സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ബാരാപ്പോൾ പദ്ധതിയുടെ കനാലിൽ രൂപം കൊണ്ട വലിയ ഗർത്തത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷമായി വൈദ്യുതി ഉൽപാദനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പദ്ധതി പ്രദേശം സന്ദർശിച്ച മന്ത്രി അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തി നിർത്തിവച്ച ഉൽപാദനം പുനരാരംഭിക്കുവാനുള്ള നിർദ്ദേശം നൽകി. പ്രദേശവാസികളിൽ നിന്ന് പരാതികൾ കേട്ട മന്ത്രി ജനങ്ങളുടെ സുരക്ഷയ്ക്കൊപ്പം ഉൽപാദനം പുനരാരംഭിക്കേണ്ടതും ഒരേപോലെ പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു. ചോർച്ചയെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ച 2 കുടുംബങ്ങൾക്ക് നൽകി വന്നിരുന്ന വാടകയുടെ കുടിശ്ശിക പുനഃസ്ഥാപിച്ച് നൽകാനും നിർദ്ദേശം നൽകി. കനാലിലെ ചോർച്ച കാരണം അപകട ഭീഷണിയിലായ 6 കുടുംബങ്ങളെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കും. ഇവരുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി. അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, വൈദ്യുതി ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു.
0: സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ 1 ക്ലാസ്സിൽ പ്രവേശനം നേടിയ വിദ്യാലയമായി ഇടുക്കി മറയൂർ ഗവൺമെന്റ് LP സ്കൂൾ. ഇത്തവണ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ 1 ക്ലാസ്സിൽ ചേർന്ന പൊതുവിദ്യാലയമെന്ന ബഹുമതിയും ഈ സ്കൂളിനാണ്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
2: മറയൂർ ഗ്രാമവാസികളുടെ അഭിമാനമായ ഈ സർക്കാർ വിദ്യാലയത്തിൽ ഇത്തവണ 97 കുട്ടികളാണ് 1 ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. ഇതിൽ 56 പേർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 23 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുമുള്ളവരാണ്. കൂടാതെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ 50 കുട്ടികളും ഈ അധ്യയന വർഷം ഇവിടെ പ്രവേശനം നേടിയിട്ടുണ്ട്. അവധി ദിനങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ഊരുകളിൽ നേരിട്ടെത്തി കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് വിജയം കണ്ടത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും മറയൂർ പഞ്ചായത്തിന്റെയും മികച്ച പിന്തുണ ഈ മുന്നേറ്റത്തിന് കരുത്തു പകർന്നു. 2 രൂപയുടെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചുവെങ്കിലും ഇനിയും നേരിടുന്ന സ്ഥലപരിമിതി പരിഹരിക്കണമെന്ന ആവശ്യവും സ്കൂൾ അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.
0: നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിച്ചു. ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. കഴിഞ്ഞ 2 തവണയായി ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് 2 ജഡ്ജിമാർ പിന്മാറിയിരുന്നു. മെമ്മറി കാർഡ്, പെൻഡ്രൈവ് എന്നിവ വിചാരണ കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് ഹൈക്കോടതി രജിസ്ട്രാർക്ക് മുദ്രവെച്ച കവറിൽ കൈമാറാനും ഹൈക്കോടതി ഉത്തരവിട്ടു. രജിസ്ട്രാർ ഇത് സുരക്ഷിതമായി കസ്റ്റഡിയിൽ വയ്ക്കാനും നിർദ്ദേശമുണ്ട്.

ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ സംസ്ഥാന വ്യാപക റെയ്ഡിൽ ഇന്നലെ 196 പേരെ അറസ്റ്റ് ചെയ്തു. MDMA-യും മറ്റ് മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 179 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 2908 പേർ അറസ്റ്റിലായി. 1947 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഡ്രോൺ സാങ്കേതികവിദ്യ പോലെ മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഇതോടെ ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 16. കോഴിക്കോട് നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്ന് എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണകൊറിയയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവും മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങൾ എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലക ശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
2: ദേശീയ വളർച്ചയുടെ നിർണായക ഘടകമാക്കി സ്ത്രീകളെ കൈപിടിച്ചുയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം തുടങ്ങിയ മേഖലകളിൽ വലിയ തോതിലുള്ള പങ്കാണ് സ്ത്രീകൾ വഹിക്കുന്നത്. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ ഈ കാലയളവിൽ സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി ജൻധൻ യോജനയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ഒട്ടനേകം പേരുടെ വീടെന്ന സ്വപ്നവും യാഥാർത്ഥ്യമായി. ഗ്രാമതലത്തിലുള്ള സ്വയം സഹായ സംഘങ്ങളിലൂടെ വീട്ടമ്മമാരെ ഗ്രാമീണ സംരംഭകരാക്കി മാറ്റി. നാരീശക്തി സമസ്ത മേഖലകളിലും പ്രകടമായ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഡെറാഡോണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ജില്ലയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രത്യേക കൺട്രോൾ റൂമും ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16 ആയി. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. ഫ്രാൻസിലെ എവിയനിൽ ഈ മാസം 15 മുതൽ 17 വരെ നടക്കുന്ന 52nd G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 14-ന് ഫ്രഞ്ച് നഗരമായ

0: നിസിലെത്തുന്ന പ്രധാനമന്ത്രി ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. 14 മുതൽ 16 വരെ സ്ലോവാക്യ സന്ദർശിക്കുന്ന അദ്ദേഹം സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായുള്ള പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 18 ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിൽ നടക്കുന്ന വിവിടെക് ഉച്ചകോടിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുള്ള ഇന്ധനക്ഷാമം ഒഴിവാക്കാനാണ് നടപടി. വൻകിട ഉപഭോക്താക്കൾ ഇനി മുതൽ സ്വന്തം കൺസ്യൂമർ പമ്പുകൾ വഴി ഇന്ധനം ശേഖരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. 90 ദിവസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഒരാൾക്ക് പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ നൽകാവൂ എന്നും നിർദ്ദേശമുണ്ട്. പൂഴ്ത്തിവയ്പ് തടഞ്ഞ് സുഗമമായ ഇന്ധന വിതരണം ഉറപ്പാക്കാനാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവായ അദ്ദേഹം ഷൂട്ടിംഗ് പരിശീലകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖർ ദുഃഖം രേഖപ്പെടുത്തി. ആഗോള സംഘർഷങ്ങളുടെ ആഘാതം നേരിടാൻ സുസ്ഥിരമായ നയതന്ത്ര ശ്രമങ്ങളും വിവിധ രീതിയിലുള്ള വിതരണ ശൃംഖലകളും അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഫിൻലൻഡിൽ നടന്ന ചർച്ചകളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: Today, our largest oil supplier, little less than 40%, is Russia. Our largest gas supply is the United States. And that was not the case till the 28th of February of this year. The main supplier was Qatar. So what is happening is the world is also de-risking on the region. People are looking for alternative energy sources and saying, okay, I'm prepared to buy at longer distance, maybe at a higher cost, but there is a greater security about it, predictability about it.
0: ഉള്ളിയുടെ കുറഞ്ഞ സംഭരണ വില ക്വിന്റലിന് 1650 രൂപയായി പരിഷ്കരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഉള്ളി സംഭരണം ശക്തിപ്പെടുത്താനും കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുമാണ് നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണ കൊറിയ 2-1 ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ 2-0 ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ബിയിൽ USA പരാഗ്വേ മത്സരം നടക്കും. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10th പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൗർ നയിക്കും. ഇറാനെ നേരെയുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശക്തമായ ആക്രമണം ഇറാനെതിരെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണ് ആക്രമണം നിർത്തിവയ്ക്കുന്നതായുള്ള പ്രഖ്യാപനം വന്നത്. ഇറാൻ ഉന്നത നേതൃത്വവുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും ട്രംപ് അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവയ്ക്കുമെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ ആസനിയോ ഡൊമിംഗും അപലപിച്ചു. സംഭവത്തിൽ പൂർണ്ണവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്നും മാരിടൈം ഓർഗനൈസേഷൻ വ്യക്തമാക്കി. പാക് അധീന കശ്മീരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് നേരെ പാക് സൈന്യം നടത്തിയ വെടിവയ്പിൽ 16 പേർ കൊല്ലപ്പെട്ടു. 37 പേർക്ക് പരിക്കേറ്റു. അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് 70,000 ജനങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങളിലും 30 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു.

അമർനാഥ് യാത്രയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായതിന് നരേന്ദ്രമോദിയെ അമേരിക്കൻ നിയമനിർമ്മാതാക്കളും ബിസിനസ് നേതാക്കളും അഭിനന്ദിച്ചു. US കോൺഗ്രസ് അംഗങ്ങൾ, US സെനറ്റർമാർ എന്നിവരിൽ നിന്നാണ് പ്രധാനമന്ത്രിക്ക് അഭിനന്ദന സന്ദേശങ്ങൾ ലഭിച്ചത്. ജാതിമത ചിന്തകൾക്കതീതമായി മതസൌഹാർദ്ദത്തോടെ എല്ലാവരും ഒരുമിച്ചു നിൽക്കുന്ന കേരളത്തിനുവേണ്ടി പ്രയത്നിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശിവഗിരി മഠം സന്ദർശിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO. പകർച്ചവ്യാധി നിരീക്ഷണവും പ്രതിരോധ നിയന്ത്രണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ജില്ലയിൽ ശക്തമാക്കി. വ്യാവസായിക വാണിജ്യ ഉപഭോക്താക്കൾ ചില്ലറ വിൽപ്പനശാലകളിൽ നിന്ന് മോട്ടോർ സ്പിരിറ്റും ഹൈസ്പീഡ് ഡീസലും വാങ്ങുന്നതിന് കേന്ദ്രം നിയന്ത്രണമേർപ്പെടുത്തി. 90 ദിവസം വരെ നിയന്ത്രണങ്ങൾ നിലനിൽക്കുമെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വിജ്ഞാപനത്തിൽ പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിച്ചു. ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. കഴിഞ്ഞ 2 തവണയായി ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് 2 ജഡ്ജിമാർ പിന്മാറിയിരുന്നു. ഓപ്പറേഷൻ തണ്ടർ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിന്റെ ഭാഗമായി കണ്ണൂർ പുതിയ തെരുഭാഗത്ത് നടത്തിയ പരിശോധനയിൽ 5.5 കിലോയോളം കഞ്ചാവുമായി ബീഹാർ സ്വദേശി പിടിയിൽ. ബീഹാർ ഹാരാ ജില്ലയിലെ ബജ്പുരി സ്വദേശി സന്ദീപ് കുമാർ സിംഗാണ് പിടിയിലായത്. ഇന്ത്യൻ ഷൂട്ടിംഗ് പരിശീലകനും മുൻ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ അന്തരിച്ചു. ഇന്നലെ രാത്രി ഡൽഹിയിലായിരുന്നു 49-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഗ്രൂപ്പ് ബിയിൽ കാനഡ ബോസ്നിയ ഹെർസഗോവിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 12:30 ടൊറന്റോയിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
3: തത്സമ ഇഷ്ടഗാന പരിപാടി ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാനും ഒപ്പം റിയൽ എഫ്എമ്മിലൂടെ നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാനും ഒരു സുവർണ അവസരമാണ് ഗാനോത്സവത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നത്. അപ്പോൾ ഇപ്പം മുതൽ വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 2366174, 2366176, STD കോഡ് 0495. ഒരു മൊബൈൽ നമ്പർ കൂടെ ഉണ്ട്: 9447444800. ഗാനോത്സവത്തിൽ ആദ്യം ഗോൾ എന്ന ചിത്രത്തിന് വേണ്ടി ദേവാനന്ദും ശ്വേതയും പാടിയ ഗാനം കേൾക്കാം.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഗാനോത്സവത്തിലെ നമ്മുടെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഹലോ, ഹലോ, ഹലോ, ഹലോ, നമസ്കാരം. ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, നമുക്ക് എന്തായാലും ബിജുല, കൊയിലാണ്ടിയിൽ നിന്നും ബിജുല ഒരു ഗാനം ആവശ്യപ്പെട്ട് നേരത്തെ വിളിച്ചിരുന്നു. ബിജുലയുടെ ഇഷ്ടഗാനം വേനൽ കിനാവുകൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയതാണ്. ആ ഗാനം കേൾക്കാം ഗാനോത്സവത്തിലൂടെ.

0: ഗാനോത്സവത്തിലെ നമ്മുടെ ശരിക്കും പറഞ്ഞ ആദ്യത്തെ കോളർ ആരാണ് നോക്കാം. ഹലോ, നമസ്കാരം.
1: പ്രകാശ് കൊട്ടപ്പുറാണ്.
0: പ്രകാശ് കൊട്ടപ്പുറം, എന്തൊക്കെയുണ്ട് വിശേഷം കൊട്ടപ്പുറത്ത്?
1: നല്ല വിശേഷം. രാവിലെ മഴ ഉണ്ടായിരുന്നു.
0: നല്ല മഴ ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ മഴ?
1: ഇപ്പൊ ഇല്ല.
0: ഇപ്പൊ ഇല്ല, ഇപ്പൊ കുറഞ്ഞു.
1: കുറഞ്ഞ മഴ ഉണ്ടോ രാവിലെ?
0: അതെ അല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എവിടെയാണ് ജോലി ചെയ്യുന്നത്?
1: ജോലി പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല. കാലിന്റെ എല്ല് പൊട്ടിയത്, കീറി കമ്പിട്ട.
0: അതെയോ, എങ്ങനെയാ അത് പറ്റിയത്? ഓ, 10 വർഷമായി അല്ലേ. ശരി ശരി,
1: മാറിയിട്ടില്ല,
0: പെട്ടെന്ന് മാറട്ടെ.
1: ഓക്കെ,
0: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, ഞാന്, രണ്ട് പെങ്ങന്മാര്. പെങ്ങന്മാരെ കല്യാണം കഴിഞ്ഞ് ഞാൻ അച്ഛനമ്മ.
0: ഓക്കെ ഓക്കെ. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞോ?
1: കഴിച്ചു.
0: അപ്പോ ഏത് പാട്ടാണ് ഇന്ന് ഗാനോത്സവത്തിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: മമ്മൂട്ടി അഭിനയിച്ച കിഴക്കൻ പത്ത് ദിവസത്തിലെ പാതിരാ കിളി.

0: ആ പാട്ടാണ്, നന്നായി പാടുന്നുണ്ടല്ലോ.
1: ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ നന്നോളം പാടുന്നതായിരുന്നു.
0: ഓ ഓക്കെ, ഇനിയും പാടൂ.
1: ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ എം ജി ശ്രീകുമാറാണ്.
0: പക്ഷെ ഇപ്പൊ ആവശ്യപ്പെട്ടത് യേശുദാസ് പാടിയ പാട്ടാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ടാലോ. കിഴക്കൻ പത്രോസ് എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറിപ്പ് എഴുതി, എസ് പി വെങ്കടേഷ് ഈണം നൽകി, യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.
1: ആയിക്കോട്ടെ, ഓക്കെ,
0: താങ്ക് യു.

0: അപ്പോൾ ഗാനോത്സവത്തിലെ നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ, പാലാഴിന്ന് ലിഷ. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പാലാഴിയിൽ?
1: നല്ല വിശേഷം, നല്ല മഴയാണ്.
0: നല്ല മഴയാണോ? അപ്പൊ മലപ്പുറത്ത് ഇപ്പൊ മഴയില്ല തോന്നുന്നു. ഇപ്പൊ കൊട്ടപ്പുറത്തുനിന്ന് പ്രകാശ് എന്ന് പറയുന്ന അദ്ദേഹം വിളിച്ചപ്പം അവിടെ മഴയില്ല.

0: അപ്പൊ കോഴിക്കോട് മഴയുണ്ടല്ലേ പാലാഴിയില്? ഓ ശരി ശരി. പിന്നെ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: ഇല്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല.
0: ഭക്ഷണം കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ജോലി ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ജോലിയില്ല.
0: ജോലിയില്ല. ഏത് പാട്ടാണ് വേണ്ടത് ഇന്ന്?
1: എനിക്ക് വാത്സല്യത്തിലെ ചിത്രചേച്ചി ഒരു പാട്ട് പറഞ്ഞില്ലേ, താമരക്കണ്ണൻ ഉറങ്ങണം എന്നുള്ള
0: വാത്സല്യം സിനിമയിലത്തെ പാട്ടല്ലേ? ശരി, അത് വെച്ചു തരാം. പിന്നെ മറ്റു വിശേഷങ്ങൾ പറയും. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാന്, ഹസ്ബൻഡ്, പിന്നെ അച്ഛൻ്റെ പെങ്ങള്, വലിയച്ഛൻ്റെ മരുമകൻ ഉണ്ട്. പിന്നെ ഒരു മോളെ കല്യാണം ഉണ്ട്. അപ്പൊ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പൊ ടൈലൊട്ടിക്കാൻ വേണ്ടി വന്നതാണ്.
0: ഓ, ആ പണി ഇടയിൽ നടക്കുന്നുണ്ടല്ലേ. എന്നാണ് കല്യാണം?
1: നവംബർ 8-ാം തീയതി.
0: നവംബർ 8-ാം തീയതിയാണ്. മോള് ജോലി ചെയ്യുന്നുണ്ടോ?
1: ഇല്ലില്ല, ജോലി ചെയ്യുന്നില്ല.
0: ജോലി ചെയ്യുന്നില്ല. അപ്പൊ കല്യാണമൊക്കെ ഗംഭീരമായിട്ട് നടക്കട്ടെ. അപ്പൊ നമുക്ക് വാത്സല്യം സിനിമയിലെ പാട്ട് കേൾക്കാം അല്ലേ? ചിത്രചേച്ചി എന്താണ് പറഞ്ഞോളൂ, ആർക്കൊക്കെ വേണ്ടിയാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: ഒന്ന് എന്റെ മരുമകനായ സനൽകുമാർ, മോൾ അനാമിക.
0: അനാമിക, സനൽകുമാർ, പിന്നെ
1: അച്ഛന്റെ പെങ്ങള് പ്രസന്നകുമാരി.
0: പ്രസന്നകുമാരി,
1: പിന്നെ അനിത ആനന്ദൻ.
0: അനിത ആനന്ദൻ,
1: ബാലകൃഷ്ണൻ.
0: ബാലകൃഷ്ണൻ എന്താണ്?
1: അഭിനയകൃഷ്ണൻ.
0: അഭിനയകൃഷ്ണൻ. ഓക്കെ, അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് വാത്സല്യം സിനിമയില് കൈതപ്പുറം എഴുതി എസ് പി വെങ്കടേഷ് ഈണം നൽകി ചിത്ര പാടിയ പാട്ട് വെച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു വെരി മച്ച് ഫോർ കോളിംഗ്. ഇനിയും വിളിക്കൂ. താങ്ക് യു.
1: താങ്ക് യു.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ഗാനോത്സവത്തിലെ നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
3: ഹലോ
2: ഹലോ, പേര് പറയൂ.
3: സാഹിറ.
2: സാഹിറ, എവിടെയാണ് സ്ഥലം?
3: ബാലുശ്ശേരി.
2: ബാലുശ്ശേരിയിൽ നിന്ന് വിളിക്കുകയാണ് അല്ലേ? എന്താണ് ബാലുശ്ശേരിയിൽ മഴ ഉണ്ടോ ഇപ്പോ? ഇന്ന് മഴ കുറവാണല്ലേ. ഓക്കെ, പാലാഴിയിൽ മഴയുണ്ട്, ബാലുശ്ശേരിയിൽ മഴയില്ല. എനിക്ക് തോന്നുന്നു ഓരോ റീജിയൻ വൈസ് ആയിട്ടാണ് ഇപ്പൊ മഴയൊക്കെ പെയ്യുന്നത് അല്ലേ, കോഴിക്കോട് തന്നെ. ശരി, എന്തൊക്കെയാണ് വിശേഷങ്ങള്?
3: നല്ല വിശേഷം.
2: നല്ല വിശേഷം. സാഹിറ, ജോലി ചെയ്യുന്നുണ്ടോ?
3: ഇല്ല.
2: വീട്ടില് തന്നെയാണ്?
3: ഇല്ല.
2: ആ അതെ, വീട്ടില് തന്നെയാണ് അല്ലേ. ഓക്കെ, എന്താണ്? ഓ, ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? അതിനു മുന്നേ ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറയോ. ലോകനാഥൻ IAS എന്ന് പറഞ്ഞ സിനിമയിലെ സാഹിറ സാഹിറ, സ്വന്തം പേരിൽ തുടങ്ങുന്ന പാട്ട് തന്നെ അല്ലേ. ഓക്കെ, ആർക്കൊക്കെ വേണ്ടിയാ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
3: കൊച്ചുമോന്
2: വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഇത്തവണ LKG ചേർന്ന കൊച്ചുമോന് വേണ്ടിയാണ്. ഏത് സ്കൂളാവും പഠിക്കുന്നേ? പനായി, ബാലുശ്ശേരി പനായി സ്കൂളാണല്ലേ. എങ്ങനെയുണ്ട് സ്കൂളൊക്കെ? അവൻ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പോകാനൊക്കെ ഇഷ്ടമാണ്, സ്കൂളിൽ പോകാനൊന്നും മടിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കൊച്ചുമോന് വേണ്ടി ആ പാട്ട് വെച്ചു കൊടുത്താലോ. ലോകനാഥൻ IAS എന്ന സിനിമയിൽ അഫ്സലും സുജാതയും പാടിയ പാട്ടാണ്. കൈതപ്രത്തിന്റെ വരികൾ, MJ ചന്ദ്രന്റെ സംഗീതം. അപ്പൊ വിളിച്ചതിന് ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു.
3: ഒരുപാട് സന്തോഷം.
2: താങ്ക് യു സോ മച്ച്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിലേക്ക് വിളിച്ചിരിക്കുന്ന കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: സുബ്രഹ്മണ്യൻ.
1: എവിടെയാണ് സ്ഥലം?
2: ഞാന് പെരിങ്ങാപ്പ് കൊടപ്പുറം.
1: കൊടപ്പുറം, ശരി. അവിടെ എന്തൊക്കെയാ വിശേഷങ്ങൾ? അവിടെ മഴയുണ്ടോ?
2: ഇപ്പൊ മഴയില്ലല്ലോ, അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്. വെയിലില്ല, എന്നാലും നല്ല കാലാവസ്ഥ.
1: നല്ല കാലാവസ്ഥയാണ്. ജോലി ചെയ്യുന്നുണ്ടോ?
2: ജോലി ചെയ്യുന്നത്? ഞാൻ ലൈറ്റ് ആൻഡ് സൗണ്ട് ഉപയോഗിക്കാം.
1: ലൈറ്റ് ആൻഡ് സൗണ്ട്. ഓക്കെ, ഇപ്പം സീസൺ ആയിരിക്കില്ല അല്ലേ? മഴയായതുകൊണ്ട്. ഇനി എപ്പോഴാ അടുത്ത ബുക്കിംഗ് ഒക്കെ കിട്ടിയോ? ഓണം
2: ആവുമ്പോഴത്തേക്കും
1: ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഭാര്യ ഉണ്ട്, മരുമോളുണ്ട്, മകനുണ്ട്.
1: മകനുണ്ട്,
2: മകൻ ജോലിക്ക് പോയിന്. പിന്നെ മോളാണ്, മോൾക്ക് രണ്ട് കുട്ടികളുണ്ട്, ഓളെ കൊടുത്തയച്ച്. മരുമോക്ക് രണ്ട് ചെറിയ മക്കളുണ്ട്, ഒരാള് ഇവിടെ ഉണ്ട്, ഒരാള് സ്കൂളിൽ പോയിട്ടുണ്ട്.
1: ഓക്കെ ഓക്കെ ഓക്കെ. മക്കളൊക്കെ ഏത് സ്കൂളിലാ പഠിക്കുന്ന? ഏത് ക്ലാസ്സിലാ? ഏത് സ്കൂളിലാ
2: പഠിക്കുന്നത്? കണ്ണമുട്ട AKHS സ്കൂളിലാ. മലപ്പുറം ജില്ലയിൽ തന്നെയാണ്.
1: മലപ്പുറം ജില്ലയിൽ തന്നെയാണ്, ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ഗാനോത്സവത്തിലൂടെ കേൾക്കാൻ?
2: ബേബി സാറിനൊന്ന് കുഴിച്ചിട്ട് പാട്ടാണ്. ബേബി സാർ മാറിയാണ്, അവിടേക്ക് മാഡം വന്നിരുന്നല്ലേ?
1: അതെ അതെ, ബോബി സാർ വന്നിട്ടില്ല ഇന്ന്.
2: പോയി.
1: അതെ,
2: ഞാൻ ലോറ ഞാൻ എവിടെ എന്നുള്ളൊരു പടത്തിലുണ്ട്. ഇതൊക്കെ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്. ആ പാട്ട്
1: AM രാജയും ബി വസന്തയും പാടിയ ലോറ നീ എവിടെ എന്ന ചിത്രത്തിലെ ഗാനം അല്ലേ? ആ പാട്ട് കേട്ടാലോ ഗാനോത്സവത്തിലൂടെ? പറഞ്ഞോളൂ, ആർക്കൊക്കെ വേണ്ടിയാ?
2: ഞങ്ങളുടെ ഒരു സംഘടന ഉണ്ട്, യൂണിറ്റ് ഉണ്ട്, യൂണിറ്റ്.
1: ഓക്കെ,
2: ആ യൂണിറ്റിലെ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും
1: എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാട്ടോ.
2: പിന്നെ അബു മാഷ് പറഞ്ഞ ആള് പെരിഞ്ഞാവിലുണ്ട്, എല്ലാ എന്റെ ഹെൽപ്പും ചെയ്തിരുന്ന ആളാണ്, അദ്ദേഹത്തിനും.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
4: ഗാനോത്സവത്തിലെ നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ശ്യാമള, വട്ടപ്പാറ പോയിട്ടല്ലേ? എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ? വീട്ടില്
5: നല്ല വിശേഷാണ്. മഴ ഉണ്ടായി, ഇപ്പൊ മഴയൊന്നുമില്ല.
4: മഴയില്ല ഇന്ന്? സ്വതവേ അധികം മഴയില്ല എന്ന് തോന്നല്ലേ?
5: അന്ന് അധികം മഴയല്ല, ഇന്നലെ കുറവായിരുന്നല്ലോ.
4: അതെ അതെ അതെ. വീട്ടിലാരൊക്കെയാ ഉള്ളത്?
5: വീട്ടില് മകളും മകൾക്ക് രണ്ട് കുട്ടികളും ഭർത്താവും.
4: ഭർത്താവും, ശരി ശരി.
5: മോളെ ഭർത്താവും.
4: മോളെ ഭർത്താവും, ശരി. കുട്ടികളൊക്കെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ചെറിയ കുട്ടികളാണോ? മോള് ആറിലാണ്. രണ്ടാമത്തെ മോൻ രണ്ടിലും? ഒരേ സ്കൂളിലാ രണ്ടുപേരും?
5: അല്ല, ഒരാള് ഇവിടെ അടുത്ത് തന്നെ സ്കൂളിലാ. മോന്
4: മോൻ ആ
5: മോള് ആ ഭിന്നശേഷി സ്കൂളിലാ.

0: പുന്നശ്ശേരി സ്കൂളിലാണല്ലേ. ശരി, ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: കഴിച്ചിട്ടില്ല.
0: അല്ല, റെഡിയാണ്, കഴിക്കാൻ പോവുകയാണല്ലേ. റെഡിയാണ്. ഇന്ന് എന്താ സ്പെഷ്യൽ? എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ?
1: സ്പെഷ്യലായിട്ടൊന്നുമില്ല.
0: മീൻകറി മാത്രമേ ഉള്ളൂ അല്ലേ. ശരി, അപ്പോ ഇന്ന് നമ്മുടെ ഗാനോത്സവത്തിലൂടെ ഏത് പാട്ട് കേൾക്കാനാണ് ഇഷ്ടം?
1: എനിക്ക് ചന്ദ്രകളവൻ ചാർത്തി ഉറങ്ങുന്നുള്ള
0: കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന സിനിമയിലെ പാട്ടല്ലേ. ശരി, നമുക്ക് ആ പാട്ട് കേൾക്കാം. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ? മകക്കും കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രാമവർമ്മ എഴുതി, ജി ദേവരാജൻ ഈണം നൽകി, യേശുദാസ് പാടിയ ഗാനമാണ്. അപ്പൊ കേട്ടാലോ?
1: ഓക്കേ.
0: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്.
1: സന്തോഷം.

0: ഗാനോത്സവത്തിലെ നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: പ്രജീഷ്.
0: പ്രജീഷ്, എവിടെയാണ് സ്ഥലം? പ്രജീഷ്,
1: പ്രജീഷ് മലപ്പുറം ജില്ല ഒളകര.
0: ഒളകര, ശരി. പ്രജീഷ് എന്താ ചെയ്യുന്നേ? ജോലി ചെയ്യുന്നുണ്ടോ? ബേക്കറിയിൽ. ഇപ്പൊ ബേക്കറിയിൽ ഇരുന്നാണോ ഫോൺ ചെയ്യുന്നേ? ഇന്ന് ലീവാണ്. സാധാരണ ഈ ദിവസമാണോ ലീവ്? വെള്ളിയാഴ്ച ലീവാണോ?
1: വെള്ളിയാഴ്ച.
0: ഓ ശരി ശരി. അവിടെ ടൗണിൽ തന്നെയാണോ ഈ ബേക്കറി?

0: കാടപ്പടി അറി
1: കാടപ്പടി കുറച്ച് ദൂരമുണ്ടോ?
0: ആ കുറച്ച് ദൂരമുണ്ട്.
1: കുറച്ച് ദൂരമുണ്ട്. അപ്പൊ ഇന്ന് ഈ അവധി ദിവസമൊക്കെ എന്താണ് വീട്ടില് ഹോബി? പാട്ട് കേൾക്കുക അങ്ങനെയൊക്കെയാണോ? എപ്പോഴും ആകാശവാണിയുടെയും റിയൽ എഫ്എമ്മിന്റെയും കൂടെയാണ് അല്ലേ? ഇതിനു മുൻപ് വിളിച്ചിട്ടുണ്ടോ, വിളിക്കാറുണ്ടോ? കൊറേ മുന്നേ വിളിച്ചിട്ടുണ്ട്. കൊറേ കാലത്തിന് ശേഷമാണോ ഇങ്ങനെ നമ്മൾ ലൈവായിട്ട് സംസാരിക്കുന്നത്? കൊറച്ചായല്ലേ. ശരി, അപ്പം ഇന്ന്
0: എന്തായാലും പരിപാടിയൊക്കെ നിർത്തി വെച്ചിരുന്നല്ലോ.
1: അതെ അതെ അതെ അതെ, വീണ്ടും നമ്മൾ
0: അതിന്റെ മുന്നേ വിളിച്ചതാണ്.
1: അതിന്റെ മുന്നേ വിളിച്ചതാണല്ലേ. ശരി പ്രജീഷ്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
0: വീട്ടിലെ അമ്മ ഉണ്ട്, മൂന്ന് ഏട്ടന്മാരുണ്ട്.
1: മൂന്ന് ഏട്ടന്മാരുണ്ട്.
0: നിങ്ങളെ കല്യാണം കഴിഞ്ഞു? എല്ലാരും കല്യാണം കഴിഞ്ഞു പോയി.
1: ശരി ശരി. ഭക്ഷണം കഴിച്ചോ?
0: ഭക്ഷണം കഴിച്ചില്ല. ഈ പരിപാടി കഴിഞ്ഞിട്ട്.
1: ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേട്ടിട്ട് അല്ലേ? ശരി, ഏത് പാട്ടാണ് ഇന്ന് നമ്മുടെ ഗാനോത്സവത്തിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
0: സൂര്യപുത്രൻ എന്ന ചിത്രത്തിലെ തേൻമലരെ തേങ്ങരുതേ എന്ന് പറയുന്നത്.
1: ഓക്കെ, സൂര്യപുത്രൻ എന്ന ചിത്രത്തിലെ പാട്ടാണ് ഗാനോത്സവത്തിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. യേശുദാസ് പാടിയ പാട്ടാണ്. രചന എസ് രമേശൻ നായർ, സംഗീതം ഔസേ പച്ചൻ. ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
0: ഡെഡിക്കേഷൻ അമ്മയ്ക്ക് വേണ്ടി.
1: അമ്മയ്ക്ക് വേണ്ടി. അമ്മയുടെ പേരെന്താ?
0: രശ്മി.
1: രശ്മി. ഓക്കെ, അപ്പൊ അമ്മ രശ്മിക്ക് വേണ്ടിയിട്ട് സൂര്യപുത്രൻ എന്ന ചിത്രത്തിലെ പാട്ട് നമുക്ക് കേൾക്കാം.
0: ഓക്കെ,
1: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്.
0: ഓക്കെ ഓക്കെ.
1: താങ്ക് യു.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
6: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
7: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
8: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
9: ഗാനോത്സവത്തിലെ നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, നമസ്കാരം.
10: നമസ്കാരം,
9: ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
10: താങ്ക് യു.
9: ആരാണ് സംസാരിക്കുന്നത്?
10: ഞാൻ ശശിധരൻ.
9: ശശിധരൻ, എവിടെയാണ് സ്ഥലം?
10: വയനാട് പുൽപ്പള്ളി.
9: വയനാട് പുൽപ്പള്ളി. വയനാട്ടിൽ എന്താണ് അവസ്ഥ, മഴയുണ്ടോ?
10: വയനാട്ടില് ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് മഴ വളരെ കുറവാണ്.
9: കുറവാണ് അല്ലേ?
10: പുൽപ്പള്ളി മുള്ളൻകൊല്ലി ഭാഗം ഒക്കെ മഴ കുറവാണ്.
9: പക്ഷെ ഇപ്പം ഷിഗല്ലയാണ് അവിടെ പ്രശ്നം.
10: ഷിഗല്ല ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ ദൂരം മാറിയിട്ടാണ്.
9: ശരി, അപ്പൊ എല്ലാരും അവിടെ സേഫ് ആയിട്ട് ഇരിക്കുക, എല്ലാവിധ പ്രതിരോധ മാർഗങ്ങളും നോക്കുക കേട്ടോ. മറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് പറയൂ.
10: മറ്റേ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ റിട്ടയേർഡ് അധ്യാപകനാണ്.
9: ഓക്കെ, ഏത് സ്കൂളിലായിരുന്നു?
10: ഞാൻ ജയശ്രീ ഹയർ സെക്കൻഡറി സ്കൂൾ.
9: ശരി, ഏത് സബ്ജക്റ്റ് ആയിരുന്നു സർ?
10: ഞാൻ പ്രൈമറി അധ്യാപകനായിരുന്നു.
9: പ്രൈമറി അധ്യാപകനാണ്. ശരി ശരി, അപ്പം ഈ റിട്ടയർമെന്റിന് ശേഷം
10: നിലവിലെ പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ
9: പ്രസിഡന്റ് ആണ്. ശരി ശരി. ഓ, അപ്പം എപ്പോഴും ഇങ്ങനെ എൻഗേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ കഴിഞ്ഞെങ്കിലും അല്ലേ? അതെ അതെ, അങ്ങനെ തന്നെ എപ്പോഴും എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോട്ടെ. വീട്ടിലാരൊക്കെയുണ്ട്?
10: വീട്ടില് ഇപ്പം ഞാൻ തന്നെയുള്ളൂ. എനിക്ക് 3 പെൺകുട്ടികളാണ്. 3 പേരും, ഒരാൾ ഗുജറാത്തിൽ, ഒരാൾ കാസർഗോഡ്, ഒരാൾ ബാംഗ്ലൂരാണ്.
9: ഓ, 3 പേരും 3 സ്ഥലത്താണ് അല്ലേ?
10: മോളുടെ അടുത്തേക്ക് വൈഫ് പോയിരിക്കുകയാണ്.
9: ഓ ശരി, അപ്പൊ ഒറ്റയ്ക്കാണോ പാചകവും കാര്യങ്ങളും ഒക്കെ?
10: അതെ, എല്ലാം ഒറ്റയ്ക്ക് തന്നെ.
9: ഒറ്റയ്ക്കാണ്. നന്നായി കുക്ക് ചെയ്യോ?
10: അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ.
9: മോശമില്ലാത്ത രീതിയിൽ. അപ്പൊ ഇന്ന് ഭക്ഷണം കഴിച്ചോ?
10: ഭക്ഷണം കഴിച്ചില്ല. ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരു 2 മണി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നു.
9: 2 മണി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇന്ന് ബാങ്കിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? എന്നും പോണോ?
10: ഞാൻ 1:30 ആയപ്പോഴാണ് വന്നത്. 1:30 ആയപ്പോ വന്നു. വേഗം റേഡിയോ ഞാൻ എപ്പോഴും ഇവിടെ ഉള്ളപ്പോ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊപ്പം കേൾക്കുന്നതാണ്.
9: ശരി ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
10: ഞാൻ 1000 കണ്ണുമായി കാത്തിരുന്നു
9: നോക്കട്ട ദൂരത്ത് കണ്ണു നട്ടെ എന്ന ചിത്രത്തിലെ പാട്ടല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ടാലോ. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
10: ഡെഡിക്കേഷൻ എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല.
9: ഇല്ല, എല്ലാവർക്കും വേണ്ടിട്ടല്ലേ ഈ പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ശരി, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണേ.
10: ഓക്കെ,
9: താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. താങ്ക് യു.
10: താങ്ക് യു.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനോത്സവം പൂർണ്ണമാകുന്നു. ഗാനോത്സവത്തിൽ ഇതുവരെ നിങ്ങളുമായി സംസാരിച്ചത് ഞാൻ രേവതിയാണ്. ഇന്ന് ഗാനോത്സവത്തിലേക്ക് വിളിച്ച് സംസാരിച്ച് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
0: ഇനി മിഡ് ഡേ ന്യൂസ് കേൾക്കാം. ഡൽഹി റിലേ.

0: വിസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 44-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് സിന്ധു വിജയൻ, നിതുന നെവിൽ, ആശ റാഫി, കണ്ണൻ നായർ. സംവിധാനം പി എ ബിജു.
1: മർമലഡോവിന്റെ മരണവീട്ടിൽ റഷ്യക്കാർക്ക് പതിവുള്ള വിരുന്നു നടക്കുകയാണ്. ജീവിത ദുരിതങ്ങൾ തരിപ്പണമാക്കിയ മർമലഡോവിന്റെ വിധവ കാതറീനയാണ് ആതിഥേയ. വീട്ടുടമസ്ഥ അമാലിയ, കഥാനായകൻ റസ്കോൾനിക്കോവ്, സോണിയ ഉൾപ്പെടെയുള്ള കാതറീനയുടെ മക്കൾ, ക്ഷണിക്കപ്പെട്ട വിരുന്നിനായി വന്നു ചേർന്ന നാട്ടുകാർ, എല്ലാവർക്കുമിടയിലേക്ക് അയൽക്കാരനായ ആൻഡ്രിയും ചതിയനായ ലൂഷനും കടന്നുവരുന്നു. മനം തകർന്ന ആതിഥേയയുടെ ആത്മകഥങ്ങൾ അതിരുവിട്ടുച്ചത്തിലായാൽ വിവരം കെട്ടവർ നിറഞ്ഞൊരു വിരുന്നുശാലയിൽ എന്തും സംഭവിക്കാം.
2: നിങ്ങൾ ആ അപ്പം കഴിച്ചില്ലല്ലോ, കുറച്ചുകൂടി എടുക്കൂ, കുറച്ച് ബിയർ കുടിക്കാം. നിങ്ങൾക്ക് ഓർക്ക വേണ്ടേ? നോക്കൂ അമാലിയ, നിങ്ങളുടെ വെള്ളിസ്പൂൺ കളവ് പോയാ ഞങ്ങൾ ഉത്തരവാദിയല്ല. ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇവരിൽ ഒരുത്തരെ പോലും ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അവരെന്തിനാണ് ഇവിടെ വന്നത് ഞാൻ ചോദിക്കട്ടെ? എല്ലാവരും നിരന്നിരിക്കുന്നത് കണ്ടില്ലേ? നിങ്ങൾക്കറിയാവോ, ഞാൻ അവൾക്ക് വ്യക്തമായ നിർദ്ദേശം നൽകിയതാണ് ആ മകളെയും മോളെയും ക്ഷണിക്കാൻ. എന്നാ അവർ ആ ക്ഷണം നിരസിച്ചെന്ന് മാത്രമല്ല, വരാതിരുന്നതിന് ഒരു ക്ഷമാപണം പോലും പറഞ്ഞില്ല. ലേടാ കോലിയ, വെറുതെ കാലിട്ടടിക്കാതെ മാന്യരെ പോലെ ഡീസന്റ് ആയിട്ടിരിക്കേ. സോണിയ മോളെ, നീ എവിടെയാണ് പോയത്? നിന്റെ അച്ഛന്റെ ശവസംസ്കാര ചടങ്ങിന് നീയും ഇങ്ങനെ കൃത്യനിഷ്ഠ കാണിക്കാതിരുന്നാലോ. റസ്കോൾനിക്കോവ്, നിങ്ങളുടെ അടുത്ത് അവൾക്കിരിക്കാൻ ഇടം കൊടുക്കൂ, അതാണ് നിന്റെ ഇരിപ്പിടം. സോണിയ, നിനക്ക് ആവശ്യമുള്ളതെടുക്കൂ. ജെല്ലി ചേർത്തുള്ള ആ അച്ചാറ് നന്നായിട്ടുണ്ട്. അവർ ഇപ്പോ അപ്പം കൊണ്ടുവരും. അവർ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തോ ആവോ. പോലങ്ക, നിനക്കെല്ലാം കിട്ടിയോ? അയ്യോ, ശരി കുട്ടികളെ, നല്ലവരായിരിക്കൂ. സോണിയ മോളെ, നീ എന്താണ് പറയുന്നത്? എനിക്കറിയാം റിച്ചാർഡെ, എന്റെ പാപം ഭർത്താവിനോടുള്ള പ്രത്യേക സ്നേഹം മൂലമാണ് നിങ്ങൾ വാക്ക് പാലിച്ചതെന്ന് എനിക്കറിയാം. ആ അദ്ദേഹത്തിന് കുറച്ചുകൂടി പൊരിച്ചു മാംസം കൊടുക്കൂ. നിങ്ങൾക്കിനിയും വീഞ്ഞു വേണം അല്ലേ? എന്തിനു മടിക്കുന്നു? അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതല്ലേ? എന്റെ ഭർത്താവിന് അങ്ങനെ ഒരു ദൗർബല്യമുണ്ടായിരുന്നു. കുടി എല്ലാവർക്കും അതറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. ദയാലുവും മാന്യനുമായിരുന്നു അദ്ദേഹം. എല്ലാത്തരം മനുഷ്യരിലും വിശ്വാസം അർപ്പിച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തെറ്റ്. അത്രയ്ക്ക് ശുദ്ധഹൃദയനായിരുന്നു. സ്വന്തം ഷൂസിന്റെ വില പോലും ഇല്ലാത്ത വൃത്തികെട്ടവന്മാരോടൊപ്പം അദ്ദേഹം മദ്യപിച്ച് കൂത്താടി. നിങ്ങൾ വിശ്വസിക്കുമോ, കുടിച്ച് ബോധമില്ലാതിരുന്ന അവസരത്തിലും

0: അദ്ദേഹം കുട്ടികളെ മറന്നില്ല. എല്ലാവരെയും പോലെ നിങ്ങളും കരുതുന്നുണ്ടാവും ഞാൻ അദ്ദേഹത്തോട് നിർദാക്ഷിണ്യം പെരുമാറിയെന്ന്. എന്നാലത് ശരിയല്ല. അദ്ദേഹം എന്നെ ബഹുമാനിച്ചിരുന്നു വളരെയധികം. മൃദുല ഹൃദയനായിരുന്നു. ചിലപ്പോ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടെന്നോ. അദ്ദേഹം ഒരു മൂലയിലിരുന്ന് എന്നെ നോക്കും. എനിക്കപ്പോ വല്ലാത്ത ദുഃഖം തോന്നാറുണ്ട്. അദ്ദേഹത്തോട് കരുണ കാണിച്ചാൽ അദ്ദേഹം വീണ്ടും മദ്യപിക്കും. കർശനമായി പെരുമാറിയാൽ മാത്രമേ അദ്ദേഹത്തെ നിയന്ത്രിച്ച് നിർത്താനാവൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പീറ്റേഴ്സ്ബർഗിലെ വിദേശികളെ, പ്രത്യേകിച്ച് നമ്മളെക്കാൾ വിഡ്ഢികളാണ്. സർക്കാരിൽ നിന്ന് ആനുകൂല്യം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങും.
1: സ്കൂൾ നടത്തും, കാണാം. വിഡ്ഢിത്തം പുലമ്പുന്നത് കണ്ടില്ലേ? ഉടുപ്പുകൾ കഴുകേണ്ട ചുമതല അലക്കുകാരിയുടേതാണ്, അല്ലാതെ ബോർഡിംഗ് സ്കൂളിലെ ഡയറക്ടറുടേതല്ല.
0: അമാലിയ കള്ളമാണ് പറയുന്നത്. എന്റെ വീട്ടുടമസ്ഥ ഇങ്ങനെ ഒരു കഠിന ഹൃദയം ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെയാണ് എന്റെ ഭർത്താവ് മരിച്ചത്. ഈ സമയത്ത് വീട്ടുവാടക ചോദിച്ചാരെങ്കിലും എന്നെ വിഷമിപ്പിക്കാമോ?
1: മാന്യ വനിതകൾ ആരെങ്കിലും ഈ വിരുന്നിലുണ്ടോ നോക്ക്. ഇവരെ പോലെ കച്ചറ കൂട്ടങ്ങളാണല്ല.
0: കേവലം അടുക്കളക്കാരിയായി നിങ്ങൾക്ക് മാന്യ വനിതകളെ എങ്ങനെ തിരിച്ചറിയാനാകും?
1: എന്റെ അച്ഛൻ ബെർലിനിലെ വലിയൊരു പ്രമാണിയായിരുന്നു. സദാ സമയവും ഇരു കൈകളും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഹൂഫ് ഹൂഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുക.
0: അമാലിയയ്ക്ക് ബെർലിൻകാരൻ അച്ഛനോ? ഒരു പാചകക്കാരി ആയിരുന്നവൾ അതുപോലും ആയിരുന്നില്ല, കുശിനിക്കാരി.
1: നിനക്കാണ് തന്തയില്ലാത്തത്. എന്റെ അച്ഛൻ ഒരു ബെർലിൻകാരനായിരുന്നു. കാതറീന, നീ ഞെളിയണ്ട.
0: ഞാൻ എങ്ങനെയാണ് ജനിച്ചു വളർന്നതെന്നും എന്റെ കുടുംബം എങ്ങനെയുള്ളതായിരുന്നുവെന്നും എല്ലാവർക്കും അറിയാം. എന്റെ അച്ഛനൊരു കേണലായിരുന്നു എന്ന കാര്യം ആ തൂക്കിയിട്ടിരിക്കുന്ന ബഹുമതി സർട്ടിഫിക്കറ്റിൽ അച്ചടിച്ചിട്ടുണ്ട്. എന്നാൽ അമാലിയയുടെ അച്ഛൻ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ വല്ല ഫിനീഷിക്കാരനായ പാൽക്കാരനുമായിരിക്കും. തന്തയില്ലാത്തവളായിരിക്കാനാണ് സാധ്യത. കാരണം അവളുടെ പേര് അമാലിയ ഇവനോവിന എന്നാണോ എന്ന് ഇപ്പോഴും തീർത്തു പറയാനാവില്ല. ആർക്കറിയാം?
1: ഞാൻ അമാലിയ ഇവനോവിനയാണ്. എന്റെ അച്ഛന്റെ പേര് ജോഹർ. അദ്ദേഹം ഒരു ജില്ലാ മേധാവിയായിരുന്നു. ഇവളുടെ തന്ത ഒരിക്കലെങ്കിലും പദവിയിലെത്തിയിട്ടില്ല.
0: എന്റെ മാന്യനായ അച്ഛനുമായി നിന്റെ വൃത്തികെട്ട തന്തയെ താരതമ്യം ചെയ്യാൻ ധൈര്യപ്പെട്ടാൽ നിന്റെ തലയിലെ തൊപ്പി തട്ടിത്തെറിപ്പിച്ച് ഞാൻ നിനത്ത് ചവിട്ടിയറിക്കും.
1: എടി കാതറീന, ഈ നിമിഷം ഈ വീട് വിട്ടിറങ്ങിക്കോണം. ഞാനാണ് പറയുന്നത്, ഈ വീടിന്റെ ഉടമസ്ഥ അമാലിയ.
2: ഇവിടെ എന്താണ് ഒരു ബഹളം? വിരുന്ന സൽക്കാരം അടികലശലിൽ തീരുകയാണോ?
0: ലൂഷിൻ, ലൂഷിൻ, എന്നെ രക്ഷിക്കൂ. നിർഭാഗ്യവതിയായ നിർഭാഗ്യവതിയായ ഈ കാതറിനെ.
2: മാഡം, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. എന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പുത്രി സോണിയയുമായി ഒരു വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതേ, എന്നെ ഉള്ളിലേക്ക് വരാൻ അനുവദിക്കൂ.
3: ആ, സോണിയ വന്നല്ലോ.
4: എന്താണ് ലൂഷൻ, നിങ്ങള് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നത്?
2: ഓ, നിങ്ങളുടെ വിരുന്ന് സൽക്കാരം തടസ്സപ്പെടുത്തിയതിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ വന്നത് സുപ്രധാനമായ ഒരു കാര്യം പറയാനാണ്.
4: എന്താണ്, എന്താണ് അത്ര സുപ്രധാനമായ കാര്യം?
2: നിങ്ങൾ മുറിയിൽ വന്നു പോയ ഉടനെ എന്റെ മേശപ്പുറത്ത് നിന്ന് 100 രൂപൽ നോട്ട് കാണാതായിരിക്കുന്നു. അതെവിടെയാണെന്ന് പറയൂ.
4: നിങ്ങളുടെ നോട്ട്

0: എവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം?
1: ആ, ഇവിടെ കൂടി നിൽക്കുന്നവരെ സാക്ഷി നിർത്തി ഞാൻ അന്തസ്സോടെ വാക്കു തരികയാണ്. സത്യം പറഞ്ഞാൽ ആ സംഭവം ഇവിടെ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതല്ല, നിങ്ങൾക്ക് സത്യം തുറന്നു പറയാൻ മടിയാണെങ്കിൽ ദേ കർശന നടപടികൾ എടുക്കാൻ ഞാൻ നിർബന്ധിതനാകും.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 44-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും കാതറീന, സിന്ധു വിജയൻ, സോണിയ, നിതുന നെവിൽ, അമാലിയ, ആശ റാഫി, ലോഷിൻ, കണ്ണൻ നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉമ്പായും മഞ്ചരിയും പാടിയ ഗസലുകൾ കേൾക്കാം.

ആകാശവാണി കോഴിക്കോട്. സമയം 4 മണി കഴിഞ്ഞ് 44:09. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ കോഴിക്കോട് നിലയത്തിൻ്റെ സായാഹ്ന പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.

0: ആകാശവാണി കോഴിക്കോട്.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. രണ്ടായിരത്തി 2026 ഫിഫ ലോകകപ്പിലെ ആദ്യ ദിനത്തിലെ മത്സരങ്ങളെ അവലോകനം ചെയ്ത് സംസാരിക്കുന്നു മാധ്യമപ്രവർത്തകൻ ഷഹബാസ് വെള്ളില.
2: നീണ്ട 4 വർഷത്തെ ഒരു കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും ഒരു ഫിഫ വേൾഡ് കപ്പ് വരുന്നെത്തുകയാണ്. നമുക്കറിയാം ഇത്തവണ ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞൊരു വേൾഡ് കപ്പാണ്. നേരത്തെ 32 രാജ്യങ്ങളാണ് പങ്കെടുത്തിരുന്നെങ്കിൽ ഇത്തവണ അത് 48 രാജ്യങ്ങളായിട്ടുണ്ട്. അതുപോലെ തന്നെ സാങ്കേതിക മികവിന്റെ കാര്യത്തിലും ഒട്ടേറെ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരുപാട് പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തി മികച്ച രീതിയിൽ ഒരു ചാമ്പ്യൻഷിപ്പ് നടത്താനാണ് ഫിഫ ഉദ്ദേശിക്കുന്നത്. 3 രാജ്യങ്ങൾ കാനഡ, അമേരിക്ക, മെക്സിക്കോ ആതിഥേയത്വം വഹിക്കുന്ന ഒരു ടൂർണമെന്റ് എന്നൊരു പ്രത്യേകത കൂടി ഇത്തവണത്തേതുണ്ട്. ഇന്നലെ വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ നമ്മൾ കണ്ടു. അതിനൊത്ത ഒരു ഉദ്ഘാടന മത്സരവും ഇന്നലെ അരങ്ങേറി. ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്ക തമ്മിലുള്ള മത്സരം 2-0 സ്വന്തം കാണികൾക്ക് മുന്നിൽ വീരോചിതമായിട്ടുള്ള ഒരു വിജയം നേടി മെക്സിക്കോ ഗ്രൂപ്പ് എയിൽ നിർണായകമായ 3 പോയിന്റ് നേടിയിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഉദ്ഘാടന മത്സരത്തിൽ 3 റെഡ് കാർഡുകളും ഇന്നലെ പറന്നു എന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ്. 50-ാം മിനിറ്റിൽ സിത്തോളും 84-ാം മിനിറ്റിൽ

0: സ്വാനയും ദക്ഷിണാഫ്രിക്കൻ നിരയിൽ നിന്ന് റെഡ് കാർഡ് ഏറ്റുവാങ്ങിയപ്പോൾ മെക്സിക്കോയുടെ മോണ്ടസിനായിരുന്നു അധിക സമയത്ത് റെഡ് കാർഡ് കിട്ടിയത്. ദക്ഷിണാഫ്രിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഒറ്റപ്പെട്ട മുന്നേറ്റങ്ങൾ മാറ്റി നിർത്തിയാൽ തീർത്തും ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു വിജയം തന്നെയായിരുന്നു ആതിഥേയർ സ്വന്തമാക്കിയത്. 61% ബോൾ പൊസിഷൻ കീപ്പ് ചെയ്യാൻ മെക്സിക്കോക്ക് സാധിച്ചു എന്നുള്ളതാണ്. ആ കൂട്ടത്തിൽ തന്നെ 61 ഷോട്ടുകൾ പായിക്കാനും അതുപോലെ തന്നെ 538 പാസസ് നൽകാനും മെക്സിക്കോക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ നേർ പകുതി പോലും എത്താൻ സന്ദർശകരായിട്ടുള്ള ദക്ഷിണാഫ്രിക്ക കഴിഞ്ഞില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. 9-ാം മിനിറ്റിൽ തന്നെ ക്യൂനോനസിലൂടെ മെക്സിക്കോ ലീഡെടുത്തപ്പോൾ ആ ഒരു കളിയുടെ ഗതി കൂടുതൽ ഗോളുകൾ ദക്ഷിണാഫ്രിക്ക വഴങ്ങും എന്നുള്ള തരത്തിലായിരുന്നു. പക്ഷെ അവരുടെ ഒരു പ്രതിരോധ നിരയുടെ ഇടപെടലും ഗോൾ കീപ്പറുടെ മികച്ച സേവൊക്കെ തന്നെയാണ് ഒരു പരിധിവരെ വലിയൊരു തോൽവിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയെ അകറ്റിയത് എന്ന് വേണമെങ്കിൽ പറയാം. മെക്സിക്കോക്ക് വേണ്ടി 2-ാമത് ഗോള് നേടിയ, അതായത് 2-ാം പകുതിയുടെ തുടക്കം തന്നെ മനോഹരമായ ഒരു ഹെഡ് ഗോളി നേടിയ റൗൾ ഹെമിനസിനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 2020 പ്രീമിയർ ലീഗ് മത്സരത്തിനിടെ എതിരാളിയുടെ ഒരു ശക്തമായ ആക്രമണത്തിൽ തല പൊട്ടി ബോധരഹിതനായി കളം വിട്ടൊരു ഹെമിനസിനെ നമ്മളെല്ലാവരും ഫുട്ബോൾ പ്രേമികൾ മുഴുവൻ വളരെ നിരാശയോടെ നോക്കിക്കണ്ടതാണ്. അതേ ഹെമിനസ് തന്നെയാണ് തൻ്റെ ലോകകപ്പിലെ ആദ്യമായിട്ട് ഒരു ഗോൾ നേടുന്നത്. അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു തിരിച്ചുവരവും കൂടി ഇന്നലത്തെ മത്സരത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഏഷ്യൻ ഫുട്ബോളിന് മൊത്തം അഭിമാന നിമിഷം കൂടിയാണ് ഇന്ന് 2-ാമത് മത്സരത്തിൽ ഉണ്ടായത്. കരുത്തരായ ചെക്ക് റിപ്പബ്ലിക്കിനെ 1 ഗോളിന് പിറകിന് ശേഷം 2 ഗോള് തിരിച്ചടിച്ച് ദക്ഷിണ കൊറിയ തങ്ങളുടെ വരവറിയിച്ചിരിക്കുകയാണ്, ഏഷ്യൻ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. 57-ാം മിനിറ്റിൽ ലാൻഡ്സ്ലൈഡിലൂടെ ചെക്ക് റിപ്പബ്ലിക്ക് മുന്നിലെത്തിയെങ്കിലും 2 ഗോള് തിരിച്ചടിച്ച് ദക്ഷിണ കൊറിയ വിജയം കൈപ്പിടിയിലെത്തുകയായിരുന്നു. ദക്ഷിണ കൊറിയക്കായി ഹാങ് ഇൻ ബിയോണും ഓഹിയോൻ ജൂവിനുമാണ് ഗോൾ നേടിയത്. അങ്ങനെ സ്വന്തം കാണികൾക്ക് മുന്നിൽ മികച്ചൊരു വിജയം നേടി മെക്സിക്കോ വിലപ്പെട്ട 3 പോയിന്റ് നേടി തങ്ങളുടെ വേൾഡ് കപ്പിലേക്കുള്ള വരവറിയിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഏഷ്യൻ ഫുട്ബോളിന് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു അത്. മികച്ച വിജയം നേടി മെക്സിക്കോക്ക് ഒപ്പം തന്നെ 3 പോയിന്റോടുകൂടി ദക്ഷിണ കൊറിയയും ഗ്രൂപ്പ് എയിൽ നിർണായകമായിട്ടുള്ള ഒരു ശക്തിയായി നിലകൊള്ളുകയാണ്. ആതിഥേയരായ 2 രാജ്യങ്ങളും ഇന്ന് മത്സരത്തിൽ ഇറങ്ങുന്നുണ്ട്. ഇന്ന് രാത്രി 12:30 ആദ്യ മത്സരത്തിൽ കാനഡ ബോസ്നിയയാണ് നേരിടുന്നത്. പുലർച്ചെ 6:30 അമേരിക്ക പരാഗ്വേയെ നേരിടും. പരാഗ്വേയും ബോസ്നിയയും താരതമ്യേന നല്ല ടീമുകളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ആതിഥേയർക്ക് സ്വന്തം കാണികൾക്ക് മുന്നിൽ നല്ലൊരു മത്സരം തന്നെ കാഴ്ചവെക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. മുൻകാല ലോകകപ്പിനെ അപേക്ഷിച്ച് 32 ടീമുകളിൽ നിന്ന് ലോകകപ്പിന് മത്സരിക്കുന്ന ടീമുകളെണ്ണം 48 ആയതോടുകൂടി ആദ്യ റൗണ്ട് മത്സരങ്ങൾ വിരസമായിരിക്കും എന്നുള്ള ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നെങ്കിലും അതിനൊക്കെ വലിയ തരത്തിലുള്ള മത്സരമായിരുന്നു ഉദ്ഘാടന മത്സരം തുടങ്ങി 2 മത്സരങ്ങൾ എന്നുള്ളതാണ്. വരും ദിവസങ്ങളിലും നമുക്ക് അത്തരത്തിലുള്ള തന്നെ ഒരു മികച്ച പോരാട്ടങ്ങൾ കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കളി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും എല്ലാ ടീമുകളും വലിയൊരു ക്വാളിഫയർ റൗണ്ടൊക്കെ പൂർത്തിയാക്കി വന്ന ടീമുകളാണ്. അപ്പോൾ ഏത് ടീമിനെയും നിസ്സാരമായി തള്ളാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ 48 ടീമായാൽ പോലും ആദ്യ റൗണ്ടിൽ തന്നെ മികച്ച മത്സരങ്ങൾ കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു മത്സരങ്ങളിലൂടെ മനസ്സിലാകുന്നത്.
1: 2026 ഫിഫ ലോകകപ്പിലെ ആദ്യ ദിനത്തിലെ മത്സരങ്ങളെ അവലോകനം ചെയ്ത് സംസാരിച്ചത് മാധ്യമ പ്രവർത്തകൻ ഷഹബാസ് വെള്ളില. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചതുരംഗം എന്ന ചിത്രത്തിൽ മോഹൻലാലും എം ജി ശ്രീകുമാറും പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾ, എം ജി ശ്രീകുമാറിന്റെ ഈണം.
3: അടിപൊളി കോലാഹലമായിരിക്കണം നൈന, ഇടിപൊളി സറന്നിട്ടിരിക്കണം നൈന. സ്വന്നാൽ വെട്ടത്ത് വീട് തിരുവാണിയൂര് കുറവൻമലയിലെ കുമ്പനാട്, കുമ്പനാട്ടിലെ നിന്ന് വന്താൻ തിരുമൈ സതങ്കം അഗ്നിതീർത്ഥം രാജയോഗം രുദ്രമഹായോഗം ഇപ്പിടിപ്പെട്ട ഗുണങ്ങളായിരിക്കും പരദേശി നാനപ്പ നൈനപ്പ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ഹലോ,
2: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒപ്പനപ്പാട്ട് കേൾക്കാം. പാടുന്നത് KTP മുനീറ, ഒപ്പം രസ്ന KP, നിഷിത KP, വെയിൽസിത KP, ജുബിത ബാൽ, ഫായിക് KT, നിഷ KK, ബിൻസി KP എന്നിവർ.

0: ഒപ്പനപ്പാട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. പാടിയത് KTP മുനീറ, ഒപ്പം പാടിയത് രസ്ന KP, നിഷിത KP, വെയിൽസിത KP, ജുബിത ബാൽ, ഫായിക് KT, നിഷ KK, ബിൻസി KP എന്നിവർ.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥൻ ഇണമിട്ട് ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം തിളക്കം.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.
4: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

0: ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കേൾക്കാം ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. ആദ്യ ഗാനം ആന്ധി എന്ന ചിത്രത്തിനു വേണ്ടി ഗുൽസാർ വരികളെഴുതി കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും ആലപിച്ചത്.

0: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി കേൾക്കാം ജാവേദ് അക്തറിന്റെ വരികൾക്ക് AR റഹ്മാൻ ഈണമിട്ട് മധുശ്രീ, വിജയ് പ്രകാശ്, അശുതോഷ് എന്നിവർ ആലപിച്ച ഗാനം, ചിത്രം സ്വദേശ്.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനങ്ങൾ. ആദ്യഗാനം ജി ജെ റോഷ്നി പാടിയത്, രചന കെ വി ശബരിമണി, സംഗീതം പി എഫ് രാജു.

ലളിതഗാനങ്ങളിൽ അവസാനമായി കേൾക്കാം. ഗായത്രി ശ്രീകൃഷ്ണനും സംഘവും ആലപിച്ച ഗാനം. രചന ശ്രീദേവി, സംഗീതം GS ശ്രീകൃഷ്ണൻ.

0: ആകാശവാണി. ഇപ്പോൾ സമയം 6 മണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ PM ഇ-വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
2: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ-വിദ്യ. COVID-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ PM ഇ-വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ-വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഇ-വിദ്യ പദ്ധതിയിലെ 2-ാമത്തെ ഉപപദ്ധതി. 9-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ്.

0: സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ നാല് തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ DTH ചാനലുകളാണ് ഈ വിദ്യയിലെ മൂന്നാമത്തെ ഉപപദ്ധതി. ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ നാലാം ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠന സഹായികളാണ് ഈ പദ്ധതിയിലെ അഞ്ചാം ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സര പരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യാ പദ്ധതിയുടെ ആറാമത്തെ ഉപവിഭാഗം. IIT പാൽ എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ ശ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM eVidya പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
1: PM eVidya എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: This is Akashvani, the news read by Anuja Kumar. Prime Minister Narendra Modi today highlighted that from financial inclusion and entrepreneurship to education, healthcare, sanitation, housing, sports, science and governance, women are playing a prominent role across diverse sectors. In a social media post, Mr. Modi said that the growing participation of women in emerging fields such as drone technology is opening new avenues of opportunity and transforming the development landscape across the nation. He noted that over the last 12 years, the NDA government has worked to further women-led development, and this is visible across sectors. Union Home Minister Amit Shah has said that the government is fully committed to ensuring the highest level of security and a smooth pilgrimage experience for devotees undertaking the Amarnath Yatra. He said this while chairing a high-level meeting in New Delhi to review the preparedness of the Yatra. During the meeting, Mr. Shah directed for creating impregnable multi-layered security grid along the pilgrimage route with the coordinated efforts of the Central Armed Police Forces, Jammu and Kashmir Police and all security agencies. The minister emphasized to further strengthen the security framework with the extensive use of modern technologies such as drones, CCTV surveillance and advanced monitoring systems. External Affairs Ministry today summoned Chargé d'Affaires of the United States, Jason Meeks, and lodged a strong protest regarding continuing attacks by U.S. naval forces on commercial vessels carrying Indian mariners in the Gulf of Oman. This has already resulted in the tragic and avoidable loss of 3 Indian lives. The U.S. envoy was called in by Additional Secretary Americas in the Ministry of External Affairs in New Delhi. The ministry said in a statement that it once again conveyed its deep concern over the use of lethal and deadly force against civilian shipping. The U.S. Chargé d'Affaires

0: Gutierrez was requested to convey India's strong concerns to his authorities and to ensure that U.S. forces operating in the region take all necessary measures to prevent the loss of civilian life. This is the second time the U.S. envoy has been summoned by the ministry. Three Indian seafarers who were initially reported missing have been confirmed dead in one of the attacks. India's retail inflation accelerated to 3.93% in May this year on an annual basis, rising for the fifth consecutive month under the new series. The inflation print was moderately higher from 3.48% recorded in April. According to data released by the Ministry of Statistics and Program Implementation, inflation in rural areas edged up to 4.25%, while in urban regions it rose to 3.53%. The food inflation rate, based on the All India Consumer Food Price Index, stood at 4.78% last month, up from 4.2% in the preceding month. India AI Mission today launched Varya, a distilled video model built to make frontier video AI affordable, accessible and relevant. Addressing the launch event in New Delhi, Secretary in the Ministry of Electronics and Information Technology, S. Krishnan said the launch of one of the foundational models supported under the India AI Mission marks a significant milestone in India's AI journey. In badminton, PV Sindhu has stormed into the women's singles semi-finals of the Australian Open tournament in Sydney. The third-seeded Indian outclassed Chinese Taipei's Chen Su-Yu in a one-sided quarter-final clash today. Sindhu will next face top seed Akane Yamaguchi of Japan in the semi-final match. Yamaguchi defeated India's Tanvi Sharma in the quarter-final clash today. In FIFA World Cup 2026, co-hosts Canada will be up against Bosnia and Herzegovina in a Group B clash at Toronto Stadium tonight. The match will start at 12:30 a.m. Indian Standard Time. The encounter marks the first ever World Cup meeting between the two nations. Benchmark domestic equity indices ended today's trading session with strong gains of around 2%, driven by hopes of de-escalation in West Asia. The Sensex surged 1,695 points to close at 75,528, while the Nifty jumped 461 points to settle at 23,623. And that is the end of this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി. നഹീമ. അവതരണം സുനീഷ് വിതുര. എറണാകുളം ജില്ലയിൽ പുകയില നിയന്ത്രണ നിയമം ലംഘിച്ചവർക്കെതിരെ വ്യാപക നടപടിയുമായി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് 92,000 രൂപ പിഴ ഈടാക്കി. ജില്ലാ മെഡിക്കൽ ഓഫീസ്, എക്സൈസ്, പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് ജില്ലാ പുകയില നിയന്ത്രണ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സംയുക്ത പരിശോധന നടത്തിയത്. 450 കടകളിലും പുതിയ അധ്യയന വർഷത്തിന്റെ ആരംഭത്തോടനുബന്ധിച്ച് 160 സ്കൂളുകളുടെ പരിസരങ്ങളിലുമായി നടത്തിയ പരിശോധനയിൽ പിഴ ചുമത്തിയതിനൊപ്പം 100 അനധികൃത പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. ചലച്ചിത്ര നടൻ സലീംകുമാറിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. മക്കളായ ചന്തുവും ആരോമലും ചേർന്ന് ചിതയ്ക്ക് തീകൊളുത്തി. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കിയായിരുന്നു സംസ്കാരം. പറവൂർ ടൗൺഹാളിൽ പൊതുദർശനത്തിന് വച്ച ശേഷമാണ് മൃതദേഹം ലാഫിംഗ് വില്ല എന്ന അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിച്ചത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, സാംസ്കാരിക മന്ത്രി പി സി വിഷ്ണുനാഥ്, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെ സിനിമ, രാഷ്ട്രീയ, സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. ജൂൺ 6 രാത്രി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. എറണാകുളം നിയോജകമണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി ടി ജെ വിനോദ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ പ്രത്യേക ഏകോപന യോഗം വിളിച്ചു ചേർത്തു. മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണ പ്രശ്നങ്ങൾ വിശദമായി വിലയിരുത്തിയ യോഗത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും നേരിടുന്ന തടസ്സങ്ങൾ

പരിഹരിക്കാൻ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ ശുദ്ധജലം ലഭ്യമാക്കുന്നതിനാവശ്യമായ അടിയന്തര ദീർഘകാല നടപടികൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് MLA നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറുടെ വിദ്യാർത്ഥി സമ്പർക്ക പരിപാടിയായ ഇൻസ്പയർ വിറ്റ്നസ് ഡേയുടെ 2-ാം അധ്യായത്തിൽ കുട്ടികൾക്ക് 100-ഓളം ഗ്രോ ബാഗുകളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഗ്രോ ബാഗുകൾ നൽകിയത്. ജില്ലാ കളക്ടർ G. പ്രിയങ്ക വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. എറണാകുളം

പടിയായ ഇൻസ്പയർ വിറ്റ്നസ് ഡേയുടെ രണ്ടാം അധ്യായത്തിൽ കുട്ടികൾക്ക് 100 ഗ്രോ ബാഗുകളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഗ്രോ ബാഗുകൾ നൽകിയത്. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. എറണാകുളം സൌത്ത് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണത്തെ ഇൻസ്പയർ വിറ്റ്നസ് ഡേ നടന്നത്. സ്കൂളിലെ 25 കുട്ടികളുമായി ജില്ലാ കളക്ടർ നേരിട്ട് സംവദിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്ക് ഹൈജീൻ കിറ്റുകളും പുസ്തകങ്ങളും വിതരണം ചെയ്തു. എല്ലാ ബുധനാഴ്ചകളിലും ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾക്ക് ജില്ലാ കളക്ടറുമായി നേരിട്ട് സംവദിക്കാൻ ഇൻസ്പയർ വിറ്റ്നസ് ഡേയിലൂടെ അവസരമൊരുക്കും. മഴക്കാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിൽ മത്സ്യസമ്പത്തിന് വലിയ ഭീഷണി ഉയർത്തുന്ന ഊത്തപിടുത്തത്തിനെതിരെ നടപടികൾ കർശനമാക്കി ഫിഷറീസ് വകുപ്പ്. മത്സ്യങ്ങളുടെ പ്രജനന കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന ഊത്തപിടുത്തം തടയുന്നതിനായി ജില്ലയിലുടനീളം വകുപ്പിന്റെ പട്രോളിംഗ് സംഘം പരിശോധന ശക്തമാക്കി. നിയമം ലംഘിച്ച് ഊത്തപിടുത്തം നടത്തുന്നവർക്കെതിരെ 6 വരെ തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കുമെന്ന് എറണാകുളം മേഖലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ അറിയിപ്പുകൾ. ആകാശവാണി കോഴിക്കോട് നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്ന് 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും. സസ്യവൈവിധ്യം മുതൽ സമൃദ്ധമായ വിപണി വരെ മികച്ച ജൈവകർഷക അവാർഡ് ജേതാവായ ജയശ്രീയുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരവും കാലാവസ്ഥയും. 7:35 യുവവാണി. 8:00 8:40 ചലച്ചിത്രഗാനങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 9:15 വിദ്യാഭ്യാസ രംഗം. പ്ലസ് ടു സയൻസ് കഴിഞ്ഞാൽ കോഴ്സുകളും സാധ്യതകളും. 9:30 സാഹിത്യരംഗം. യു കെ കുമാരൻ ആകാശവാണിയുമായുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഞാൻ എൻ്റെ വായന ഒ പി സുരേഷ് സംസാരിക്കുന്നു. എം നന്ദകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ. 10:00 കെ ജെ യേശുദാസിൻ്റെ സംഗീത കച്ചേരി. ടി എൻ കൃഷ്ണൻ വയലിൻ, മാവേലിക്കര കൃഷ്ണൻകുട്ടി മൃദംഗം, ടി പി വാസൻ ഖടം. 11:00 ലളിതഗാനം. നാളെ രാവിലെ 6:00 വചനാമൃതം. ഡോക്ടർ പ്രേമദാസ് ഇരുവള്ളൂർ സംസാരിക്കുന്നു. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. ആർ രാമചന്ദ്രൻ എഴുതിയ കവിത പ്രലോഭനം. ആലാപനം വി ടി മുരളി. തുടർന്ന് പ്രഭാതഗീതം. ശ്രദ്ധ, പ്രായോജകർ മുബാറക് ജ്വല്ലറി. ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം ആദ്യമായി. തുടർന്ന് ആരോഗ്യം അമൂല്യം. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഫറോക്ക് കിഞ്ചന വർത്തമാനം. കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം. പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ അടിയാളപ്രേതം. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 ഇളയ നില. 8:30 സസ്നേഹം. 9:00 സുവർണമലരുകൾ. 9:30 പൂക്കൂട. കാക്കൂർ എ എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 10:00 ചലച്ചിത്രഗാനങ്ങൾ. 12:10 എവർഗ്രീൻ ഡുവറ്റ്സ്. 12:40 വാർത്താദീപ്തി. 1:00 ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം. തുടർന്ന്

ചിത്രഗാനങ്ങൾ. 5 മണിക്ക് പനങ്ങാട് ടി വേണുവും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 6:00-8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും. സസ്യവൈവിധ്യം മുതൽ സമൃദ്ധമായ വിപണി വരെ മികച്ച ജൈവകർഷക അവാർഡ് ജേതാവായ ജയശ്രീയുമായി അഭിമുഖത്തിൻ്റെ 2 ഭാഗം. 7:20 കമ്പോള വില നിലവാരവും കാലാവസ്ഥയും. 7:35 യുവവാണി മ്യൂസിക് ടൈം ബാക്ക് സ്ട്രീറ്റ് ബോയ്സ്. 8:00 നാടകം അത് ഈ വീടല്ല, രചന വിപിൻ പി എസ് മലബാറി, സംവിധാനം ടി വി അശ്വതി. തുടർന്ന് നാടകഗാനങ്ങൾ. 8:40 ചലച്ചിത്രഗാനങ്ങൾ. 9:15 കായികലോകം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിലേക്ക് പുതുമുഖങ്ങൾ അവലോകനം. രചന ജോസ് ജോർജ്. 9:30 ആരോഗ്യവാണി. രക്തദാനത്തിൻ്റെ പ്രാധാന്യവും ലോക രക്തദിനാചരണവും. ഡോക്ടർ അനു തോമസ് സംസാരിക്കുന്നു. 10:00 ദേശീയ സംഗീത പരിപാടിയിൽ US പ്രസാദിൻ്റെ കർണാട്ടിക് സാക്സഫോൺ. 11:00 NDA ഗവൺമെൻറ്റിൻ്റെ 12 വർഷങ്ങൾ പ്രത്യേക പരിപാടി. അറിയിപ്പുകൾ സമാപിച്ചു.

0: അല്പസമയത്തിനകം സംസ്കൃതത്തിൽ വാർത്തകൾ, ഡൽഹി റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായഃ. ആദൌ മുഖ്യവാർത്താഃ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ കഥിതം യത് രാഷ്ട്രനിർമ്മാണസ്യ പൂർണക്ഷമതായാഃ സാക്ഷാത്കാരായ ഗതദ്വാദശവർഷേഷു സർവകാരേണ മഹിളാഭ്യഃ അനുകൂലം വാതാവരണം നിർമ്മിതമിതി. ഗൃഹമന്ത്രി അമിത്ഷാഹ നവദേഹല്യാം ശ്രീ അമർനാഥയാത്രായാഃ സജ്ജതായാഃ സമീക്ഷാർത്ഥം ഉച്ചസ്തരീയോപവേശനസ്യ അധ്യക്ഷതാം അകരോത്. കേന്ദ്രീയ പ്രശാസനേന ഉദ്യോഗമുദ്ദിശ്യ പെട്രോൾ പമ്പ് ഇത്യേതേഭ്യഃ പെട്രോൾ ഡീജൽ ഇത്യതയോഃ ക്രയണം പ്രതിബന്ധിതം. സംയുക്തരാഷ്ട്രസംഘഃ ഒമാനദേശസ്യ തടെ തൈലനൗകാസ്ഥാനാം ഭാരതീയനാവികാനാമുപരി കൃതാക്രമണാനാം നിന്ദാം അകരോത്. ഭാരതീയസ്യ ദിഗ്ഗജലക്ഷ്യഭേദനസ്പർദ്ധായാഃ ക്രീഡകസ്യ പ്രശിക്ഷകസ്യ ച ജസപാല രാണാ ഇത്യസ്യ ഏകോനപഞ്ചാശത്തമേ വയസി മൃത്യുഃ അഭവത്. അപ്പി ച അസ്മിൻ വർഷേ ഫിഫാ വിശ്വകപ്പ് ക്രീഡായാം ടോറോണ്ടോ നഗരെ ഗ്രൂപ്പ് ബി ക്രീഡായാം കാനഡാദേശഃ ബോസ്നിയ ഹെർസെഗോവിന ദേശേന സഹ ക്രീഡതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അവദത് യത് വിത്തീയ സമാവേശേ ഉദ്യമശീലത ഇത്യതഃ ആരഭ്യ ശിക്ഷ സ്വാസ്ഥ്യസേവ സ്വച്ഛത ഗൃഹനിർമ്മാണ ക്രീഡാ വിജ്ഞാനം പ്രശാസനം ച യാവത് വിവിധേഷു ക്ഷേത്രേഷു മഹിളാ പ്രമുഖാം ഭൂമികാം നിർവഹന്തിഹ സന്തി. സാമാജിക പ്രസാരമാധ്യമേ ശ്രീ മോദി അവദത് യത് ഡ്രോണ തന്ത്രജ്ഞാനമിത്യാദിഷു ഉദയോന്മുഖ ക്ഷേത്രേഷു മഹിളാനാം വർധമാന സഹഭാഗിത്വേന അവസരസ്യ നൂതനാഃ മാർഗാഃ ഉദ്ഘാട്യന്തി. സമ്പൂർണ്ണ ദേശേ ച വികാസ പരിദൃശ്യം പരിവർത്തതി. തത്പൂർവം ഏകസ്മിൻ കാര്യക്രമേ ഭാഷമാണഃ പ്രധാനമന്ത്രി അവദത് യത് ഗതദ്വാദശവർഷേഷു NDA ഇത്യസ്യ സർവകാരഃ മഹിളാനാം നേതൃത്വേ വികാസകാര്യം അകരോത്. ഏതച്ച അന്യേഷു ക്ഷേത്രേഷ്വപി ദൃശ്യതേ.
2: आज भारत विमेन लेड डेवलपमेंट की राह पर चल पड़ा.
3: हमारी सरकार ने महिलाओं के लिए सारे रास्ते खोले.

0: ആർദ്ര ഋതുഃ അനുവർത്തതേ യത്ര പ്രചണ്ഡ വാതേനോ ശിലാവൃഷ്ട്യാ ച സഹ മേഘാവൃഷ്ടേഃ സംഭാവന വിദ്യതേ. ഋതുവിജ്ഞാന വിഭാഗാനുസാരം അഗ്രിമദ്വയോഃ ത്രിഷു വാ ദിവസേഷു കർണാടക തെലങ്കാന ആന്ധ്രപ്രദേശ പശ്ചിമബംഗാള ബിഹാര ഛത്തീസ്ഗഢ് ഒഡിസ ജാർഖണ്ഡ് ഉത്തരപ്രദേശ കേഷുചിത് ഭാഗേഷു നൈരുത്യ പ്രാവൃട അഗ്രേ ഗമനീയ പരിസ്ഥിതി അനുകൂല അസ്തി അനുമിതമസ്തി. അന്തെ ശോകാസ്പദം ഏകം ഏകാ വാർത്ത. പ്രസിദ്ധ ഭാരതീയ ലക്ഷ്യഭേദന സ്പർദ്ധാ പ്രശിക്ഷക ക്രീഡകശ്ച പൂർവ ഏഷ്യൻ ഗെയിംസ് സ്വർണപ്പതക വിജേത ജസ്പാൽ റാണ ദിവംഗത സഹ ഏകോനപഞ്ചാശത് വർഷീയ ആസീത്. ഭാരതീയ രാഷ്ട്രീയ റൈഫൽ സംഘസ് അധ്യക്ഷ കലികേശ് നാരായണ സിംഗ് ദേവസ് അനുസാരം ശ്രീറാണ ഗതരാത്രോ ദില്യാ ചികിത്സാലയെ അന്തിമം ശ്വാസം അഗൃഹണാത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുഹ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്യാദയ നേതാര ജസ്പാൽ റാണാവര്യ നിധനെ ശോകം പ്രകടിതവന്ത. അസ്മിൻ വർഷേ ഫീഫ വിശ്വകപ്പ് ക്രീഡായാം ടൊറോണ്ടോ നഗരെ ഗ്രൂപ്പ് ബി ക്രീഡായാം കനാഡാദേശ ബോസ്നിയ ഹർസഗോവിന ദേശേന സഹ ക്രീഡതി. അന്തെ മുഖ്യവാർത്താ പുനരേകവാരം. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന കഥിതം യത് രാഷ്ട്രനിർമ്മാണസ്യ പൂർണക്ഷമതായാ സാക്ഷാത്കാരായ ഗത ദ്വാദശ വർഷേഷു സർവകാരേണ മഹിളാഭ്യഃ അനുകൂലം വാതാവരണം നിർമ്മിതം. ഗൃഹമന്ത്രി അമിത്ഷാഹ നവദെഹലിനഗരെ ശ്രീ അമർനാഥ് യാത്രയാ സജ്ജതയാ സമീക്ഷാർത്ഥം ഉച്ചസ്തരീയോപവേശനസ്യ അധ്യക്ഷതാം അകരോത്. കേന്ദ്രീയ പ്രശാസനേന ഉദ്യോഗമുദ്ദിശ്യ പെട്രോൾ പമ്പ് ഇത്യേഭ്യഃ പെട്രോൾ ഡീജൽ ഇത്യതയോഃ ക്രയണം പ്രതിബന്ധിതം. സംയുക്തരാഷ്ട്രസംഘ ഓമാനദേശസ്യ തട്ടെ തൈലനൌകാസ്ഥാനാം ഭാരതീയ നാവികാനാം ഉപരി കൃതാക്രമണാനാം നിന്ദാം അകരോത്. ഭാരതീയ ദിഗ്ഗജ ലക്ഷ്യഭേദന സ്പർദ്ധായാ ക്രീഡകസ് പ്രശിക്ഷകസ് ജസ്പാൽ റാണ ഇത്യസ്യ ഏകോനപഞ്ചാശത്തമേ വയസി മൃത്യുഃ അഭവത്. അപി ച അസ്മിൻ വർഷേ ഫീഫ വിശ്വകപ്പ് ക്രീഡായാം ടൊറോണ്ടോ നഗരെ ഗ്രൂപ്പ് ബി ക്രീഡായാം കാനഡാദേശ ബോസ്നിയ ഹർസഗോവിന ദേശേന സഹ ക്രീഡതി ഇതി വാർത്താഃ.
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ ഏഴ് പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ ബി ടെക് ബി ആർ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ബി ടെക് വിജയ ശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ സി സി വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയയെ നേരിടും. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവം മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി എൻ ഡി എ സർക്കാർ നടത്തിയ ശ്രമങ്ങളെല്ലാം എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗി കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ വവ്വാലുകളുടെ സാന്നിധ്യം

0: ഇടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, പന്നി ഫാമുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണവും ഫീൽഡ് തല പരിശോധനകളും ആരംഭിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരനും ഇന്ന് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഈ ദിവസങ്ങളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കുടിവെള്ളം, ഭക്ഷണം എന്നിവയുടെ ശുചിത്വം ഉറപ്പുവരുത്തുകയാണ് ഷിഗല്ല രോഗബാധ തടയുന്നതിൽ പരമപ്രധാനം. വിശദാംശങ്ങളിലേക്ക്.
1: മലിനമാക്കപ്പെട്ട ഭക്ഷണവും വെള്ളവും വഴിയാണ് സാധാരണ ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. വയറിളക്കം, രക്തത്തോടുകൂടിയ മലവിസർജനം, വയറുവേദന, പനി തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗാണു ശരീരത്തിൽ കയറി 1-2 ദിവസങ്ങൾക്കകം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ആരോഗ്യവാനായ ഒരാളിൽ 5 മുതൽ 7 ദിവസം വരെ ലക്ഷണങ്ങൾ നീണ്ടു നിന്നേക്കാം. രോഗം വരാതെ സൂക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്ന ശീലം ജീവിതത്തിന്റെ ഭാഗമാക്കണം. തിളപ്പിച്ചാറിയ ശുദ്ധജലം മാത്രമേ കുടിക്കാവൂ. കഴിക്കുന്ന ഭക്ഷണം ശുചിത്വമുള്ളതും സുരക്ഷിതവുമാണെന്ന് ഉറപ്പുവരുത്തണം. സാനിറ്ററി നാപ്കിൻ, കുട്ടികളുടെ ഡയപ്പറുകൾ തുടങ്ങിയവ വലിച്ചെറിയുന്ന ശീലം ഒഴിവാക്കി ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ BTech BArk ബിരുദ പരീക്ഷാ ഫലം മന്ത്രി റോജിയം ജോൺ പ്രഖ്യാപിച്ചു. 60.1 BTech വിജയശതമാനം. 127 എഞ്ചിനീയറിംഗ് കോളേജുകളിലായി 30,810 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. സർവകലാശാലയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയശതമാനമാണിതെന്ന് മന്ത്രി പറഞ്ഞു.
2: സർവകലാശാലയുടെ 8 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയശതമാനമാണ് 2026 കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. ഈ വർഷത്തെ BTechന്റെ വിജയശതമാനം 60.1 ആണ്. 11,937 പെൺകുട്ടികളിൽ 9,203 പേർ വിജയിച്ചു. 18,873 ആൺകുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 9,322 പേരാണ് വിജയിച്ചത്.
0: KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രത്യേക രേഖകളോ മുൻകൂർ രജിസ്ട്രേഷനോ കൂടാതെ പ്രായഭേദമന്യേയാണ് ഈ മാസം 15 മുതൽ ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. 0 മൂല്യമുള്ള പ്രിയദർശിനി ടിക്കറ്റായിരിക്കും കണ്ടക്ടർ ഇതിനായി നൽകുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയ അവസരത്തിൽ ജനോപകാരപ്രദമായ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ചൊവ്വ ശനി ദിവസങ്ങളിൽ രാത്രി 11 മണിക്ക് കേൾക്കാം. രാജ്യസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. നിയമപരമായ പരിഹാരത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഒമാൻ തീരത്തിന് സമീപം വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായുണ്ടായ ആക്രമണങ്ങളിൽ US നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി കേന്ദ്ര സർക്കാർ പ്രതിഷേധം അറിയിച്ചു. ഇത് 2 തവണയാണ് US പ്രതിനിധിയെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തുന്നത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിന്റെ കാര്യത്തിൽ അന്തിമ ധാരണ ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ ഇന്ന് വ്യക്തമാക്കി. കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവെക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രസ്താവന. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ മജിസ്ട്രേറ്റ് പുതിയ ഉത്തരവിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
4: സെക്രട്ടേറിയറ്റ്, ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, പവർ ഹൌസുകൾ, ഡീസാലിനേഷൻ പ്ലാന്റുകൾ, സർക്കാർ ആശുപത്രികൾ, അഗത്തി എയർപോർട്ട് ഉൾപ്പെടെ മറ്റ് ദ്വീപുകളിലെ ഹെലിപാഡുകൾ എന്നിവയുടെ നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ ഒരു വിധത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും പാടില്ലെന്ന് പുതിയ ഉത്തരവിൽ പ്രതിപാദിക്കുന്നു. പ്രതിഷേധങ്ങൾ നടത്തണമെങ്കിൽ 24 മണിക്കൂറിന് മുമ്പായി സ്ഥലത്തെ FP ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കണമെന്നും തുടർന്ന് 12 മണിക്കൂറിനുള്ളിൽ നിർദ്ദേശിക്കുന്ന പ്രദേശങ്ങളിൽ 4 മണിക്കൂറിൽ കവിയാതെ പ്രതിഷേധ സമരങ്ങൾ അവസാനിപ്പിക്കണമെന്നും പുതിയ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി.
0: പ്രശസ്ത നടൻ ഇന്നസെന്റിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയതുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര സംവിധായകനും ബിജെപി നേതാവ്

0: വുമായ മേജർ രവി നടത്തിയ പ്രസ്താവനയും തുടർന്ന് നടന്ന മാധ്യമപ്രചാരണവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. കൃത്രിമമായ ദൃശ്യങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ യുഎസ്എ പരാഗ്വേ പോരാട്ടം. ഐസിസി വനിതാ ടി20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11:00 ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 197 പേരെ അറസ്റ്റ് ചെയ്തു. 175 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2,122 കേസുകളിലായി 2,295 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരള ജുഡീഷ്യൽ സർവീസ് സിവിൽ ജഡ്ജ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. 30 March പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട്മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ ബിടെക് BR പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ബിടെക് വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. ബാലവേലയ്ക്ക് റെഡ് കാർഡ്, കുട്ടിക്കാലം സംരക്ഷിക്കാം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം ആമിന നജുമ. കുട്ടികളുടെയും സമൂഹത്തിന്റെയും സമഗ്ര വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഗുരുതരമായ സാമൂഹിക വിപത്തുകളിലൊന്നാണ് ബാലവേല. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന പൊതുജീവിതത്തിലെ ഈ തിന്മയ്ക്കെതിരെ കർശനമായ നിയമങ്ങളും ബോധവൽക്കരണങ്ങളും നിലവിലുണ്ടെങ്കിലും ആഗോളതലത്തിൽ ഈ ദുസ്ഥിതി ഇപ്പോഴും തുടരുകയാണ്. ബാലവേലയിൽ നിന്നുള്ള മോചനം ഒരു അടിസ്ഥാന മനുഷ്യാവകാശമാണ്. ഓരോ കുഞ്ഞും ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്നത് തുല്യമായ അവകാശങ്ങളും വിലമതിക്കാനാവാത്ത സ്വപ്നങ്ങളുമായാണ്. ആരോഗ്യപൂർണമായ ശൈശവവും സ്നേഹവും സുരക്ഷിതത്വവും നിറഞ്ഞ ബാല്യവും ഓരോ കുട്ടിയുടെയും ജന്മാവകാശമാണ്. അറിവിന്റെ വെളിച്ചം പകരുന്ന വിദ്യാഭ്യാസവും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള അവസരങ്ങളും നിറഞ്ഞ ഒരു ലോകമാണ് അവർക്ക് നാം ഒരുക്കേണ്ടത്. കുട്ടികളുടെ ശോഭനവും സുരക്ഷിതവുമായ ഭാവിയിലേക്കുള്ള ആദ്യ ചുവടുവയ്പാണ് ഈ അവകാശങ്ങൾ. എന്നാൽ യാഥാർത്ഥ്യം പലപ്പോഴും ഈ മനോഹരമായ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമാണ്. ലോകത്തിന്റെ പല കോണുകളിലും കോടിക്കണക്കിന് കുട്ടികൾക്ക് അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു. ദാരിദ്ര്യത്തിന്റെയും വിവേചനത്തിന്റെയും ചൂഷണത്തിന്റെയും ഇരുണ്ട നിഴലുകളിൽപ്പെട്ട് ആരോഗ്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും വളരാനുള്ള അവരുടെ എല്ലാ സാധ്യതകളും മങ്ങിപ്പോകുകയാണ്. ഓരോ കുട്ടിയുടെയും പുഞ്ചിരിയിൽ തെളിയേണ്ട പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ഇത്തരം അനീതികളുടെയും ക്രൂരതകളുടെയും പശ്ചാത്തലത്തിൽ പലപ്പോഴും പൊലിഞ്ഞുപോകുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷണം, സുരക്ഷ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ അവരെ ജോലിയിൽ ഏർപ്പെടുത്തുന്നതാണ് ബാലവേല കൊണ്ട് വിവക്ഷിക്കുന്നത്. പ്രായത്തിനും കഴിവിനും അനുയോജ്യമല്ലാത്തതോ വിദ്യാഭ്യാസത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതോ അപകടകരമായ സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടി വരുന്നതോ ആയ തൊഴിലിലേക്ക് കുട്ടികൾ എത്തിപ്പെടുന്ന സ്ഥിതിയാണിത്. ദാരിദ്ര്യം, വിദ്യാഭ്യാസത്തിന്റെ അഭാവം, സാമൂഹിക അസമത്വങ്ങൾ എന്നിവയാണ് കുട്ടികളെ ബാലവേലയിലേക്ക് തള്ളിവിടുന്ന പ്രധാന ഘടകങ്ങൾ. കുട്ടികൾക്ക് അവരുടെ ബാല്യം ആസ്വദിക്കാനും വിദ്യാഭ്യാസം നേടാനും സമഗ്രമായ വളർച്ച കൈവരിക്കാനുമുള്ള അവകാശമുണ്ട്. ഒരു കുട്ടിയുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ ഭാവിയെ തന്നെ ഇല്ലാതാക്കുന്ന എല്ലാത്തരം ജോലികളും ബാലവേലയുടെ പരിധിയിൽ വരുന്നവയാണ്. ബാലവേലയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിനാൽ

സർക്കാരും വ്യവസായ മേഖലകളും തൊഴിലാളി സംഘടനകളും പൊതുസമൂഹവും കൈകോർക്കേണ്ടതുണ്ട്. ഈ കൂട്ടായ്മ ഉറപ്പുവരുത്തുന്നതിനായാണ് എല്ലാ വർഷവും ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയുടെ വ്യാപ്തിയും അതിന്റെ ദോഷഫലങ്ങളും ലോക ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും ഈ തിന്മ ഇല്ലാതാക്കാനുള്ള ആഗോള ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതിനുമായി 2002 ILO ലോക ബാലവേല വിരുദ്ധ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. തൊഴിൽ ചെയ്യുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം നിശ്ചയിക്കുന്നതിനും ഏറ്റവും ക്രൂരമായ ബാലവേല രൂപങ്ങൾ നിരോധിക്കുന്നതിനും ILO അംഗീകരിച്ച പ്രമേയങ്ങളാണ് ഈ ദിനാചരണത്തിന് പ്രധാന പ്രചോദനമായത്. സർക്കാരുകൾക്കും പൊതുസമൂഹത്തിനും ബാലവേലയ്ക്കെതിരെ ഒന്നിച്ച് ശബ്ദമുയർത്താനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനുമുള്ള ഒരു പ്രധാന വേദിയായി ഈ ദിനം ഇന്ന് മാറിയിട്ടുണ്ട്. 2015 ലോക നേതാക്കൾ അംഗീകരിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ബാലവേല അവസാനിപ്പിക്കുന്നതിനുള്ള പുതുക്കിയ ആഗോള പ്രതിബദ്ധത ഉൾപ്പെടുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം ലോകമെമ്പാടും ബാലവേല നിരക്കിൽ വലിയ വർധനയുണ്ടായതായി യുനിസെഫും അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയും ചൂണ്ടിക്കാണിക്കുന്നു. വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടിയതും മാതാപിതാക്കളുടെ തൊഴിലില്ലായ്മയും ലക്ഷക്കണക്കിന് കുട്ടികളെ വീണ്ടും ജോലിയിലേക്കിറങ്ങാൻ നിർബന്ധിതരാക്കി. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ബാലവേല റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എത്യോപ്യ, കോംഗോ, നൈജീരിയ തുടങ്ങിയ സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. നമ്മുടെ രാജ്യത്ത് കോവിഡ് മഹാമാരി മൂലം മാതാപിതാക്കളെയോ രക്ഷിതാവിനെയോ നഷ്ടപ്പെട്ട കുട്ടികളെ പിന്തുണയ്ക്കുന്നതിനായി പ്രഖ്യാപിച്ച PM CARES for Children പദ്ധതി വലിയ ആശ്വാസമായിരുന്നു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മൊറോക്കോയിലെ മരാക്കേഷിൽ ഈ വർഷം ഫെബ്രുവരിയിൽ നടന്ന ബാലവേല നിർമ്മാർജ്ജനത്തിനായുള്ള 6-ാമത്തെ ആഗോള സമ്മേളനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ വർഷത്തെ ലോക ബാലവേല വിരുദ്ധ ദിനം വരുന്നതെന്നതിനാൽ ഇത്തവണത്തെ ദിനാചരണത്തിന് പ്രാധാന്യമേറെയാണ്. 2030 ബാലവേല പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നതാണ് ആഗോള സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. ബാലവേലയ്ക്ക് ചുവപ്പ് കാർഡ്, കുട്ടികളോട് നീതിയുക്തമായി പെരുമാറുക എന്ന ശക്തമായ മുദ്രാവാക്യമുയർത്തിയാണ് ഈ വർഷത്തെ പ്രചാരണ പരിപാടികൾ മുന്നോട്ടു പോകുന്നത്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സാമൂഹിക സംരക്ഷണം, മാന്യമായ തൊഴിലവസരങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിനൊപ്പം ശക്തമായ നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് ബാലവേലയുടെ അടിസ്ഥാന കാരണങ്ങൾ തന്നെ വേരോടെ പിഴുതെറിയാൻ ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു. എല്ലാ രൂപത്തിലുമുള്ള ബാലവേലയും അവസാനിപ്പിക്കുന്നതിനുള്ള ആഗോള പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതിനായി രൂപീകരിച്ച പ്രധാന അന്താരാഷ്ട്ര പ്രവർത്തന രേഖയാണ് ബാലവേലയ്ക്കെതിരായ മരാക്കേഷ് ഗ്ലോബൽ കർമ്മ പദ്ധതി. മരാക്കേഷിൽ നടന്ന ആഗോള സമ്മേളനത്തിലാണ് ഈ കർമ്മ പദ്ധതി അംഗീകരിക്കപ്പെട്ടത്. സർക്കാരുകൾ, തൊഴിലുടമ സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ, ഐക്യരാഷ്ട്രസഭാ ഏജൻസികൾ, സിവിൽ സമൂഹ സംഘടനകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, അക്കാദമിക് സമൂഹം, കുട്ടികളുടെ പ്രതിനിധികൾ എന്നിവർ ചേർന്നാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയത്. 2030 സുസ്ഥിര വികസന ലക്ഷ്യം കൈവരിക്കുന്നതിനും ബാലവേല പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുക എന്നതാണ് കർമ്മ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശ്യം. കുട്ടികൾക്ക് സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾ, അവകാശങ്ങൾ എന്നിവയ്ക്കിതിൽ പ്രത്യേക പ്രാധാന്യം നൽകുന്നു. ബാലവേലയുടെ അടിസ്ഥാന കാരണങ്ങൾ ഇല്ലാതാക്കാനും മനുഷ്യാവകാശത്തിനും കുട്ടികളുടെ ക്ഷേമത്തിനും മുൻഗണന നൽകുന്ന സമീപനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഈ കർമ്മ പദ്ധതി ലക്ഷ്യമിടുന്നു. സമൂഹത്തിന്റെ എല്ലാ തലത്തിലുമുള്ള കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും അന്താരാഷ്ട്ര സഹകരണത്തിലൂടെയും മാത്രമേ ബാലവേല രഹിത ലോകം സൃഷ്ടിക്കാനാകൂ എന്ന സന്ദേശമാണ് ഗ്ലോബൽ കർമ്മ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. വിവിധ മേഖലകളിൽ ലോകരാജ്യങ്ങൾ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ലോകമെമ്പാടുമായി ഏകദേശം 138 ദശലക്ഷം കുട്ടികൾ ബാലവേലയിൽ ഏർപ്പെട്ടിരിക്കുന്നതായി അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന വ്യക്തമാക്കുന്നു. ഇവരിൽ പകുതിയിലധികം കുട്ടികൾ അപകടകരവും ചൂഷണപരവുമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു. പലരും സ്കൂളിൽ പോകാതെ മുഴുവൻ സമയ തൊഴിലാളികളാണ്. അതിനാൽ അവർക്ക് വിദ്യാഭ്യാസം നേടാനോ വിനോദങ്ങളിൽ ഏർപ്പെടാനോ വിശ്രമിക്കാനോ ആവശ്യമായ അവസരങ്ങൾ ലഭിക്കുന്നില്ല. മതിയായ പോഷകാഹാരവും ആരോഗ്യ പരിചരണവും ലഭിക്കാതെ ജീവിക്കുന്ന കുട്ടികളും ഏറെയാണ്. ഇതിലൂടെ അവരുടെ ബാല്യവും സ്വപ്നങ്ങളും അവകാശങ്ങളും നഷ്ടപ്പെടുകയാണ്. അടിമത്തം, നിർബന്ധിത തൊഴിൽ, മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങി ഏറ്റവും ക്രൂരമായ രീതിയിലുള്ള ബാലവേലയ്ക്കാണ് ഈ കുട്ടികൾ ഇരയാകുന്നത്. കുട്ടികളാണ് രാജ്യത്തിന്റെ ആസ്തിയും ഭാവിയും എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ബാലവേല നിർമ്മാർജ്ജനത്തിനുള്ള നയപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ബാലവേല മുക്ത സമൂഹം എന്നതാണ് ലക്ഷ്യം. 1986 ബാലവേല നിരോധന നിയന്ത്രണ നിയമത്തിൽ 2016 വരുത്തിയ ഭേദഗതി പ്രകാരം 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണ്. 14-നും 18-നും ഇടയിൽ പ്രായമുള്ള കൌമാരക്കാർക്ക് അപകടകരമായ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നതിൽ നിന്നും ഈ നിയമം പൂർണ്ണ പരിരക്ഷ ഉറപ്പാക്കുന്നു. നിയമലംഘനത്തിന് തൊഴിലുടമകൾക്ക് കർശനമായ ശിക്ഷ നൽകുന്നതിനും ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. 1987 August 14 കേന്ദ്ര

കേന്ദ്രമന്ത്രിസഭ ദേശീയ ബാലവേല നയം അംഗീകരിച്ചു. തൊഴിൽ മേഖലകളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന കുട്ടികൾക്ക് കൃത്യമായ പുനരധിവാസം ഉറപ്പാക്കാനും അതുവഴി ബാലവേല വ്യാപകമായ പ്രദേശങ്ങളിൽ നിന്ന് ഈ തിന്മ പൂർണ്ണമായി തുടച്ചു നീക്കാനുമാണ് നയം രൂപീകരിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് ബാലവേല പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കൽ, തൊഴിലിടങ്ങളിലെ കർശനമായ പരിശോധനകൾ, ബോധവൽക്കരണ പരിപാടികൾ എന്നിവയും സർക്കാരിന്റെ ബാലവേല നിർമ്മാർജ്ജന പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച ഓൺലൈൻ സംവിധാനമാണ് പെൻസിൽ പോർട്ടൽ. ബാലവേലയെക്കുറിച്ചുള്ള പരാതികൾ അറിയിക്കാനും അതിന്മേൽ ദ്രുതഗതിയിൽ നടപടികൾ സ്വീകരിക്കാനും ഈ പോർട്ടൽ സഹായിക്കുന്നു. ദിനാചരണത്തോടനുബന്ധിച്ച് യുവാക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, പുസ്തക വിതരണം, കലാപ്രചാരണം എന്നിവ ഉൾപ്പെടുത്തി ബാലവേല അവസാനിപ്പിക്കാൻ ഒന്നിക്കുക എന്ന ക്യാമ്പയിൻ ഐഎൽഒ സംഘടിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് സ്ഥിരമായ തൊഴിലും മെച്ചപ്പെട്ട വേതനവും ഉറപ്പാക്കിയാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കുട്ടികളെ ജോലിക്ക് വിടേണ്ടി വരുന്ന സാഹചര്യം പൂർണ്ണമായി ഒഴിവാക്കാനാകും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും യൂണിഫോമും ഉച്ചഭക്ഷണവും സൌജന്യമായി നൽകിയാൽ സ്കൂൾ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യം ഒരു പരിധിവരെ തടയാനാകും. എല്ലാ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കണം. കുട്ടികൾ സ്കൂളുകളിൽ എത്തുമ്പോൾ സ്വാഭാവികമായും ബാലവേല കുറയുന്നു. ബാലവേല നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന തൊഴിലുടമകൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ കൈക്കൊള്ളണം. അതോടൊപ്പം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് അവരുടെ അവകാശങ്ങളെ തകിടം മറിക്കലാണെന്ന ചിന്ത മാതാപിതാക്കളിലും ജനങ്ങളിലും ഉണ്ടാക്കിയെടുക്കുകയും വേണം. ലോക ബാലവേല വിരുദ്ധ ദിനത്തിൽ നമുക്കേവർക്കും ബാലവേലയ്ക്കെതിരെ റെഡ് കാർഡ് ഉയർത്താം. ഓരോ കുട്ടിക്കും സുരക്ഷിതമായ ഒരു കുട്ടിക്കാലവും മികച്ച വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും ഉറപ്പാക്കുന്ന ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: ആകാശവാണി കോഴിക്കോട്.
1: വയലും വീടും

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, പശ്ചിമഘട്ടത്തോട് ചേർന്നുകിടക്കുന്ന വയനാടിന്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും അവിടുത്തെ കൃഷി വൈവിധ്യത്തെ സമ്പന്നവും സവിശേഷവുമാക്കുന്നുണ്ട്. ഈ മണ്ണ് ഇന്നും അതിൻ്റെ തനിമയും പച്ചപ്പും കാത്തുസൂക്ഷിക്കുന്നത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന അവിടുത്തെ മനുഷ്യരിലൂടെയാണ്. പ്രകൃതിയെ തൊട്ടറിഞ്ഞ് മണ്ണറിഞ്ഞ് ജീവിക്കുന്ന ഒരു കർഷകയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ. മികച്ച ജൈവ കർഷക പുരസ്കാരം നേടിയ, കൃഷിയിടത്തിൽ വിസ്മയം തീർത്ത സമ്മിശ്ര കർഷക, അതിലും അപ്പുറം ഒരു നാടിന്റെ കാർഷിക പുരോഗതിക്കായി ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനെ മുൻനിരയിൽ നിന്ന് നയിക്കുന്ന സംഘാടക, തന്റെ വീടും പരിസരവും ഒരു ജൈവ വൈവിധ്യ മേഖലയാക്കി മാറ്റി വരും തലമുറയ്ക്ക് മാതൃകയായ പരിസ്ഥിതി പ്രവർത്തക, അവരുടെ നിസ്വാർത്ഥമായ സാമൂഹിക സേവനങ്ങൾക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരവും തേടി വന്നു. തന്റെ കാർഷിക അനുഭവങ്ങളും പരിസ്ഥിതി സംരക്ഷണ പാഠങ്ങളും വിജയവഴികളും പങ്കുവയ്ക്കാൻ വയനാട് മീനങ്ങാടി സ്വദേശിയായ ജയശ്രീ നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം.
1: നമസ്കാരം
0: ജയശ്രീ ചേച്ചി. വയനാട് സ്വദേശിയാണ്, മീനങ്ങാടിയാണല്ലേ വീട്?
1: ആ, മീനങ്ങാടിക്കടുത്ത് പനങ്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്.
0: കർഷക മാത്രമല്ല, ഒരു സാമൂഹിക പ്രവർത്തക കൂടിയാണ്. വേറെ എന്തൊക്കെ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്?
1: 2001 മുതൽ സാമൂഹ്യ സേവന രംഗത്താണ് മെയിനായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. സെന്റർ ഫോർ യൂത്ത് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു

0: വളണ്ടറി ഓർഗനൈസേഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഇപ്പോൾ നിലവിലിപ്പോൾ. അതേപോലെ വയനാട് ഗ്രാമവികാസ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി, ഏകദേശം 500 കർഷകരുള്ള കമ്പനിയുടെ ചെയർമാനായിട്ടും പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ രണ്ട് മേഖലകളും സമന്വയിപ്പിച്ച് കൊണ്ടുപോവുകയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഉദ്ദേശവും, അതാണ് തുടർന്നുള്ള പരിപാടികളും. അപ്പോൾ അതോടനുബന്ധിച്ച് ഒരുപാട് പരിപാടികൾ വയനാട്ടിലും കോഴിക്കോടും മലപ്പുറത്തും പാലക്കാടും കണ്ണൂരിൻ്റെ കുറേ ഭാഗങ്ങളിലും ചെയ്യുന്നുണ്ട്. അതെ, മലബാർ ഏരിയയിൽ മെയിനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വയനാട് ഗ്രാമവികാസ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഈ സെൻറ്റർ ഫോർ യൂത്ത് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞ NGO കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അത് രൂപീകൃതമായിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൃഷി മന്ത്രാലയം രൂപം നൽകിയ 10,000 FPO പെടുന്ന ഒരു കമ്പനിയാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് അതിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. അവർക്ക് കേരളത്തിൽ 2 കമ്പനികളുണ്ട്, 1 തിരുവനന്തപുരത്തും 1 വയനാട്ടിലും. അത് തേനിൻ്റെ മേഖലയിലാണ് രണ്ടും രൂപീകരിച്ചിരിക്കുന്നത്. തേനിൻ്റെ മേഖലയിൽ എടുത്ത് രൂപീകരിക്കാൻ കാരണം ഏറ്റവും നല്ല ഗുണമേന്മയുള്ള തേൻ കിട്ടുന്ന വയനാട് ജില്ലയും ഏറ്റവും കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന തിരുവനന്തപുരം ജില്ലയാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ
1: പേരിലുമാണ്
0: അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അത് രൂപീകൃതമായിട്ട് ഇപ്പോൾ 2022 ഓഗസ്റ്റിലാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. FPOക്ക് തുടക്കം കുറിച്ച് അത് നാഷണൽ ഡയറിയുടെ ആൾക്കാരൊക്കെ വന്നു തന്നെയാണ് രൂപീകരിച്ചത്. അതേപോലെ തന്നെ അതിൻ്റെ CBBI കമ്പനിയുടെ CBBI പ്രവർത്തിക്കുന്ന ഹോർട്ടികോർപ്പാണ്. ഹോർട്ടികോർപ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ പച്ചക്കറി മേഖലയിലും തേനിൻ്റെ മേഖലയിലും മെയിനായി പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. പിന്നെ ഞങ്ങൾ 2008 മുതൽ തന്നെ ഹോർട്ടികോർപ്പിൻ്റെ ബീ ബ്രീഡിംഗ് യൂണിറ്റായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സെൻറ്റർ ഫോർ യൂത്ത് ഡെവലപ്മെൻറ്റ്. ഒരുപാട് വർഷത്തെ തേനിൻ്റെ മേഖലയിലുള്ള എക്സ്പീരിയൻസാണ് നമ്മൾ ഈ ഒരു കമ്പനി രൂപീകരിക്കാൻ ഞങ്ങളെ സെലക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം.
1: അപ്പോൾ തുടക്കം ഇങ്ങനെ തേനിൻ്റെ ഇതിൽ നിന്നായി.
0: അതെ അതെ അതെ.
1: അതിൽ ഈ യുവത്വത്തെ എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ ഫോർ
0: യൂത്ത്
1: ഡെവലപ്മെന്റ് അതിൽ ചെറുപ്പക്കാരാണ് കൂടുതലായിട്ടുള്ളവർ.
0: ആദ്യം ചെറുപ്പക്കാരായിരുന്നു, ഇപ്പൊ പിന്നെ ചെറുപ്പക്കാരെ വയസ്സായി തുടങ്ങി. കാരണം ചെറുപ്പക്കാരും നിലവിൽ ഈ പരിപാടികൾക്കൊന്നും വരുന്നില്ല. പക്ഷേ ഒരുപാട് മേഖലയിൽ സെൻട്രൽ ഫോർ യൂത്ത് ഡെവലപ്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് സ്ത്രീ ശാക്തീകരണം, പരിസ്ഥിതി, കുട്ടികളുടെ ഉന്നതി, യൂത്തിന്റെ വികസനം, പിന്നെ ആദിവാസി മേഖലയിൽ പ്രധാന പ്രവർത്തനം നടത്തുന്നുണ്ട്. എല്ലാവർക്കും അറിയാം വയനാട് ഏകദേശം ST ജനസംഖ്യ 20% അടുത്ത് വരുന്നതാണ് മൊത്തം ജനസംഖ്യയുടെ. അവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാംസ് അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി.
1: കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഈ തേൻ ശേഖരം കൂടുതലും നടത്തുന്നത്.
0: അതെ, ആ മേഖലയിലും ഉണ്ട്. പക്ഷെ ഞങ്ങൾ നേരത്തെ ആദ്യം തുടങ്ങിയത് അവരുടെ ഹെൽത്തിന്റെ മേഖലയിലായിരുന്നു, ആരോഗ്യത്തിന്റെ മേഖലയിലായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ കിടപ്പിലായ രോഗികൾക്ക് അവർക്ക് ആവശ്യമുള്ള സമയത്ത് ചിലപ്പോൾ വണ്ടി കിട്ടില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടോ വണ്ടി ഉണ്ടാവില്ല, മരുന്നുണ്ടാവില്ല, അങ്ങനെ സർക്കാരിന്റെ ചില പരിമിതികൾ വരുന്ന സമയത്ത് നമ്മളവരെ സഹായിക്കും. അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം നമ്മളവരെ സഹായിച്ചു കൊടുക്കുക എന്നുള്ള ഞങ്ങളുടെ പ്രധാന ഉദ്ദേശമാണ്. വയനാട് എല്ലാ ഭാഗത്തും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കട്ടിൽ, പിന്നെ വീൽചെയർ, ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ, അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഉപകരണങ്ങളെല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടാണ് ആ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരെ ഒരു, ഞാൻ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു, നമ്മളുടെ മെയിൻ പ്രവർത്തനം അതാണ്. കുടുംബശ്രീയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു 402 സ്വാശ്രയ സംഘങ്ങൾ വയനാട്ടിൽ തന്നെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്.
1: സെൻട്രൽ
0: ആദിവാസി മേഖലയിലെ ഏകദേശം 82 ഗ്രൂപ്പോളം നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിലാണ് അവരെങ്കിലും അവരെ നമ്മൾ ശാസ്ത്രീയമായിട്ട് കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരും, അവർക്ക് അതിനുള്ള പരിശീലനം കൊടുക്കുകയും അവരെ ഒരു ഗ്രൂപ്പായി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളിപ്പോൾ 2022 ഈ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ നേതൃത്വത്തിൽ കമ്പനി രൂപീകരിച്ചത്. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ അവർ സജീവ പങ്കാളികളാണ്. നമ്മളുടെ ഡയറക്ട് ബോർഡിൽ 5 ഡയറക്ട് ബോർഡിലുള്ളത്. 5 പ്രൊമോട്ടേഴ്സും 5 ഡയറക്ടേഴ്സും ഉണ്ട്. അതിൽ ഏകദേശം 2 ലേഡീസ് ഉണ്ട്. ഒരാൾ ഞാനാണ്, വേറൊരാൾ ഒരു ഡയറക്ടർ, ഒരു ലേഡിയുടെ ഉണ്ട്. ഡയറക്ടർമാരിലും 3 ST തന്നെയാണ്. അപ്പോൾ അവർക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാർഷിക മേഖലയിൽ കൃഷി ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അവരുടെ ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്.
1: ഒരു ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്ന രീതിയിലാണ്, ഒരു കമ്പനി ആയിട്ടാണ് നിങ്ങൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിൽ പല പല കാര്യങ്ങളിൽ ഒന്നാണ് നമ്മൾ ഈ കൃഷി എന്ന് പറയുന്നത്. അതിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇറക്കിയിരിക്കുന്ന പച്ചക്കറി വിളകള്.
0: അതെ അതെ അതെ.
1: എവിടെയായിട്ടാണത്?
0: വയനാട് ജില്ലയുടെ മധ്യഭാഗത്തായിട്ട് വരും പനവരം. പനവരം ഗ്രാമപഞ്ചായത്തിൽ മാത്തൂർ പൊയിൽ എന്ന സ്ഥലത്താണ് ഈ പച്ചക്കറി ഇറക്കിയിരിക്കുന്നത്. അത് അവിടെ ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ സ്ഥലമാണ്. അവരൊരു 12 അത് വേസ്റ്റ് ലാൻഡായി കിടക്കായിരുന്നു, ഒന്നും ചെയ്യുന്നില്ല, കൃഷിയൊന്നും ചെയ്യുന്നില്ല. വയലിനോടനുബന്ധിച്ച പുഴക്കരയാണ്. വയലും ഒരു സൈഡ് വയലാണ്, ഒരു വശം പുഴയാണ്, പുഴയുടെ സമീപമാണ്. പിന്നെ പനവരം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കമുള്ള ഏരിയയാണ്. മഴക്കാലത്ത് വെള്ളപ്പൊക്കം വളരെ കൂടുതലാണ്, എല്ലാവർക്കും അറിയാം. ഇപ്പം പഴയ പോലല്ല, വൈകി ഓഗസ്റ്റിലാണ് വെള്ളം കയറുന്നത്. അപ്പം നമുക്ക് നേരത്തെ കൃഷി ചെയ്യാനുള്ള ഒരു സംവിധാന സൗകര്യം അവിടെ വളരെ കുറവാണ്. അപ്പോൾ മഴ കഴിഞ്ഞ സെപ്റ്റംബറോടുകൂടിയൊക്കെ നമുക്കവിടെ കൃഷി ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം ഈ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ലൊരു ചിലവൊന്നും നമുക്കതിനകത്ത്, കാരണം 12 ഏക്കർ കൃഷി സ്ഥലമാണ് എടുത്തിരിക്കുന്നത്. അവിടെ

0: നമ്മളിപ്പോൾ ഒരു 7.5 ഏക്കർ ഈ വർഷം ചെയ്തു, മൊത്തം വൃത്തിയാക്കി. ഏകദേശം ഇറ്റാച്ച് വെച്ച് കൊണ്ടുവന്ന് വൃത്തിയായി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചിലവ് അതിന് വന്നിട്ടുണ്ട്.
1: ആ,
0: ഒന്നും ചെയ്യാതെ കിടന്ന സ്ഥലമായിരുന്നു. അതിനു മുമ്പ് അവിടെ കുറച്ച് ഔഷധ മരങ്ങളാണ് ഉണ്ടായിരുന്നത്, അതും ഞങ്ങൾ തന്നെ പ്ലാന്റ് ചെയ്യിച്ചതാണ്. ആ പ്രൈവറ്റ് വ്യക്തിനെ കൊണ്ട് കണ്ട് SHM ഒരു സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യിച്ചതാണ്.
1: അവര്
0: അതിന്റെ ഒരു വശം സംരക്ഷിച്ചു. പിന്നെ ആവശ്യമില്ലാത്ത കുറെ മരങ്ങൾ അവർ തന്നെ കട്ട് ചെയ്തു, അതിന്റെ വില അവർക്ക് ലഭിക്കുകയും ചെയ്തു. കാരണം വേറെ വരുമാനമൊന്നും അവർക്ക് കിട്ടാനില്ല, ഈ 12 ഏക്കർ വേസ്റ്റ് ആയി കിടക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിൽ 2-3 സദുദ്ദേശമാണ് അത് ചെയ്യാനുണ്ടായിരുന്നത്. ഒന്ന്, ഞങ്ങൾ ജനിച്ചതും വളർന്നതൊക്കെ വലിയൊരു കാർഷിക കുടുംബത്തിലാണ്. ആ ഒരു സംസ്കാരം എന്നുണ്ട്, കൃഷി എൻ്റെ രക്തത്തിലുള്ള കാര്യമാണ്, സാമൂഹ്യ പ്രവർത്തനം പോലെ തന്നെ. അപ്പം കൃഷി ചെയ്യാനുള്ള ഒരു ഇച്ഛാശക്തി എപ്പോഴും, ഇപ്പം ഞാൻ വീട്ടിൽ തന്നെയാണെങ്കിലും ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു കർഷകയാണ്. എൻ്റെ വീട്ടിൽ ഏകദേശം 650 സസ്യജാലങ്ങളുണ്ട്.
1: അപ്പോൾ വീട്ടിൽ തന്നെ ഒരു ജൈവ വൈവിധ്യം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. FPOയുമായി സഹകരിച്ചുകൊണ്ട് 12 ഏക്കറോളം തരിശു ഭൂമി കൃഷിയിടമാക്കി മാറ്റിയത്. അപ്പൊ ആദ്യം ആ നിലം നിങ്ങൾ ഒരുക്കിയെടുത്തു അല്ലേ?
0: ഒരുക്കിയെടുത്തു. ഒരുക്കി എന്ന് പറഞ്ഞാൽ ഒരുപാട് മാൻ പവർ, കാരണം മനുഷ്യാധ്വാനം ഒരുപാട് അതിന് വേണ്ടി വന്നു. സ്ഥിരമായിട്ട് നമ്മളൊരു 20 ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ തന്നെയാണ് നമ്മൾ വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയി കൃഷിസ്ഥലം ഒരുക്കിയത്. അതിനുള്ളൊരു പ്രധാന കാരണമാണ് അവർക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം ലഭിക്കും. കാരണം ഒരു 3-4 കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് തൊഴിൽ ലഭിക്കും, അതിൽ നിന്ന് നല്ലൊരു വരുമാനം അവർക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അവർക്കുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ, അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നത് പോലെ വയനാട് ഒരു വന്യമൃഗങ്ങളുടെ ശല്യം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ അവരെ ശല്യപ്പെടുത്തി ഇങ്ങോട്ട് ശല്യം വരുന്നതാണ്, അല്ലാതെ അവർ വന്ന ശല്യം ഉണ്ടാക്കുന്നില്ല. എങ്കിലും അവരുടെ ഒരു ആക്രമണം കൂടുതലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ കുരങ്ങ് അത്ര കൂടുതലില്ല, പന്നിയില്ല. പക്ഷെ വല്ലപ്പോഴും ആന വരും. ആനയാണെങ്കിൽ വല്ലപ്പോഴും വന്നാലും കൃഷി ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ ആനകളെ പേടിയില്ലാത്ത കുടുംബങ്ങളിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് അവിടെ സ്ഥിരമായി താമസം, ഷെഡൊക്കെ കെട്ടി താമസിച്ച് ആനകൾ വല്ലപ്പോഴും വരികയാണെങ്കിൽ അവരെ തുരത്തി ഓടിച്ച് കൃഷി സംരക്ഷിച്ചുകൊണ്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരാണ്. ഇപ്പോൾ വിളവെടുപ്പിൻ്റെ സമയമാണ്, നന്നായിട്ട് വിളവെടുപ്പ് വരുന്നു.
1: ഓക്കെ, അപ്പോൾ അതിനുശേഷം ഈ സ്ഥലം ഒരുക്കിയപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും ഇന്ന ഇന്ന വിത്തിനങ്ങൾ അവിടെ ഇറക്കാം, അല്ലെ, ഇന്ന പച്ചക്കറികൾ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിളവ് ലഭിക്കും എന്നൊരു ധാരണ ഉണ്ടായിരുന്നായിരിക്കും അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് അവിടെ ഇറക്കിയത്?
0: അത് ഞങ്ങൾക്കുള്ളൊരു ധാരണ മാത്രം പോരാന്ന് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. കാരണം ഞങ്ങൾ പാരമ്പര്യമായി ചെയ്തു വരുന്നവരാണെങ്കിൽ ഇന്ന് പാരമ്പര്യം മാത്രം കൊണ്ട് കാര്യങ്ങൾ നടക്കില്ല. ശാസ്ത്രീയമായിട്ട് തന്നെ ഒരു കൃഷി രീതി വികസിപ്പിച്ചെടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലത്തിലെത്താൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കൃഷി വകുപ്പിൽ നിന്ന് ADI റിട്ടയർ ചെയ്ത മമ്മൂട്ടി സാറ് നല്ലൊരു കൃഷി വിദഗ്ധനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത്. അപ്പം സ്ഥലം ഒരുക്കൽ മുതൽ വിത്ത് ശേഖരണം വരെയും വിപണനം വരെയും അദ്ദേഹത്തിൻ്റെ സഹായം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
1: ഒരു മേൽനോട്ടമുണ്ട്.
0: അതെ, ഒരു മേൽനോട്ടമുണ്ട്. അത് അതിന് വേറൊരു കാരണമുണ്ട്. ഞങ്ങൾക്ക് ഫുൾ ജൈവം ചെയ്യാനാണ് താല്പര്യം. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ 100% ജൈവമായിട്ട് നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. ചെറിയൊരു രാസവള പ്രയോഗം അത്യാവശ്യമായി വരും. പക്ഷേ മറ്റുള്ള കീടനാശിനികളും മറ്റ് നാശിനികളും ഒന്നും നമ്മൾ അടിച്ച് കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷലിപ്തമായ ഒരു പച്ചക്കറി മാർക്കറ്റിൽ എത്തിക്കുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. മമ്മൂട്ടി സാർ ആകുമ്പോഴും അദ്ദേഹം അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു തരും. അപ്പം എത്ര ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യം സാറിന് നല്ലൊരു ഐഡിയ ഉള്ളതുകൊണ്ട് ഞങ്ങൾ സാറിൻ്റെ ഉപദേശ നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് ഇപ്പോഴും അത് തുടർന്നു വരുന്നത്. കാരണം ഒരു വളടിപ്പോക്കാരൻ പറയുകയാണ് നിങ്ങൾ ഇത്ര കൊണ്ടുപോയിച്ചു അത് ചെയ്തോ ഇത് ചെയ്തോ പറഞ്ഞ് ഞങ്ങൾ അത് ചെയ്യാറില്ല. സാർ എന്താണോ പറയുന്നത് അതനുസരിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെയ്യുന്നത് 15 മെയിനായിട്ട് ചെയ്യുന്നത്. അതിൽ പാവലുണ്ട്, പടവലം, പീച്ചിങ്ങ, ക്യാബേജ്, കോളിഫ്ലവർ, കാസ് ചൈനീസ് ക്യാബേജ് എന്നാ പറയാ, അത് നന്നായിട്ട് വിളയുന്നുണ്ട്. അതുണ്ട്. പിന്നെ കക്കിരി, കക്കിരി വെള്ളയാണ്, പച്ചയല്ല. മത്തൻ, വെള്ളരി, ചോളം, ചോളമൊക്കെ വളരെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് കൃഷികൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 15 മെയിനായിട്ട് ഇപ്പോൾ ഈ വർഷം ചെയ്തിരിക്കുന്നത്.
1: പച്ചമുളക്
0: വിത്തുകൾ നമ്മൾ പലതും കളക്ട് ചെയ്തിരിക്കുന്നത് സാറിൻ്റെ നിർദ്ദേശം അനുസരിച്ച്. അദ്ദേഹം ഇതേപോലെ ഉപദേശ നിർദ്ദേശം നൽകുന്ന നഴ്സറികളും ഉണ്ട്. അപ്പോൾ അവർ കൊണ്ടുവരുന്ന തൈകളും വിത്തുകളാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ വർഷം വലിയൊരു പരാജയം എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ ഇഞ്ചി കൃഷി ഈ വർഷം എല്ലാം പോയത്, ഒരു പ്രത്യേക അസുഖം വന്നിട്ട് ഒരു വൈറസ് ബാധ വന്ന് എല്ലാം പോയതുപോലെ ഈ വർഷം വയനാട്ടിൽ പയറിൻ്റെ കൃഷി സക്സസ് ആയില്ല, എല്ലാം മുരടിച്ചു പോകുന്നു. പക്ഷെ അത് ഞങ്ങളെ വയറിനെയും ബാധിച്ചിട്ടുണ്ട്. കുറെ ശ്രമിച്ചെങ്കിലും അത്യാവശ്യം വിളവ് കിട്ടിയെങ്കിലും അതൊരു വിളവിലേക്ക് വന്നില്ല. പ്രതിവിധിയൊക്കെ ഞങ്ങൾ ചെയ്തു, പക്ഷെ അത് അത്ര ഫലത്തായില്ല.
1: ജൈവ രീതിയിലും
0: ചെയ്തു, അല്ലാതെയും ചെയ്തു. പക്ഷെ അത് വിത്തിൽ നിന്ന് തന്നെ വരുന്നതായതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്കത് കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ സൂഡോമോണസും ട്രൈക്കോഡെർമി ഉൾപ്പെടെയുള്ള എല്ലാ രീതികളും പ്രയോഗിച്ചു നോക്കിയിട്ടും അത് അത്ര ഫലവത്തായില്ല. പക്ഷെ കായ്ക്കുന്നുണ്ട്, വലിയ രീതിയിലല്ല എന്ന് മാത്രം. വയനാട്ടിൽ ഏകദേശം എല്ലാ സ്ഥലത്തും ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ കാലാവസ്ഥ വ്യതിയാനം വലിയ പ്രശ്നം വരുന്നുണ്ട്. വയനാടിനെ സംബന്ധിച്ച് പഴയ കാലാവസ്ഥയുള്ള കീടങ്ങളുടെ ആക്രമണം, കീടാക്രമണം വളരെ കൂടുതലാണ്. കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാവാം, അത് വരുന്നുണ്ട്. പിന്നെ പണിക്കാരുടെ പ്രശ്നമുണ്ട്. പിന്നെ ഞങ്ങൾ

0: ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ അത്
1: കൂട്ടായ്മ
0: അതുകൊണ്ട് നമുക്ക് ഞങ്ങളെ സംബന്ധിച്ച് അത് അത്ര വലിയ പ്രശ്നമായിട്ട് വരുന്നില്ല. പൊതുവെ കൃഷി ചെയ്യുന്നവർക്ക് അതും കൂടി ഒരു ഭീഷണിയാണ്, കാരണം പഴയ അവസ്ഥയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട്
1: നമുക്ക് ഇത്ര നാളിനുള്ളിൽ വിളവെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പച്ചക്കറി വിളകളാണല്ലോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏകദേശം ഇപ്പൊ വിളവെടുപ്പ്
0: കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ്.
1: അപ്പൊ അതിനുശേഷം വരുന്ന ഈ പാഠം എന്ത് ചെയ്യാനാണ് പ്ലാൻ?
0: ഞങ്ങള് ഉദ്ദേശിച്ചത് ഏകദേശം നമുക്കൊരു 3-4 മാസത്തെ വിളവാണ് കിട്ടുക നമുക്കറിയാം. അപ്പൊ പാവല് നട്ട് നമ്മളൊരു 60-70 ദിവസം കഴിയുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് ആദ്യത്തെ വിളവ് ലഭിച്ചു തുടങ്ങി, ചെറിയ ക്വാണ്ടിറ്റിയിൽ. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ വൾക്കായിട്ട് നമുക്ക് അതിൻ്റെ വിളവ് വന്നു തുടങ്ങി. അതായത് ഏകദേശം 10 ടണ്ണോളം ഒരു ദിവസം പറിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നു. പിന്നെ മാർക്കറ്റിംഗ് വലിയ പ്രശ്നമായിരുന്നില്ല. കണ്ണൂർ ഉൾപ്പെടെയുള്ള മാർക്കറ്റിംഗ് അതിൻ്റെ ഒരു ഏജന്റ് ഉണ്ട്, അദ്ദേഹം വന്ന് അവർ വന്ന് കൊണ്ടുപോകും, അവർ ഗൾഫിലേക്ക് ഉൾപ്പെടെ അയക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് യുദ്ധം വന്നത് ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് മാർക്കറ്റിൽ. പിന്നെ മറ്റുള്ള വിളവുകളൊക്കെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തത് ഈ റെസിഡൻഷ്യൽ അസോസിയേഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നമ്മൾ ഒന്ന് കുറേ പേര് നമുക്ക് പരിചയമുണ്ട്. കാരണം ഞങ്ങൾ ഈ സാമൂഹ്യ സേവന രംഗത്തായതുകൊണ്ട് എല്ലാ മേഖലയിലും ഉള്ളവരെ നമുക്ക് നല്ല പരിചയമാണ്. അപ്പോൾ അവരുടെ നമ്പറിൽ നമ്മളിങ്ങനെ വാട്സപ്പ് മെസ്സേജ് വന്നു കഴിയുമ്പം ഒരുപാട് കൂട്ടായ്മ, ഈ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ കൂട്ടായ്മകൾ മൊത്തമായിട്ട് നമ്മളടുത്ത് നിന്ന് പച്ചക്കറി വാങ്ങിക്കുന്നു, അവിടെ ലോക്കലായിട്ട് അവിടെ തന്നെ ഒന്ന് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. ക്യാബേജൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നമുക്ക് മൈസൂരിൽ നിന്ന് കൊണ്ടുവരുന്ന പോലത്തെ ഒരു ക്യാബേജ് അല്ല, നമ്മുടെ ക്യാബേജൊക്കെ ഉണ്ടെങ്കിൽ ആരായാലും വാങ്ങിച്ചു.
1: അതെ,
0: അതിപ്പം അവിടെ നിന്ന് കൊണ്ടുപോയി ആൾക്കാർ തന്നെ പറയും, അത് പറിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആ മണമേ വരുന്നില്ല. മറ്റേതിന്റെ പ്രത്യേക
1: രുചിക്കും,
0: രുചിയുടെ കാര്യം പറയണ്ട, മണം തന്നെ അങ്ങനെയാണ്. കാരണം നമുക്കറിയാം അതിന്റെ ഓരോ ഇലകളിലും അതിന് മരുന്ന് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഒരു മരുന്ന് പോലും ചെയ്യാതെ എനിക്ക് തോന്നുന്നു ഒരു 3-4 കിലോ വരെയൊക്കെ അത് വലുതായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു പച്ചപ്പ്, മറ്റേതിൻ്റെ ഒരു വെള്ള കളർന്ന് കളറാകുമ്പോൾ ഇതിൻ്റെ ഒരു ആ പച്ചപ്പുണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാൽ തുടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് കഴിക്കാൻ തന്നെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിക്കുകയാണ്. കാരണം
1: ഈ 12 ഏക്കറിൽ നിന്ന് ഇപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തുക ചെലവായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൃഷി ഇറക്കിയതിന് ശേഷം നമുക്ക് ലാഭം കിട്ടി,
0: ലാഭത്തിലേക്ക് വരണമെങ്കിൽ ഒരു വർഷമൂടെ കഴിയണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധാരണ നിലവരിക്ക് കൃഷി ചെയ്യുകയാണെങ്കിൽ കൃഷി കൃഷിയായി കണ്ടു കഴിഞ്ഞാൽ നഷ്ടമാണെന്ന് ഞാൻ പറയില്ല. കാരണം എൻ്റെ അനുഭവ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി നഷ്ടമാണെന്ന് ഇപ്പോഴത്തെ യൂത്ത് പറയുന്ന പോലെ, എല്ലാവരും പറയുന്ന പോലെ അത്ര നഷ്ടമായിട്ട് നമുക്ക് പറയില്ല. പല കാരണങ്ങളുണ്ട്. പക്ഷേ ഇതൊരു ഒന്ന് പഠിച്ചു വരാനുണ്ട്. ശാസ്ത്രീയമായിട്ട് നമ്മൾ ചെയ്തു വന്നു കഴിഞ്ഞാൽ അത് അത്ര നഷ്ടത്തിലല്ല. പക്ഷെ ഇപ്പോൾ നമുക്കുള്ളത് ലാഭത്തിൽ നമുക്ക് പറയാൻ പറ്റാത്തതിൻ്റെ ഒരു വലിയ കാരണം അത് ഒന്നും ചെയ്യാതിരിക്കുന്ന ഭൂമിയായിരുന്നു. അവിടെ നമ്മൾ ബാക്കി ചെയ്തു വരുമ്പോൾ അതിന് വന്ന ചെലവ് വളരെ കൂടുതൽ വന്നതുകൊണ്ട് അത് അടുത്ത ഒരു വർഷത്തോടുകൂടി അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലാഭത്തിലേക്ക് വന്നു തുടങ്ങുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരു 10 കൊല്ലത്തേക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിള മാറ്റി മാറ്റി ചെയ്തിട്ട് അത് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് തെളിയിക്കാമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്.
1: ഓക്കെ, അപ്പോൾ ഏകദേശം എത്ര വിളവ് കിട്ടിയെന്നൊരു കണക്കുണ്ടോ?
0: അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ
1: പ്രതീക്ഷിച്ചതിൽ അപ്പുറത്തേക്ക്
0: വിളവ് പ്രതീക്ഷിച്ചതിൽ അപ്പുറത്തേക്ക് വന്നു. പക്ഷെ ചിലവ് അതുപോലെ ഉള്ളതുകൊണ്ടാണ് ആ വിളവിൽ നിന്ന് പിന്നെ ഇടയ്ക്ക് വരുന്ന ഈ വിലയിൽ വരുന്ന വേരിയേഷൻ. കാരണം നമുക്ക് നേരിട്ടൊരു മാർക്കറ്റ് ഇല്ല. കൃഷി വകുപ്പ് നിന്ന് സാധ്യത കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഹോർട്ടികോർപ്പ് ഉണ്ട് മാർക്കറ്റ്, അവർ പച്ചക്കറി എടുക്കുന്നതാണ് പറയുന്നത്. പക്ഷെ നമ്മൾ കൊണ്ടു ചെല്ലുമ്പോൾ അവർക്കത്ര എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ മറ്റുള്ള ഏജൻറ്റുമാരെയാണ്, മറ്റുള്ള ആൾക്കാരെയാണ് ഒരു ശരിക്കും നമുക്കൊരു ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പല പ്രശ്നങ്ങൾ. കാരണം ആൾക്കാർക്കും അറിയില്ല ഇന്നൊരു സംരംഭം ഉണ്ട്. പക്ഷെ അവരറിഞ്ഞു വരുമ്പോഴത്തേക്ക് ഏകദേശം വിളവിൻ്റെ കാലം തീരാറാവുന്നു. പക്ഷെ അതൊരു 1-2 വർഷത്തിന് നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്കത് മേക്കപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം
1: ഇപ്പൊ ചേച്ചി പറഞ്ഞു വെച്ച് നോക്കുമ്പോഴേ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ അന്യസംസ്ഥാനത്തെ ഈ പച്ചക്കറികൾക്ക് ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഇവിടെ തന്നെയുള്ള കർഷകർ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ ഇഷ്ടംപോലെ ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് വിപണനത്തിനായിട്ട് പറ്റിയൊരു സാഹചര്യം നമുക്കില്ല എന്നുള്ളതാണ് അല്ലേ?
0: അതെ അതെ അതെ, അതാണ് പ്രശ്നം. ഒന്ന്, ഭൂമി ഇഷ്ടംപോലെ കിട്ടാനുണ്ട്, തരിശായി കിടക്കുന്ന ഭൂമി ധാരാളം ഉണ്ട്. ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ട്. ഒരു ആൾക്കാർ കുറച്ച് ഒരു 10 പേരടങ്ങുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം ഒരു 4-5 ഏക്കർ ഭൂമിയൊക്കെ സുഗമമായിട്ട് പല വിളകളും കൃഷി ചെയ്യാം, അതിൽ നിന്ന് ലാഭം കിട്ടും. പക്ഷേ കൃഷി കൃഷിയായി കാണണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. കാരണം അത് വലിയ ബിസിനസ്സായി കാണുമ്പോഴാണ് നമുക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. മറ്റുള്ള വിളവ് പോലെ 5 വെച്ചിട്ട് 10 കിട്ടണമെന്ന് വിചാരിക്കുന്ന പോലെ പച്ചക്കറിയിൽ കിട്ടില്ല. പക്ഷെ കഴിക്കുന്നവർക്ക്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന നമുക്കും തൃപ്തിയാണ്, വാങ്ങിക്കുന്നവർക്കും തൃപ്തിയാണ്. പിന്നെ പലരും ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ലൊരു പച്ചക്കറി കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ അവർക്കൊരു പ്രചോദനമാണ്. ഇനിയിപ്പോൾ ഒരു കൂട്ടായ്മ ഇല്ലായെങ്കിൽ പോലും അവർക്ക് അവരുടേതായ ചെറിയ സ്ഥലത്ത്, ഇപ്പോൾ വയനാടിനെയൊക്കെ സംബന്ധിച്ച് അത്യാവശ്യ സ്ഥലമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ടൗണിൽ താമസിക്കുന്നവർ പുറത്തുള്ളവരാണെങ്കിലും അവർക്ക് അവരുടെ സ്ഥലത്ത് ഒരു വീട്ടിലുള്ള ഒരു വീട്ടമ്മയാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും. പീച്ചിങ്ങൊക്കെ നല്ല വില കിട്ടുന്നുണ്ട്. നമുക്ക് ഏകദേശം 30 രൂപ വെച്ചൊക്കെയാണ് അവർ മാർക്കറ്റിൽ നമുക്ക് തരുന്നത്. കാരണം അത് കിട്ടാനില്ല, പുറത്തുനിന്നും വരാനില്ല, പുറത്തുനിന്ന് വരുന്നത് കുറവാണ്.

0: അതേപോലെ ചെറിയ പടവലം അങ്ങനെയുള്ളതിനൊക്കെ നല്ല മാർക്കറ്റുണ്ട്. ചീര, ചീരയ്ക്ക് വെള്ളയ്ക്കും അതെ ചുമപ്പിനും അതെ നല്ല മാർക്കറ്റാണ്. ഉണ്ടാക്കിയ കൃഷികൾക്കൊന്നും മാർക്കറ്റിന് യാതൊരു പ്രശ്നവുമില്ല.
1: പനമരം പുഴയുടെ അടുത്തായിട്ടാണ് ഈ പാടം എന്ന് പറഞ്ഞത്.
0: അതെ അതെ.
1: ജലസേചന സൗകര്യത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് വന്നിട്ടില്ല. ഇപ്പൊ ഒരു നിർദ്ദേശപ്രകാരമാണ് നമ്മൾ കൃഷി ഇറക്കിയത് എങ്കിലും നമുക്കൊരു ആധുനിക കൃഷി രീതി എന്ന രീതിയിലേക്ക് വരുമ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ പോലെയുള്ള പല സംവിധാനങ്ങളും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ ആധുനിക കൃഷി രീതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നോ നിങ്ങൾ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തത്?
0: ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ആധുനിക കൃഷി രീതിയായിട്ട് ബന്ധിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ചെയ്തു തുടങ്ങിയത്. അതിൽ വലിയ മാറ്റമൊന്നും വരുത്തിയില്ല. നമ്മൾ ഇറിഗേഷൻ നമുക്ക് പുഴയടുത്തുള്ളതുകൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. നന്നായിട്ട് വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അതിനെ സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഏകദേശം എല്ലാ സ്ഥലവും എത്തുന്ന രീതിയിൽ സ്പ്രിംഗ്ലർ ഉണ്ട്. പിന്നെ പാവൽ കൃഷിക്ക് സ്പ്രിംഗ്ലർ മാത്രമല്ല, അതിന് തടത്തിൽ നല്ല നനവ് വേണം.
1: അപ്പോൾ സ്പ്രിംഗ്ലർ
0: നല്ല നനവ് വേണം. അപ്പോൾ അതിന് നമ്മൾ അല്ലാതെയും വെള്ളം പൈപ്പ് വഴി ഒഴിച്ചു കൊടുക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്.
1: ഇപ്പൊ നമ്മൾ സ്പ്രിംഗ്ലർ വെക്കുമ്പോഴും കളകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലോ. അപ്പൊ ഈ പ്ലാസ്റ്റിക് മൾച്ചിങ് അങ്ങനെ എന്തെങ്കിലും
0: അത് ചെയ്തിട്ടില്ല. കാരണം ഇപ്പൊ അത് ചെലവ് കൂടുതലാണ്. നമ്മളെ സംബന്ധിച്ച് ഈ വർഷം തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് ചെലവ് ഇപ്പൊ തന്നെ ഓവർ ആയതുകൊണ്ട് ഈ വർഷം അത് ചെയ്തിട്ടില്ല. പക്ഷെ ഭാവിയിൽ അടുത്ത വർഷം തുടങ്ങി അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്.
1: ഇങ്ങനെ ഒരു സ്ഥലത്ത് കൃഷി ഇറക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമായി തുടങ്ങിയത് തന്നെ ഈ തേനിന്റെ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ചെടികൾക്ക് പൂക്കണമെങ്കിലും ഒക്കെ അവിടെ ഒരു പരാഗണം നടക്കാൻ വേണ്ടിയിട്ട് ഈ തേനീച്ചകളും ധാരാളം വരാറുണ്ട്. അപ്പൊ ആ ഇതുമായിട്ട് എന്തെങ്കിലും ക്ലബ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു?
0: അതെ, തേനീച്ചപ്പെട്ടി വെച്ചിരുന്നു ഞങ്ങള്. കാരണം ഞങ്ങൾ കൂടുതൽ കീടനാശിനി അടിക്കാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നില്ല. തേനീച്ചപ്പെട്ടി വെച്ച് കഴിഞ്ഞാൽ പരാഗണം കൂടും, തേനീച്ചകൾക്ക് ആവശ്യമായ തേനും പൂമ്പൊടിയും ആയരിയിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്തിരുന്നു. തേനിന്റെ മേഖലയിലുള്ള കമ്പനിയാണ്, അതുകൊണ്ട് തന്നെ. തേനീച്ച ഒരിക്കലും നഷ്ടമല്ല, ലാഭമാണ്. ഒരുപാട് പേര് വരുന്നുണ്ട്. ഒരുപാട് പേര് ഇപ്പൊ ഈ വർഷം തന്നെ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ തന്നെ കൃഷിഭവൻ മുഖാന്തരം ഈ വർഷം നമ്മൾ ഒരുപാട് തേനീച്ച കോളനികളുടെ സപ്ലൈ വളരെ കൂടിയിട്ടുണ്ട്.
1: അത് ശരി. ശരിക്കും പറഞ്ഞാല് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോ മൊത്തം ഒന്ന് കാണാൻ ആർക്കും തോന്നിപ്പോകുന്ന രീതിയിലാണ് നിങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊരു പ്രചോദനമാണ് പൊതുവെ എല്ലാവർക്കും, അത് യുവതലമുറയ്ക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ആരെങ്കിലും ഇത് കണ്ട് ഇൻസ്പയർ ആയിട്ടുണ്ടോ?
0: ഒരുപാട് പേര് ഇൻസ്പയർ ആയിട്ടുണ്ട്. പിന്നെ ആ സ്ഥലം ഒരു മനോഹരമായ സ്ഥലമാണ്. ഒന്ന് പുഴയോരത്ത് വരുന്ന കിടക്കുന്ന ഒരു മനോഹരം സ്ഥലം, സൈഡിലൊക്കെ ഇല്ലികളൊക്കെ ഉള്ള വളർന്ന് നിൽക്കുന്ന സ്ഥലം, മുന്നിൽ നല്ല വലിയ വിശാലമായ വയൽ, പിന്നെ ഒരു നാട്ടും പ്രദേശത്തിൻ്റെ എല്ലാ പരിശുദ്ധിയും നിലനിൽക്കുന്ന ഒരു കൊച്ചു സ്ഥലം. അപ്പോൾ ആൾക്കാർക്ക് വരുമ്പോൾ അവരെ മനസ്സിൽ രണ്ട് രീതിയിലാണ് വരും. ഒന്ന് ഇതേപോലെ കൃഷി ചെയ്യാനുള്ള ഒരു താല്പര്യം വരും, അതോടൊപ്പം അതൊരു ടൂറിസമായിട്ട് വികസിപ്പിച്ച് കൊണ്ടുവരാൻ ഭാവിയിൽ. കാരണം ആൾക്കാർക്ക് വരാനും അവിടെ നിന്ന് വാങ്ങിക്കാനും ഇങ്ങനെ കണ്ടും ആസ്വദിച്ചുമൊക്കെ വാങ്ങിക്കാനും ഒക്കെ ഉള്ള, ഇപ്പം പല സ്ഥലത്തും കുളം ഇങ്ങനെയുള്ള മീൻ പിടിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ പല റിസോർട്ടുകളിലും വയനാട് റിസോർട്ടിൻ്റെ തന്നെ സ്ഥലമാണല്ലോ. അങ്ങനെ ചെയ്യുമ്പം ഇതേപോലെ കുറേ നല്ല രീതിയിൽ കൃഷി ചെയ്യുക, അതിനോടനുബന്ധിച്ച് കുറേ പൂക്കളൊക്കെ നട്ട് തേനീച്ചകളൊക്കെ വളർത്തി അവിടെ നിന്ന് തേനിൻ്റെ അടകളൊക്കെ എടുത്തു കൊടുത്ത് തേൻ കഴിക്കാനും, പിന്നെ വരുന്ന ആൾക്കാർക്ക് ഇന്ന പച്ചക്കറി വേണമെന്നവരെ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ നിന്ന് തന്നെ പറിച്ചെടുക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്യണമെന്ന് യൂത്തിനൊരാഗ്രഹമുണ്ട്.
1: അപ്പൊ അത് വലിയൊരു
0: അതെ അതെ പ്രചോദനമാണ്. കാരണം അവര് യൂത്ത് ഒരു ഈ കുറച്ച് കാലങ്ങളായിട്ട് യൂത്ത് കൃഷിയുടെ മേഖല നിന്ന് വിട്ടുപോകണമെന്ന് അവർക്ക് ഒരു അവർ പഠിക്കുന്ന മേഖല ഐ ടി ആക്കി ആയതുകൊണ്ട് തൊഴിൽ സാധ്യത ഇവിടെ കുറവായതുകൊണ്ട് ഇവിടുന്ന് വിട്ടുപോകുന്നു. അപ്പൊ അവര് ഇതിലേക്ക് നിലനിർത്താൻ വേണ്ടി കുറേയൊക്കെ നമ്മള് ശേഷിക്കുന്ന ഇപ്പോഴുള്ള കുറച്ച് പഴയ തലമുറക്കാർ ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു പ്രചോദനമാണ്. അവരങ്ങനെ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം കൂടെ നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഈ കൃഷി ഈ രീതിയിലേക്ക് കൊണ്ടുവന്നത്.
1: അപ്പൊ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു, ഒരു മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കുന്നു, അതിന് ചുവട് ആയിട്ട് പുതുതലമുറയും കൂടെ അതിലേക്ക് പങ്കുചേരുകയാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വിള മാറ്റി കൃഷി ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു. ഒരേ വിള തന്നെ നമ്മൾ കൃഷി ചെയ്താൽ നമുക്കത് നഷ്ടമായിരിക്കും, വിചാരിക്കുന്ന പോലെ വിളവ് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഇതിനുശേഷം എന്താണ് ചെയ്യാനായിട്ട് തീരുമാനിച്ചേക്കുന്നത്?
0: ഞങ്ങൾ തുടക്കത്തിൽ ഈ വർഷം തന്നെ ഞങ്ങൾ വിചാരിച്ചത് മില്ലറ്റ് കൃഷി ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പം പഴയ പോലല്ല, മില്ലറ്റ് പിന്നെ അതേപോലെ മധുരക്കിഴങ്ങ് അതൊക്കെ നമ്മൾ ഡിമാൻഡ് കൂടെ നോക്കുന്നുണ്ട്. പിന്നെ മാർക്കറ്റിലെ ഡിമാൻഡ് അനുസരിച്ച് കൃഷി ചെയ്താലേ കൃഷി കൊണ്ട് കാര്യമുള്ളൂ. അപ്പം നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഈ വർഷത്തെ മഴ നോക്കിയിട്ട് മഴ ഏത് രീതിയിൽ വരുന്നു അനുസരിച്ചിട്ട് അടുത്ത വർഷം അതിൻ്റെ പ്ലാനിങ് ചെയ്യും. ഒന്ന് നമ്മൾക്ക് ഇപ്പം വിള പല കിഴങ്ങ് വിളകളും കൃഷി ചെയ്താൽ നന്നായി ഉണ്ടാകുന്ന മണ്ണാണത്. പക്ഷെ അത് ഈ വർഷത്തെ മഴ എങ്ങനെയെന്ന് അറിഞ്ഞിട്ടാണ് നമുക്ക് വിളവറക്കാൻ പറ്റുള്ളൂ. അടുത്ത വർഷം നമ്മൾ എന്തായാലും പയർ, പീച്ചിങ്ങ ഇങ്ങനെയുള്ളത്, അതേപോലെ ബീംസ്, ബീംസിനൊക്കെ ഒരുപാട് പിന്നെ കസ്റ്റമേഴ്സ് ഉണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ കടക്കാരാണെങ്കിൽ വള്ളി ബീംസ് ആണ്. വള്ളി ബീംസ് ആണ് നല്ലത്. മറ്റേത് ദീർഘകാലം നിൽക്കുന്നില്ല, പെട്ടെന്ന് പോകും. അതുകൊണ്ട് ഇത് നല്ല ബീംസ്.

0: ആണ്. എത്രയോ പേര് നമ്മളോട് രാവിലെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബീംസ് കിട്ടുമോ ചീര കിട്ടുമോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ആ ഒരു ട്രെൻഡ്, സമൂഹത്തിൻ്റെ ട്രെൻഡ് അനുസരിച്ച് കൂടെ കൃഷി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അടുത്ത വർഷത്തേക്ക് നമ്മൾ ആ ഒരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത്.
1: ഇപ്പം നമ്മളൊരു ജൈവ രീതിയിലുള്ള കൃഷി രീതിയാണല്ലോ അവിടെ അവലംബിച്ചിരിക്കുന്നത്. ഇത് നടുന്നത് മുതൽ വേണ്ട വളങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പം ആ നിങ്ങളുടെ കൃഷി രീതിയെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: നമ്മൾ രാസവളം കുറച്ചാണ് ഉപയോഗിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞു. ഉണക്ക ചാണകം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ജീവാമൃതം, മുളച്ചു വരുന്ന വിത്തുകൾക്ക് ജീവാമൃതം, ട്രൈക്കോഡെർമ, സൂഡോമോണസ്, പിന്നെ ബയോ പൊട്ടാഷ്, പിന്നെ വെർട്ടിസീലിയം, ഇങ്ങനെയുള്ള കുറേ ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളും നമ്മൾ അതിൽ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
1: ജീവാമൃതം എന്തിൽ നിന്നുള്ളതായിരുന്നു?
0: ജീവാമൃതം എൻ്റെ വീട്ടിൽ തന്നെ മൂന്നാലഞ്ച് നാടൻ പശുക്കളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചാണകം മൂത്രം എടുക്കുന്നുണ്ട്. അതിൽ നിന്ന് അത് ഉപയോഗിച്ച് നമ്മൾ ചീമാക്കുന്ന ഇടയില മണ്ണ് ഇങ്ങനെയൊക്കെയുള്ള അതൊരു പ്രത്യേക രീതിയിൽ മിക്സ് ചെയ്തിട്ട്, അതറിയാം പല കർഷകർക്കും ഇപ്പോൾ അതറിയാവുന്നതാണ്. അപ്പോൾ ആ മിക്സിങ് ചെയ്ത് വെച്ച് മൂന്ന് ദിവസത്തിന് ശേഷം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.

0: അതിൽ നിന്ന് ചാണകം മൂത്രം എടുക്കുന്നുണ്ട്. അതിൽ നിന്ന് അത് ഉപയോഗിച്ച് നമ്മൾ ചീമാക്കുന്ന ഇടയില മണ്ണ് ഇങ്ങനെയൊക്കെയുള്ള അതൊരു പ്രത്യേക രീതിയിൽ മിക്സ് ചെയ്തിട്ട് അതറിയാം, പല കർഷകർക്കും ഇപ്പോൾ അതറിയാവുന്നതാണ്. അപ്പോൾ ആ മിക്സിങ് ചെയ്തു വെച്ച് 3 ദിവസത്തിന് ശേഷം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലം നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം ചെറിയ രീതിയിൽ രാസവളം കൊടുക്കുന്നുണ്ട്, വലിയ രീതിയിലല്ല. നേരത്തെ പറഞ്ഞ പോലെ കൃഷി ഓഫീസർമാരുടെ നിർദ്ദേശം അനുസരിച്ച് അവർ വന്ന് നോക്കി എന്താണ് തീരെ പോരായ്മ എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു വളവും ആ കൃഷിക്ക് ഞങ്ങൾ കൊടുത്തിട്ടില്ല.
1: ഇപ്പൊ നമ്മള് മണ്ണ് പരിശോധന എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്. അത് ചെയ്തിട്ടായിരുന്നോ നിങ്ങൾ ചെയ്തത്?
0: അത് ആദ്യം ഞങ്ങൾ സാറ് നോക്കിയിട്ട് സാർ പറഞ്ഞു കുമ്മായി ഇടാനാ പറഞ്ഞത്. കുമ്മായി നേരത്തെ ഫുൾ കുമ്മായി ഇട്ടു, എന്നിട്ടാണ് ചെയ്തത്. കാരണം ഈ 12 വർഷമായി കൃഷിയൊന്നും ചെയ്യാത്തതുകൊണ്ട് അവർ കുമ്മായും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അതിലിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ പോരായ്മയും പ്രശ്നങ്ങളും വരണ്ട എന്ന കീടാക്രമണം കുറയ്ക്കാനും വേണ്ടി കുമ്മായി ഇടാൻ പറഞ്ഞു, കുമ്മായി ഇട്ടു.
1: അപ്പോൾ ഇനി അടുത്തൊരു വിളവിന് മുമ്പും ഇതുപോലെ തന്നെ മണ്ണിനെ പരിശോധിച്ച് എന്താണ് കുറവുകൾ എന്ന് നോക്കിയതിന് ശേഷം വേണം അല്ലേ?
0: അതെ അതെ അതെ, അങ്ങനെ തന്നെ ചെയ്യുന്നുള്ളൂ, അതാണല്ലോ ശാസ്ത്രീയമായ കൃഷി രീതി.
1: അതെ. അപ്പൊ ഇതോടൊപ്പം തന്നെ 2024 ഏറ്റവും മികച്ച ജൈവ കർഷകയായിട്ടും കൂടെ അവാർഡ് കിട്ടിയതാണ്. അപ്പം എത്ര ഏക്കർ സ്ഥലമുണ്ട് സ്വന്തം
0: വീട്ടില്? 2.5 ഏക്കറുണ്ട്, വേറൊരു സ്ഥലത്ത് വയലുണ്ട്. അപ്പൊ വയലിൽ വേറെ സ്ഥലത്തായതുകൊണ്ട് അവിടെ നെൽകൃഷി ചെയ്യുന്നുണ്ട്, പിന്നെ പഴയ നെല്ല് തൊണ്ടിയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ വീടുള്ള സ്ഥലത്ത് എനിക്ക് കുറച്ചുകൂടെ സൗകര്യം അവിടെ കൂടുതൽ ചെയ്യുന്നതാണ്. പിന്നെ അത്യാവശ്യം കുരങ്ങിൻ്റെ ഒക്കെ ഉപദ്രവം ഉണ്ടെങ്കിലും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. ഇതേപോലെ പടവലം, പാവൽ, കയ്പ, പയർ, ചീര, എല്ലാ കൃഷികളും ഈ പറഞ്ഞ 15-20 ദിനത്തിൽ കൂടുതലുള്ള കൃഷികൾ എൻ്റെ വീട്ടിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതും ഇതേപോലെ ശാസ്ത്രീയമായിട്ട് തന്നെ ചെയ്യുന്നത്. അതിൽ പിന്നെ രാസവളം ഒട്ടും ഉപയോഗിക്കുന്നില്ല. ജൈവ സർട്ടിഫിക്കറ്റ് ഉള്ള കർഷകയും കൂടിയാണ്. അപ്പം ഞങ്ങൾക്ക് കമ്പനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, ട്രേഡിന് ജൈവ സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പം ഞാൻ ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ ജീവാമൃതം, ട്രൈക്കോഡർമ, സൂഡോമോണസ് അങ്ങനെയുള്ള ആ ഇതിൽ വരുന്ന എല്ലാ ജൈവ വളങ്ങളും കീടനാശിനികളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൃഷി മാത്രമല്ല, എനിക്ക് കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്, പിന്നെ പശു വളത്തിലുണ്ട്, പൂച്ചെടിയുണ്ട്, പിന്നെ മീൻ വളത്തിലുണ്ട്, കോഴികളുണ്ട്, ഒരുപാട് ഔഷധ സസ്യങ്ങളെ, 150-ൽ പേര് ഔഷധ സസ്യങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം അടങ്ങിയതാണ് എൻ്റെ 1 ഏക്കർ തോട്ടം, വീടും തോട്ടം. വീടും തോട്ടവും കണ്ടാൽ തന്നെ ഒരു ജൈവ വൈവിധ്യ മേഖലയായിട്ട് തോന്നും. അങ്ങനെയാണ് ചെയ്യുന്നത്. എന്തെന്നറിയില്ല, എനിക്ക് ഒരു തൈ കണ്ടാൽ ഞാൻ അത് എടുത്തു വെച്ച് നട്ട് വളർത്തി വലുതാക്കി അത് വളരുന്നത് കാണാൻ വളരെ സന്തോഷമാണ്. അപ്പം അതുകൊണ്ടൊക്കെ ആവാം ഞാൻ അതിലേക്ക് തന്നെ തിരിഞ്ഞത്.
2: സസ്യവൈവിധ്യം മുതൽ സമൃദ്ധമായ വിപണി വരെ ജൈവ കർഷക അവാർഡ് ജേതാവും സമ്മിശ്ര കർഷകയുമായ മീനങ്ങാടി സ്വദേശി ജയശ്രീ പങ്കെടുത്ത അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഇതുവരെ കേട്ടത്. ഈ അഭിമുഖത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ കേൾക്കാം. വയലും വീടും സമാപിക്കുന്നു.

0: ഹലോ
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കമ്പോള വില നിലവാരവും കാലാവസ്ഥയും. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ കോഴിക്കോട് ക്വിൻ്റലിന് 23,200 രൂപ, വടകര 23,070 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര ക്വിൻ്റലിന് കോഴിക്കോട് എടുത്തപടി 12,500, വടകര 15,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് റോട്ടറി 3,700 രൂപ. നാളികേരം 1,000, പാലക്കാട് 21,500, പൊന്നാനി 14,500, കോഴിക്കോട് 14,140, മഞ്ചേരി ക്വിൻ്റലിന് 3,800, മാനന്തവാടി ക്വിൻ്റലിന് 5,600 രൂപ. കയർ ക്വിൻ്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപ, കോഴിക്കോട് കൊയിലാണ്ടി 9,000 രൂപ. റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 26,600 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,700 രൂപ, മാനന്തവാടി 3,300 രൂപ. അടയ്ക്ക 1,000 പാലക്കാട് 3,750 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് ക്വിൻ്റലിന് 7,000 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് പഴയത് 37,000 രൂപ, കോഴിക്കോട് പുതിയത് 37,000 രൂപ, മാനന്തവാടി പുതിയത് 34,000 രൂപ. പുകയില മീനമ്പാളയം ക്വിൻ്റലിന് പാലക്കാട് 21,000 രൂപ, കോഴിക്കോട് 8,300 രൂപ, മാനന്തവാടി 36,000 രൂപ. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 67,500 രൂപ, കോഴിക്കോട് നാടൻ 66,500, കോഴിക്കോട് ചേട്ടൻ 67,000 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് ക്വിൻ്റലിന് പാലക്കാട് 30,000 രൂപ, കോഴിക്കോട് 25,000 രൂപ, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 9,500 രൂപ, മാനന്തവാടി പഴയത് 6,700 രൂപ, മാനന്തവാടി പുതിയത് 6,700 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,400 രൂപ, മാനന്തവാടി 2,200 രൂപ. ശർക്കര ക്വിൻ്റലിന് പാലക്കാട് 5,500 രൂപ, കോഴിക്കോട് 5,300 രൂപ, മാനന്തവാടി പാണ്ടി 4,900 രൂപ. നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17,000 രൂപ, ചിറ്റൂർ 16,500 രൂപ, കോഴിക്കോട് 13,000 രൂപ. കോഴിമുട്ട 100 കോഴിക്കോട് ലഗോൺ 650 രൂപ, മാനന്തവാടി ലഗോൺ 660 രൂപ. വെറ്റില 100 തിരൂർ 40 രൂപ. കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 6,800, മാനന്തവാടി 6,300 രൂപ. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4,440 രൂപ, കോഴിക്കോട് 4,400 രൂപ, മാനന്തവാടി 4,450 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോട് 16,000 രൂപ, മാനന്തവാടി 16,000 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 3,400, മഞ്ചേരി 2,200, കോഴിക്കോട് 4,200, മാനന്തവാടി 3,400 രൂപ. അരി കോഴിക്കോട് മീഡിയം ജീരകശാല ക്വിൻ്റലിന് 18,300 രൂപ, പാലക്കാട് മട്ട 4,700 രൂപ, ബോധന 3,700 രൂപ. അരി മാനന്തവാടി ഗന്ധകശാല ക്വിൻ്റലിന് 18,700 രൂപ, മട്ട 4,600 രൂപ, കുറുവ 4,500 രൂപ. അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4,500 രൂപ, പൊന്നി 3,700 രൂപ, പാലക്കാടൻ ജയ 4,200 രൂപ, AP1

4200, ബോധന 3700 രൂപ. അരി ചിറ്റൂർ കിൻഡലിന് മട്ട 5200 രൂപ, ASD 4000 രൂപ, പൊന്മണി 4000 രൂപ, വെള്ളപ്പൊന്നി 4000 രൂപ. കടല കോഴിക്കോട് കിൻഡലിന് 7000 രൂപ, മാനന്തവാടി 6800 രൂപ. നെല്ല് കിൻഡലിന് മാനന്തവാടി മട്ട 2500 രൂപ. ഇനി കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും മിക്കയിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റിന് സാധ്യതയുള്ളതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. നാളെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. യു എസ് പ്രതിനിധിയെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ധാരണ. സംയുക്ത പട്രോളിംഗ് വർദ്ധിപ്പിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ സി സി വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡെറാഡൂണിലെത്തി. ഉത്തരാഖണ്ഡ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ ഗുർമിത് സിംഗ്, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ 2-ാം ദിവസമായ നാളെ ഡെറാഡൂണിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഫ്രാൻസിലെ നീസിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: 2014 ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 7-ാമത് ഫ്രാൻസ് സന്ദർശനമാണിത്. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് ഉച്ചകോടി ഇരു നേതാക്കളും ചേർന്ന് സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 120-ലധികം ഇന്ത്യൻ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ലോകമെമ്പാടുമുള്ള പ്രമുഖ നിക്ഷേപകരും ബിസിനസ് പ്രമുഖരും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നീസിലെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി സ്ലോവാക്യയിലേക്ക് തിരിക്കും. തുടർന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം വീണ്ടും ഫ്രാൻസിലെ എവിയാനിലെത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒമാൻ കടലിടുക്കിൽ ഇന്ത്യൻ നാവികരുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ വീണ്ടും യു എസ് നാവികസേന നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് യു എസ് നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇത് 2-ാം തവണയാണ് ഇന്ത്യ യു എസ് പ്രതിനിധിയെ വിളിച്ചുവരുത്തുന്നത്. കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര സുരക്ഷയെ ഇത് ബാധിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. ബ്രിക്സ് കാർഷിക മന്ത്രിമാരുടെ ദ്വിദിന സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. യുദ്ധത്തിന്മേൽ സമാധാനവും സംഘർഷത്തിന്മേൽ സഹകരണവുമാണ് ഇന്ത്യയുടെ നയമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദശകത്തിൽ കാർഷിക മേഖലയിൽ ഇന്ത്യ 4.5% ശരാശരി വാർഷിക വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ രാജ്യസഭാ നാമനിർദ്ദേശ പത്രിക നിരസിച്ചതിനെതിരെയുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്ര, എ എസ് ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ച് നിയമപരമായ പരിഹാരത്തിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ

0: മീനാക്ഷി നടരാജനോട് നിർദ്ദേശിച്ചു. അമർനാഥ് തീർത്ഥാടകർക്ക് ശക്തമായ സുരക്ഷയും സുഗമമായ യാത്രാനുഭവവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അമർനാഥ് യാത്രയുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ജൂലൈ 3 മുതൽ ഓഗസ്റ്റ് 28 വരെയാണ് ഈ വർഷത്തെ അമർനാഥ് യാത്ര. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള 57-ാമത് അതിർത്തി ഏകോപന സമ്മേളനം ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് സമാപിച്ചു. അതിർത്തിയിൽ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ചു. സംയുക്ത പട്രോളിംഗ് ശക്തമാക്കാനും അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ പരിശോധനാ ലബോറട്ടറിയായ നാഷണൽ ടെസ്റ്റ് ഹൌസിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പ്രശംസിച്ചു. NTH ഡയറക്ടർ ജനറൽ ഡോക്ടർ അലോക് കുമാർ ശ്രീവാസ്തവയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാജ്യത്തുടനീളം അത്യാധുനിക പരിശോധനാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. ആഗോളതലത്തിൽ രാജ്യത്തിന്റെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ NTH ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടക്കുന്ന 114-ാമത് അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ച കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്ദ്ലാജ്, ILO ഡയറക്ടർ ജനറൽ, ബംഗ്ലാദേശ്, മാൽഡോവ, ബ്രസീൽ, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിലെ തൊഴിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. എല്ലാവർക്കും മാന്യമായ ജോലി, സാമൂഹിക സുരക്ഷ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നിവ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ പ്രതിബദ്ധത പുലർത്തുന്നതായി കേന്ദ്രമന്ത്രി സാമൂഹിക മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെടെ KSEB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ജനങ്ങൾ ഫോൺ വഴി ഉന്നയിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അറ്റകുറ്റപ്പണി കാരണമോ പെട്ടെന്നുണ്ടായ സംഭവങ്ങൾ മൂലമോ വൈദ്യുതി മുടങ്ങുകയാണെങ്കിൽ അക്കാര്യം ഉപഭോക്താക്കളെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, വെബ്സൈറ്റ്, മാധ്യമങ്ങൾ എന്നിവ വഴി അറിയിക്കണം. പകൽ സമയത്ത് സൌരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയിൽ 3 അടുത്ത മാർച്ചിന് മുൻപ് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിൽ കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിൽ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ USA പാരഗ്വേ മത്സരം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ഇംഗ്ലണ്ടിൽ അടുത്ത മാസം 5 വരെയാണ് മത്സരങ്ങൾ. ഇന്ത്യ അടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളിക്കാരാണുള്ളത്. ഇന്ന് രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. ന്യൂസിലൻഡ് മുൻ ക്യാപ്റ്റനും ബാറ്റിംഗ് ഇതിഹാസവുമായ കെയ്ൻ വില്യംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. 15 നീണ്ടുനിന്ന കരിയർ പൂർത്തിയാക്കിയാണ് താരം വിരമിക്കുന്നത്. 19,346 റൺസ് നേടി ന്യൂസിലൻഡിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായാണ് ഈ 35-കാരൻ വിരമിക്കുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ PV സിന്ധു വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ മുന്നേറ്റം. സെമിയിൽ ജപ്പാൻ താരത്തെ നേരിടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലക ശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ സാക്ഷ്യം വഹിച്ചത്. മധ്യേഷ്യയുമായും ഷാങ്ഹായ് സഹകരണ സംഘടനയുമായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. തജിക്കിസ്ഥാനിലെ ദുഷാൻബേയിൽ നടന്ന SEO സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു.

0: യായിരുന്നു കേന്ദ്രമന്ത്രി. അടുത്ത മാസം കൊൽക്കത്തയിൽ നടക്കുന്ന ഒന്നാമത് SCO സിവിലൈസേഷൻ ഡയലോഗ് ഫോറത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യു ജി പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 മിനിറ്റ് ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റായി ഉയർന്നു. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. ഹാജർ രേഖപ്പെടുത്തലടക്കമുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ വിദ്യാർത്ഥികളുടെ പരീക്ഷ സമയത്തെ ബാധിക്കാതിരിക്കാനാണ് മാറ്റമെന്ന് NTA അറിയിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു നിക്ഷേപക പ്ലാറ്റ്ഫോമിനെ അനുകൂലിക്കുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന കേന്ദ്ര സർക്കാർ. 22,000 രൂപ നിക്ഷേപിച്ചാൽ പ്രതിദിനം 80,000 രൂപ വരെയും പ്രതിമാസം 24,000 രൂപ വരെയും റിട്ടേൺ ലഭിക്കുമെന്നാണ് ഈ വ്യാജ വീഡിയോയിൽ അവകാശപ്പെടുന്നത്. വീഡിയോ വ്യാജമാണെന്നും AI നിർമ്മിതമെന്നും PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലൊവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. US പ്രതിനിധിയെ വിളിച്ചു വരുത്തി പ്രതിഷേധമറിയിച്ച ഇന്ത്യ. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ധാരണ. സംയുക്ത പട്രോളിംഗ് വർദ്ധിപ്പിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കോഴിക്കോട്.
2: യുവവാണി. യുവവാണിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവവാണിയിലേക്ക് സ്വാഗതം. യുവവാണിയിൽ ഇന്ന് ടെൻഷൻ അകറ്റാം ജീവിതം നുകരാം എന്ന വിഷയത്തിൽ മീര എസ് മോഹൻ ഡോക്ടർ ബി ജയരാജുമായി നടത്തുന്ന അഭിമുഖ സംഭാഷണം.
4: സാമൂഹിക ബന്ധങ്ങൾ മനുഷ്യന്റെ അടിസ്ഥാന ചോദനകളിലൊന്നാണ്. നവമാധ്യമങ്ങളുടെ കടന്നുവരവ് യുവാക്കളിൽ സാമൂഹ്യ ബന്ധങ്ങൾ കുറയുന്നതിനും വ്യക്തിബന്ധങ്ങൾ ഇല്ലാതാകുന്നതിനും ഇടയാക്കുന്നുണ്ട്. ഇതുണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ നിരവധിയാണ്. ഈ കാലഘട്ടത്തിൽ പൊതുവിൽ ജീവിതക്രമത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളിൽ പ്രധാനമായും ആരോഗ്യ ഭക്ഷണക്രമത്തിൽ വന്നിട്ടുള്ള മാറ്റം, ബന്ധങ്ങളിലെ വിള്ളലുകൾ, അനാരോഗ്യകരമായ മത്സരങ്ങളുടെ വർദ്ധനവ് എന്നിവ യുവാക്കൾക്കിടയിൽ വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങൾക്കും ടെൻഷനും കാരണമാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ എപ്രകാരം മനഃശാസ്ത്രപരമായി സമീപിക്കാം?
5: ശരിയാണ്, താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. യുവാക്കൾ ഇപ്പോഴും ഒത്തിരി അധികം ടെൻഷനിൽ കൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പലവിധ സമ്മർദ്ദങ്ങളെയാണ് അതിജീവിക്കേണ്ടി വരുന്നത്. മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നുള്ള സമ്മർദ്ദം, അധ്യാപകരുടെ ഭാഗത്തുനിന്നുള്ള സമ്മർദ്ദം, സഹപാഠികളുടെ ഭാഗത്തുനിന്നുള്ള സമ്മർദ്ദം, അങ്ങനെ സമൂഹത്തിന്റെ ആകപ്പാടെയുള്ള സമ്മർദ്ദം, അതിനോടൊപ്പം തന്നെ അവർക്കുണ്ടാകുന്ന ശാരീരികമായ വ്യത്യാസങ്ങൾ, അവരുടെ ഹോർമോണൽ ചേഞ്ചസ്, ഇതെല്ലാം കൊണ്ട് തന്നെ അവർ ആകപ്പാടെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ വർദ്ധിച്ചു വരുന്ന ഈ സാമൂഹ്യ മാധ്യമത്തിന്റെ കടന്നുകയറ്റം, പലപ്പോഴും ഒരു ടെക്നോളജി പുതിയതായിട്ട് വരുമ്പോഴത്തേക്കും മുതിർന്നവർക്ക് പോലും അതെങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കാം, ഉത്തരവാദിത്വത്തോടു കൂടി അതെങ്ങനെ ഉപയോഗിക്കാം എന്ന് മുതിർന്നവർക്ക് പോലും കൃത്യമായി അറിയാത്തൊരു കാലഘട്ടത്തിലാണ്, ഇതിന്റെ ഒരു കുത്തൊഴുക്കിലാണ് നമ്മുടെ യുവാക്കളുടെ കയ്യിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പക്ഷേ നമുക്ക് സന്തോഷകരമായിട്ടൊരു കാര്യം പറയാനുള്ളത്, അതിന്റെ ഒരു റെസ്പോൺസിബിൾ യൂസേജ് മുതിർന്നവരെക്കാളും നന്നായിട്ട് യുവാക്കൾക്ക് ഉപയോഗിക്കാനായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രളയം നടന്ന ഘട്ടത്തിൽ യുവാക്കളായിരുന്നു എല്ലാവിധ രക്ഷാപ്രവർത്തനങ്ങൾക്കും മുൻകൈയെടുത്തതും. കൗമാരക്കാരാണ് രാത്രി മുഴുവൻ ഈ ക്യാമ്പുകളിലൊക്കെ പോയി നിന്ന് യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതും, 1 മണിക്ക് പണി നിർത്തിയിട്ട് 6 മണിക്ക് വീണ്ടും തിരിച്ചു പോകുന്നതും അതൊക്കെ ശ്ലാഘനീയമാണ്. പക്ഷേ ഇപ്പം നമ്മൾ അവരെ നല്ലതെന്ന് പറഞ്ഞ് വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും യുവാക്കളെ കുറിച്ച് നമ്മൾ വീണ്ടും പഴയ കുറ്റവും പഴയ ടെൻഷനും ഒക്കെ വീണ്ടും മാതാപിതാക്കൾ അടിച്ചേൽപ്പിക്കും. ഏറ്റവും ആദ്യമായിട്ട് വേണ്ടുന്നത് കൗമാരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. മാതാപിതാക്കൾ എന്നുള്ള സ്വാതന്ത്ര്യം ഒരു സ്വതന്ത്ര വ്യക്തികളായിട്ട് മാറുവാണ്. ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്നൊക്കെയാണ് അത് പറയുന്നത്. അപ്പൊ ആ സമയത്ത് എന്തുകൊണ്ടാണ് എന്റെ മകൻ ഇങ്ങനെ ആയിപ്പോയത്, എന്തുകൊണ്ടാണ് ഈ മകൾ ഇങ്ങനെ ആയിപ്പോയത്, ശരിക്കും അവരെ ആലോചിക്കുന്നില്ല. അവരുടെ കൗമാരകാലത്ത് എങ്ങനെയായിരുന്നു, അവരുടെ കൗമാരകാലത്ത് മകൾ അവർ കുഞ്ഞായിരുന്ന സമയത്ത് അല്ലെങ്കിൽ കൗമാരകാലത്ത് അവരെങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്, അവർക്ക് ദേഷ്യപ്പെടാറുണ്ടായിരുന്നു, അവർക്ക് ശാരീരിക വ്യത്യാസങ്ങൾ ഉണ്ടാവുമായിരുന്നു, അവർക്ക് പ്രണയങ്ങൾ ഉണ്ടാവുമായിരുന്നു, ഇതൊക്കെ മറന്നു വെച്ചിട്ടാണ് അവർ കുട്ടികളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആവശ്യമില്ലാത്ത തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നതാണ് പോലെ ആവശ്യമില്ലാത്ത ഡിമാൻഡുകൾ മൊത്തം ഈ കൊച്ചുകുട്ടികളുടെ തലയെ കെട്ടിവെക്കുക. ചെയ്യുകയും പലവിധ സ്ഥലങ്ങളിൽ അവരെ കോച്ചിങ് എന്ന് പറഞ്ഞ് കൊണ്ടുവിടുകയും അമിത പ്രഷർ, ഈ ജയിച്ചു വരുന്ന കുട്ടികളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, ഈ തോറ്റുപോകുന്ന കുട്ടികളെ ആരും കാണുന്നില്ല. തോറ്റുപോകുന്ന കുട്ടികളുടെ ആത്മവിശ്വാസം എത്രമാത്രം ചോർന്നു പോകുന്നുള്ള മാതാപിതാക്കൾക്ക് അറിയില്ല. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള യാഥാർത്ഥ്യബോധം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഡിമാൻഡുകൾ കുട്ടികളുടെ മേലിൽ

0: മുഖം പോലെ കെട്ടിവെക്ഷിക്കാതിരിക്കുക. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കുക. അവരുടെ പ്രായത്തിൽ അവർ കൂടുതലും മാതാപിതാക്കളിൽ നിന്ന് അകന്ന് സുഹൃത്തുക്കളിലേക്ക് പിയർ ഗ്രൂപ്പ്സിലോട്ട് അവരുടെ റിലേഷൻ മാറും എന്നുള്ളത് വാസ്തവമാണെന്ന് മനസ്സിലാക്കുക. അവർ കാണിക്കുന്ന ധിക്കാരമല്ലെന്നും അവർ കാണിക്കുന്ന അഹങ്കാരമല്ലെന്നും അത് സ്വാഭാവിക പ്രക്രിയയാണെന്നും അവരുടെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ ഡിമാൻഡുകൾ എന്താണ്, ഇതൊക്കെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി മാതാപിതാക്കളും പൊതുസമൂഹം ഒന്നടങ്കവും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യുവാക്കളെ നമ്മൾ സാധാരണ ഈ കാണുന്ന കാഴ്ചപ്പാടിൽ നിന്ന് മാറ്റി നമ്മളിപ്പോൾ അവർ ചെയ്യുന്ന നല്ല പ്രവർത്തികളൊക്കെ അംഗീകരിക്കുന്ന പോലെ തുടർന്നും അവരെ ഉത്തമ പൗരന്മാരായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ.
1: 15 മുതൽ 29 വയസ്സ് വരെയുള്ള ആളുകളിൽ മരണകാരണങ്ങളിൽ രണ്ടാമതായി ലോകാരോഗ്യ സംഘടന കാണുന്നത് ആത്മഹത്യയാണ്. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതകളെ എപ്രകാരം നമുക്ക് ചെറുക്കാനായിട്ട് സാധിക്കും? ഇവയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്?
0: ശരിയാണ്, താങ്കൾ പറഞ്ഞത് തികച്ചു ശരിയാണ്. ആത്മഹത്യയാണ് പ്രധാനപ്പെട്ട മരണകാരണങ്ങൾ. 20 എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്ന് ആത്മഹത്യയാണ്. ലോകമെമ്പാടും 800,000 ഉള്ള ആളുകളാണ് ഒരു വർഷം മരിക്കുന്നത്. അതായത് 40 മരണങ്ങൾ ഒരു സെക്കൻഡിൽ ലോകത്ത് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ നാട്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നടത്തിയ ഏറ്റവും ഒടുവിൽ നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയത് 5-ൽ 1 യുവാവിന് അല്ലെങ്കിൽ യുവതിക്ക് മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസേബിളിംഗ് ആയിട്ടുള്ള അവനെ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് യുവാക്കളുടെ യുവാ കൗമാരക്കാരുടെയും ഡിപ്രഷൻ, സബ്സ്റ്റൻസ് അബ്യൂസ്, അതായത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ വളരെ കൂടുതലായിട്ടാണ് ഇപ്പൊ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇതിന്റെ നിരക്ക് എന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള നിരക്കാണ്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പൊ ഈ ആത്മഹത്യ പ്രതിരോധത്തിൽ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കേൾക്കുക, പൂർണ്ണമായിട്ട് നമ്മൾ അവരെ ശ്രവിക്കുക. അവരെ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് മൂഡ് ഓഫ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് കുട്ടികൾ മിണ്ടാതിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ വെറുതെ കഥകടച്ച് മുറിക്കാതിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ പൊട്ടിക്കരയുന്നത്, എന്തുകൊണ്ടാണ് അവർ ഭക്ഷണകാര്യത്തിൽ താല്പര്യം കാണിക്കാത്തത്, എന്തുകൊണ്ടാണ് എന്നെ ആരും ഇഷ്ടമല്ല, എന്നെ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പരാതി പറയുന്നത്, എന്തുകൊണ്ടാണ് അവർ റിബല്യസ് നേച്ചർ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ സയൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഞാനങ്ങ് മരിച്ചു പോയാൽ മതിയായിരുന്നു, എനിക്ക് ഒരു കാര്യം നേരെ ചൊവ്വേ ചെയ്യാൻ കഴിയുന്നില്ല, എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കണമെങ്കിൽ ഞാൻ മരിക്കണം എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് കുട്ടികൾ എപ്പോഴെങ്കിലും ഓഫ് ഹാൻഡ് ആയിട്ടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അധ്യാപകരടക്കം. ഇതൊക്കെ ഏർലി സയൻസ് ആണ്, ഏർലി വാർണിംഗ് സയൻസ് ആണ്. ഈ സൈനുകളൊക്കെ നമ്മൾ ഇത്തരം കൈചൂണ്ടികൾ നമ്മൾ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുകയാണെങ്കിൽ, കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ആത്മഹത്യ, അതുപോലെ തന്നെ ആത്മഹത്യയെക്കുറിച്ചുള്ള ആത്മഹത്യ പ്രതിരോധ ക്ലിനിക്കുകളുണ്ട്, ആത്മഹത്യ പ്രതിരോധത്തിന് വേണ്ടി വിളിക്കാനുള്ള സർക്കാരിന്റെ സംവിധാനങ്ങളുണ്ട്, ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം എല്ലാ ജില്ലാ ആശുപത്രികളിലും ലഭ്യമാണ്. കുട്ടികൾക്ക് മുമ്പൊക്കെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകാനോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകാനോ ഒക്കെ ആളുകൾക്ക് ഒരു പേടിയായിരുന്നു, എന്റെ കുട്ടിക്ക് ഭ്രാന്തൊന്നുമില്ല, പിന്നെന്തിനാണ് സൈക്കോളജിസ്റ്റിനെ കാണുന്നതെന്ന്. പക്ഷെ ഇപ്പോൾ അത്തരം കാഴ്ചപ്പാടുകളൊക്കെ മാറിയിരിക്കുന്നു. എല്ലാവരും മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോഴും ടെൻഷൻ ഉണ്ടാകുമ്പോഴും സൈക്കോളജിസ്റ്റുകളൊക്കെ ഓപ്പണായിട്ട് പോയി കാണാനായിട്ട് തുടങ്ങി. ആ ഒരു ട്രെൻഡ് നല്ല ആരോഗ്യകരമായ ട്രെൻഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധിവരെയൊക്കെ വളരെയധികം ആത്മഹത്യകളെ തടഞ്ഞു നിർത്താനായിട്ട് പറ്റും. അങ്ങനെ ഒരു എക്സ്പേർട്ട് ഹെൽപ്പ് വേണ്ടുന്ന സമയത്ത് എക്സ്പേർട്ട് ഹെൽപ്പ് എടുക്കുക. പിന്നെ സമൂഹവും വളരെയധികം ശ്രദ്ധാപൂർവ്വം ഈ അവരുടെ മുതലാണ്, അവർ വളർന്നു വരുന്ന കുട്ടികളാണ് ഈ സമൂഹത്തിന്റെ ആവശ്യം, അവർ യങ് ബഡ്സ് ആണ്, അവർ യങ് ടാലൻസ് ആണ്, അവരാണ് നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് വേണ്ടുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി കൗമാരക്കാരെ യുവാക്കളെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നമുക്ക് തടുത്തു നിർത്താൻ കഴിയും.
1: വിഷാദ രോഗം വല്ലാണ്ട് യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത്. വിഷാദ രോഗത്തെ എപ്രകാരം നമുക്ക് നേരത്തെ മനസ്സിലാക്കി ചികിത്സ നേടാനായിട്ട് സാധിക്കും?
0: വിഷാദ രോഗം മനസ്സിലാക്കണമെങ്കിൽ പലപ്പോഴും ഈ വിഷാദ രോഗവും വിഷാദവും ആയിട്ടുള്ള ഒരു മൂഡും നമ്മൾ കൺഫ്യൂസ് ചെയ്യാറുണ്ട്. അതായത് ഡിപ്രസ്ഡ് മൂഡും ക്ലിനിക്കൽ ഡിപ്രഷനുമായിട്ട്, അതായത് എല്ലാവർക്കും ചിലപ്പോൾ ഒരാഴ്ച ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം എനിക്കിന്ന് വലിയ സുഖമില്ല അല്ലെങ്കിൽ എനിക്ക് മാനസികമായിട്ടൊരു വിഷമം, അതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇതൊരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക, 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് മുമ്പ് ചെയ്ത പ്രവർത്തികളിലൊന്നും താല്പര്യം ഇല്ലാതിരിക്കുക, നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുക, 3 മാസം തുടർച്ചയായിട്ട് ഒന്നിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക അല്ല അമിതമായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ മുമ്പ് സന്തോഷത്തോടുകൂടി ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തികളിൽ ഇപ്പോൾ ആനന്ദം ലഭിക്കാതിരിക്കുക, ഇതൊക്കെയാണ് ഒരു ക്ലിനിക്കൽ ഡിപ്രഷന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. അത്ര ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പെട്ടെന്ന് തന്നെ എന്ത് പറ്റി ഈ ചേഞ്ച്, എന്തുകൊണ്ടാണ് അവൻ പ്രോപ്പർലി ഡ്രസ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് അവൻ കുളിക്കാത്തത്, എന്തുകൊണ്ടാണ് അവൻ ആംഗ്രി ഔട്ട്ബേഴ്സ് ഉണ്ടാകുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് അധ്യാപകർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം അധ്യാപകരാണല്ലോ ഏറ്റവും കൂടുതൽ കുട്ടികളുമായിട്ട് ചെലവഴിക്കുന്നത്. അപ്പോൾ കുട്ടികളിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ കൃത്യസമയത്ത് തന്നെ കണ്ടെത്തി അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ മരുന്നും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ അവന് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്നാണ് പറയുന്നത്. ഇപ്പം എല്ലാ ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന കുട്ടിയോട് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും, നമ്മളിനി എത്ര നന്നായിട്ട് പെരുമാറിയാലും എല്ലാ ആളുകളും നമ്മളെ ഇഷ്ടപ്പെടത്തില്ല. ഈ ലോകത്തിൽ എല്ലാ ആളുകളും എന്നെ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്ന ഒരു മിഥ്യാധാരണയാണ്. അങ്ങനെയൊക്കെയുള്ള കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് വഴി അവന്റെ ദ വേ ഹി തിങ്സ്, അവൻ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്, ആ ചിന്തകളെയൊക്കെ നമുക്ക് മാറ്റിമറിക്കാനായിട്ട് കഴിയും. പിന്നെ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇപ്പം ചെയ്യുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു തെറാപ്പിയാണ്. ഇതിന് സാധാരണഗതിയിൽ ഇപ്പം ഡ്രഗ് മുമ്പ് CBT ഡ്രഗ് തെറാപ്പിയും വേണമെന്ന് പറയാറുണ്ട്, അത് മരുന്നും എന്നിട്ട് കൂടെ കൊടുക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം പറയുന്നത് റീസെന്റ് ആയിട്ടുള്ള ഗവേഷണ ഫലങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അവന്റെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് വഴി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ

0: ഹാപ്പി വഴി ഇവന്റെ അല്ലെങ്കിൽ അവളുടെ വിഷാദ രോഗം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നതാണ്.
1: പ്രളയം ജനങ്ങളുടെ മനസ്വസ്ഥത കവർന്നെടുക്കുന്ന നാളുകളാണ് നാം കാണുന്നത്. ആളുകളിലെ നിരാശ, ഭയം, സങ്കടം, അസംതൃപ്തി, പ്രതീക്ഷ നശിക്കുന്ന അവസ്ഥ എന്നിവ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഇവരുടെ മാനസിക ആരോഗ്യം ശക്തിപ്പെടുത്തുവാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്?
0: ഒന്ന്, നമുക്ക് ആദ്യമേ ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ പ്രളയത്തിന്റെ ആദ്യ ദിനങ്ങളിൽ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അല്ലെങ്കിൽ ക്യാമ്പുകളിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾക്ക് എന്റർടൈൻ ചെയ്യാനായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അവരെ സമാശ്വസിപ്പിക്കാൻ പറ്റും. എമർജൻസി കൗൺസിലിംഗ് ചെയ്യാൻ പറ്റും. അതിന് ധാരാളം വോളണ്ടിയേഴ്സ് ഉണ്ട്. ആ വോളണ്ടിയേഴ്സ് വന്നിട്ട് ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയേണ്ട, അവർക്ക് പറയാനുള്ളതെല്ലാം കേൾക്കുക എന്നുള്ളതാണ്. അവരെ നമ്മൾ പൂർണ്ണ അർത്ഥത്തിൽ അവരെ വ്യക്തികളായിട്ട് ഉൾക്കൊണ്ട് തന്നെ അവർക്ക് പറയാനുള്ള എല്ലാ വിഷമതകളും സങ്കടങ്ങളും നമ്മൾ കേട്ടോണ്ടിരുന്നാൽ മാത്രം മതി. അവർക്കൊരു പ്രതീക്ഷയുടെ എല്ലാം ശരിയാവും, ഉടനെ തന്നെ എല്ലാം ശരിയാവുന്നുള്ള മിഥ്യാധാരണയൊന്നും അവർക്ക് കൊടുക്കണമെന്ന് കാര്യമില്ല. പയ്യെ പയ്യെ പതിയെ പതിയെ നമ്മളെല്ലാം ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. പ്രത്യാശയുണ്ട് നമുക്കിതിന്. ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്നത്, ഇപ്പോഴല്ലാതെ ഉണ്ടാകുന്നത്, ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ആണ് ശരിക്കും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയും. അതായത് ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള വിഷമകരമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരു സ്ട്രെസ് റിയാക്ഷൻ ഉണ്ടാവും. അത് ചിലപ്പം ആംഗ്രി ഔട്ട് ബേഴ്സ് ആയിരിക്കും, ദേഷ്യം കൊണ്ട് ചിലപ്പം ഇതായിരിക്കും, ചിലപ്പം വാവിട്ട് നിലവിളിയായിരിക്കും, ചിലപ്പം രാത്രി ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുന്നതായിരിക്കും, ചിലപ്പം നൈറ്റ് ടെറേഴ്സ് ആയിരിക്കും, ഒരു കാരണവുമില്ലാതെ ഞെട്ടി ഉണർന്നിട്ട് കിതച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒത്തിരി സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കതിന് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് വിളിക്കാം. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിന് ക്ലിനിക്കൽ ഇന്റർവെൻഷൻ അത്യാവശ്യമാണ്. ഒരു ഡോക്ടറെ നമ്മൾ കണ്ടേ പറ്റൂ, അതിനുള്ള മരുന്ന് കഴിച്ചേ പറ്റൂ. അത് 3 മാസം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ, അതായത് ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞു, വലിയൊരു ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്, എല്ലാം നശിപ്പിക്കുന്നത്, സർവ്വം ശിഥിലമാവുന്ന ഒരു അവസ്ഥയിലാണ്. നമ്മൾ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അവർക്കെല്ലാം അവരുടെ പ്രതീക്ഷകളും വീടും എല്ലാ സാധനങ്ങളും നശിച്ച്, അവരുടെ പുസ്തകങ്ങളും സർട്ടിഫിക്കറ്റുകളും സ്വത്തും എല്ലാം, വളർത്തുമൃഗങ്ങളും എല്ലാം മരിച്ചിട്ട് ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ആണ് ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടാകുന്നത്. ഒരു ഭൂമിയിലൊക്കെ ഉണ്ടായാലും ഇതുണ്ടാവും, ഒരു യുദ്ധാനന്തര ഇതുണ്ടാവും. ഏറ്റവും കൂടുതൽ ഒരു യുദ്ധം ഉണ്ടായാലും അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം ഉണ്ടായാലും ബാധിക്കുന്ന സ്ത്രീകളെയും കുട്ടികളാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഈ കാര്യത്തിൽ ഇപ്പം നടന്നതിനകത്ത് കൗമാരക്കാരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. കൗമാരക്കാർക്കും ഇത്തരത്തിലുള്ള ഇനി എന്ത് എന്നുള്ള ചോദ്യം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എൻ്റെ ഭാവി എങ്ങനെയായി തീരും? ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ പഠിത്തം എന്താവും? ഇനി തുടർന്ന് പഠിക്കാൻ പറ്റുമോ? എല്ലാ ജീവിക്കുന്ന കൃഷിയിടങ്ങളെല്ലാം നശിച്ചുപോയി. ഇനി എങ്ങനെയാണ് ഞാൻ ഫീസ് കൊടുക്കുന്നത്? എങ്ങനെയാണ് ഞാൻ വീട് കെട്ടുന്നത്? എവിടെ ഞാൻ കിടന്ന് ഉറങ്ങും? എന്നൊക്കെയുള്ള ചിന്തകൾ കൗമാരക്കാരെ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കാം. പുതിയതായിട്ട് വീട് റീബിൽഡ് ചെയ്യുന്നതിന് അവരെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെറുതായിട്ട് ഏൽപ്പിക്കാം. കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മളിങ്ങനെ ഇതെല്ലാം സർവ്വം തകർന്നിരിക്കുമ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് വലിയ തിരക്കുകളാണ്. വീട് വൃത്തിയാക്കുക, വീട് കെട്ടുക, ഭക്ഷണം കൊണ്ടുവരിക, അപ്പം കുട്ടികളെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ശ്രദ്ധ നമ്മൾ ആ സമയത്ത് കൊടുക്കണം. കൗമാരക്കാർക്ക് ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം. അങ്ങനെ പയ്യെ പയ്യെ പ്രതീക്ഷ കൊടുക്കണം. അല്ലാതെ ഒരു ദിവസം കൊണ്ട് ഒരു സുപ്രഭാതം കൊണ്ട് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞാൽ കൗമാരക്കാർക്ക് അറിയാം എല്ലാം ഒന്നും അത്ര പെട്ടെന്ന് ശരിയാകാൻ പോകുന്നില്ല, അതിന് സമയമെടുക്കും എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ, പിന്നെ മാതാപിതാക്കൾ കരയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കരയുന്നത് കുട്ടികൾ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. കരഞ്ഞതിന് ശേഷം ഇതിങ്ങനെ പറ്റിപ്പോയതുകൊണ്ട് ഞാൻ കരഞ്ഞുപോയതാണ്. മനുഷ്യരെന്ന് പറയുന്നത് വികാരങ്ങളൊക്കെ ഉള്ള ജീവികളാണല്ലോ. അപ്പം അവർ വികാരങ്ങൾ പ്രകടിപ്പിക്കരുത്, കുട്ടികളുടെ മുമ്പ് വെച്ച് പ്രകടിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും ലാമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും ഇങ്ങനെ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും തലയെ കൈ വെച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുക, അങ്ങനെ വരുമ്പോഴത്തേക്കും കുട്ടികളുടെ ഒരു പ്രതീക്ഷകൾ നശിച്ചുപോകും. നമ്മളെപ്പോഴും അവർക്കൊരു പോസിറ്റീവ് ഗൈഡിംഗ് ലൈറ്റ്സ് ആയിരിക്കണം. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പെട്ടെന്ന് തന്നെ കേരളത്തിന്റെ ജനതയ്ക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്, ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോയിട്ട്, എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര മരുഭൂമികളിലും നമ്മൾ പോയിട്ട്, മനുഷ്യവാസം പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിലും പോയിട്ട്, അവിടെയെല്ലാം നമ്മൾ ജോലി ചെയ്ത്, അവിടെയെല്ലാം നമ്മൾ ജീവിച്ച്, അവിടെയെല്ലാം നമ്മൾ അംഗരാജ്യം വെട്ടിപ്പിടിച്ച കർണന്മാരാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ പ്രളയമല്ല, ഇനി എന്ത് പ്രളയം വന്നാലും നമ്മൾക്ക് അതിജീവനത്തിന്റെ ഒരു ശേഷിയുണ്ട് മലയാളി. ആ അതിജീവനത്തിന്റെ ശേഷിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്.
1: ഈ സോഷ്യൽ മീഡിയ, ഫോട്ടോമോർഫിംഗ് തുടങ്ങിയവയിലൂടെയുള്ള സാമൂഹ്യ ചൂഷണങ്ങളെ, മാനസിക ചൂഷണങ്ങളെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അവയെ മറികടക്കാൻ നമുക്ക് എപ്രകാരം സാധിക്കും?
0: ഞാൻ നേരത്തെ പറഞ്ഞത് നടക്കുമല്ലോ, ഉത്തരവാദിത്തപ്പെട്ട യൂസേജ്. ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് ഒരു മൊബൈൽ ഫോൺ കൊടുക്കുന്നു, ആ മൊബൈൽ ഫോണിൽ എന്താണ് അവൻ ചെയ്യുന്നത്? ഇപ്പം ഒരു കുട്ടിക്ക്, കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആൻഡ്രോയിഡ് ഫോണിന്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അവനൊരു നമ്പർ വിളിക്കാനുള്ള ഫോൺ മാത്രം പോരെ, അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അവൻ ചിലപ്പം അവൻ പറയും പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്കിപ്പോൾ കൊടുക്കാതിരിക്കാൻ പറയാൻ പറ്റത്തില്ല. മുമ്പ് നമ്മൾ പറയും ഒരു കുട്ടിയുടെ ഒരു അധ്യാപൻ അല്ലെങ്കിൽ ഒരു രക്ഷകർത്താവ് വന്ന ഒരു അധ്യാപനോട് വന്ന് ചോദിക്കുകയാണ് കുട്ടിക്ക് കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുക്കണമെന്ന് ചോദിച്ചാൽ കുട്ടികൾ ചീത്തയായി പോയതുകൊണ്ട് കമ്പ്യൂട്ടർ ഒന്ന് വാങ്ങിക്കൊടുക്കണ്ടെന്ന് പറയും. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റുമോ? ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും കമ്പ്യൂട്ടർ വേണം, അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സിസ്റ്റം ബേസ്ഡ് ലേണിംഗ് ആയി കഴിഞ്ഞു. ഈ ലേണിംഗ് ഒക്കെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇഷ്ടം പോലുണ്ട്. കോളേജസിലൊക്കെ ആണെങ്കിൽ ഇൻഫ്ലിപ് നെറ്റ് മറ്റു കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം യൂസ് ചെയ്യണമെങ്കിൽ അവൻ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ വേണം. മൊബൈൽ ഫോണിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, ഉത്തരവാദിത്വം ഉത്തരവാദിത്തത്തോടു കൂടിയാണോ അവനത് ഉപയോഗിക്കുന്നത്? അത് ഉത്തരവാദിത്തോടു കൂടി ഉപയോഗിച്ച് കാണിക്കേണ്ടത് ആരാണ്? മാതാപിതാക്കൾ തന്നെയാണ്. ഞാൻ ഈ സമയത്താണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഇന്ന കാര്യമാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത് എന്ന് റെസ്പോൺസിബിൾ മൊബൈൽ

0: യൂസേജ് എന്താണെന്ന് പഠിപ്പിച്ചാൽ കുറെയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് ഒതുങ്ങിയിരിക്കുന്ന ചതിക്കുഴികൾ, ചിലതരം ഗെയിമുകൾ, മുമ്പൊരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ബ്ലൂ വെയിൽ ഗെയിമിനെ കുറിച്ച്, അതുപോലെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കുട്ടികളെ ഇതിനകത്ത് വലയിലാക്കുന്ന ചില റാക്കറ്റിംഗ് റാക്കറ്റുകളുണ്ട്. ആ റാക്കറ്റുകളിലൊന്നും ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുക. അപ്പുറത്തിരിക്കുന്ന ആളുടെ പ്രായമോ പലതരത്തിലുള്ള ശിശു പീഡകർ വരെ ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അവർക്ക് എങ്ങനെ വേണമെങ്കിലും ഇവന്റെ ഇപ്പോൾ ഫുട്ബോൾ ഫാനായിട്ടൊരു കുട്ടിയാണെങ്കിൽ അവന് ഫുട്ബോളിനെ കുറിച്ച് സംസാരിച്ച് ആദ്യമേ തുടങ്ങാം. പിന്നെ അതിനുശേഷം നമ്മൾ സാധാരണഗതിയിൽ അതിന് പറയുന്നത്, മനഃശാസ്ത്രത്തിൽ പറയുന്ന പേര് ഓൺലൈൻ ഗ്രൂമിംഗ് എന്നാണ്. ആ കുട്ടിയെ അവന്റെ ആവശ്യത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഇവന് മാനിപ്പുലേറ്റ് ചെയ്ത് ഈ കുട്ടിയെ ഗ്രൂം ചെയ്തെടുക്കാനായിട്ട് പറ്റും അവന്റെ രീതിയിൽ. പിന്നെ പയ്യെ പയ്യെ അശ്ലീല സംഭാഷണങ്ങളിലേക്ക് കടക്കുകയും പിന്നെ കുട്ടികളടങ്ങുന്ന ഇത്തരം വീഡിയോകൾ ആ കുട്ടിക്ക് അയച്ചു കൊടുക്കുകയും ഇതൊക്കെ സ്വാഭാവികമാണെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയും അങ്ങനെ പയ്യെ പയ്യെ ഈ ഇതിന്റെ വലയിലേക്ക് വീഴ്ത്തുകയും ചെയ്യുന്നതാണ് ഈ ഓൺലൈൻ ഗ്രൂമിങ്ങിന്റെ ഒരു പരിപാടി. അത് എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. അത് മുതിർന്ന ആളുകൾ, പ്രായം കൂടിയ ആളുകളാണ് വളരെ കൊച്ചുകുട്ടികളെ വലയിലാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചിലപ്പം അച്ഛന്റെയോ അമ്മയുടെ സ്നേഹം കിട്ടാതെ വളരുന്ന ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ വീട്ടിൽ നിരന്തരമായിട്ട് വഴക്ക് നടക്കുമ്പോൾ ഇതെല്ലാം കണ്ടിട്ട് സ്നേഹം ഒട്ടും ലഭിക്കാതെ വരുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും എപ്പോഴും വഴക്കാണ്. അപ്പം എനിക്ക് സ്നേഹം കിട്ടുന്ന എവിടേക്കെങ്കിലും പോകണം എന്ന് പറയുമ്പോഴാണ് അവൻ പലപ്പോഴും ഇതിനകത്ത് നിന്ന് ഈ സോഷ്യൽ മീഡിയയിൽ അഭയം പ്രാപിക്കുന്നത്. അപ്പം അവന് എത്ര ലൈക്ക് കിട്ടുമെന്നും എത്ര കെ ലൈക്ക് കിട്ടുമെന്നൊക്കെയാണ് അവൻ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പല പല സൈറ്റുകളിൽ അവൻ പോവുകയും ഇത്തരത്തിലുള്ള ചതിക്കുഴികളിലേക്ക് ചെന്ന് ഇത്തരത്തിലുള്ള ചാലഞ്ചസിൽ ചെന്ന് വീഴും. ഇത്തരത്തിലുള്ള പെഡോഫിലിക് ശിശുപീഡകരുടെ വലയിൽ ചെന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫ്സ് ഒക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ആ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്ത് മോർഫ് ചെയ്തിട്ട് നമ്മളെ വെരട്ടി ഇതെല്ലായിടത്തും പബ്ലിഷ് ചെയ്യുന്നു, നിന്റെ പടം ഇങ്ങനെ ആക്കും. അപൂർവം ചില ആളുകൾ മാത്രമേ ധൈര്യപ്പെട്ട് പറയാറുള്ളൂ എന്റെ ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്താണ്, ഞാൻ കേസ് കൊടുക്കും, സൈബർ പോലീസിൽ അറിയിക്കും എന്നൊക്കെ പറയാനുള്ള ധൈര്യം, അല്ലെങ്കിൽ ചിലപ്പോൾ കൊന്നുകളയെന്ന് ഭീഷണിപ്പെടുത്തും. അങ്ങനെയൊക്കെ കുട്ടികളെ വളരെയധികം ചതിക്കുഴിയിൽ, ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒത്തിരി ചതിക്കുഴികളുണ്ട്. ചിലപ്പം നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രത്യേക ഗിഫ്റ്റുകൾ ഓൺലൈനിലൂടെ വരുന്നുണ്ടോ, എവിടെ നിന്നാണ് ഗിഫ്റ്റ് വന്നത്, അപ്പോൾ കുട്ടി പറയാം ഞാനൊരു ഗെയിം കളിച്ചപ്പോൾ അതിനകത്ത് പ്രൈസ് അടിച്ചതാണ്, എനിക്കറിയാവുന്ന ഒരു കേസാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അപ്പം നമ്മൾ ആലോചിക്കണം, ഇത്രയും വില കൂടിയ ഒരു സാധനത്തിന് ഇനി ഏത് ഗെയിമാണ് കളിച്ചത്. അപ്പം മനസ്സിലാവും വേറൊരാൾ അയച്ചു കൊടുത്തതാണ്, അത് ആരാണ് അയച്ചു കൊടുത്തത്, എന്തിനാണ് അയച്ചു കൊടുത്തത് എന്നൊക്കെയുള്ള ചോദ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ മൊത്തത്തിൽ ഇത്തരത്തിലുള്ള റാക്കറ്റിന്റെ ചുരുള് പലപ്പോഴും അഴിഞ്ഞഴിഞ്ഞ് വരുന്നത്. അപ്പം അതുകൊണ്ട് കുട്ടികളെ ഉത്തരവാദിത്വത്തോടു കൂടി ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൽ, കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് യൂസേജിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് അവരെ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാം ഇത്തരത്തിലുള്ള ബോധവൽക്കരിക്കണം നന്നായിട്ട്. അതിന് ആദ്യമേ പൊതുസമൂഹം ഇതിനെക്കുറിച്ച് ബോധവാനാകണം, അതിനുശേഷം ആണ് ബാക്കി എല്ലാവരെയും നമുക്ക് ബോധവൽക്കരിക്കാൻ പറ്റത്തുള്ളൂ.
1: ലൈംഗിക അതിക്രമങ്ങൾ യുവാക്കളിലും കൗമാരപ്രായക്കാരിലും മാനസികവും ശാരീരികവുമായ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ അവരുടെ മാനസികാരോഗ്യത്തിന് കൂടുതൽ കരുത്തു പകരുവാനും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും നമുക്ക് എന്തെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും?
0: ഈ ലൈംഗിക അതിക്രമങ്ങൾ വലിയ മുറിപ്പാടാണ് അവരുടെ മനസ്സിൽ, അവരുടെ പേഴ്സണാലിറ്റിയുടെ, അവരുടെ വ്യക്തിത്വത്തിലൊക്കെ അവശേഷിപ്പിക്കുന്നത്. ഇതിനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കുകയാണ്. ഇപ്പൊ കേരളത്തിലെ ഒരു പഠനം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നത് പെൺകുട്ടികളല്ല ആൺകുട്ടികളാണ്. ആൺകുട്ടികൾ പലപ്പോഴും ഈ കാര്യം പുറത്തു പറയാറില്ല എന്നുള്ളതാണ്. ആൺകുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങളാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അത് പലപ്പോഴും പാരന്റ്സ് അത് നോട്ടീസ് പോലും ചെയ്യാറില്ല. അങ്ങനെയുള്ള കുട്ടികൾ വളരെ ഇൻഹിബിറ്റഡ് ആയിപ്പോകും, അവരുടെ പേഴ്സണാലിറ്റി തന്നെ ചേഞ്ച് ആയിപ്പോകും. അവർക്ക് ജീവിതകാലം മുഴുവൻ ആ ഒരു മുറിപ്പാടുമായിട്ട് അവർ നടക്കേണ്ടി വരും. അങ്ങനെയുള്ള കുട്ടികളെ ആദ്യം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഇത് നിന്റെ കുറ്റം കൊണ്ടല്ല നീ സംഭവിച്ചത്, നിന്നെ ഒരാൾ ഉപയോഗിച്ചതാണ്, അയാളുടെയാണ് കുറ്റം, നിനക്ക് ഇതിനകത്ത് യാതൊരു കുറ്റമില്ല. അതുവരെ കുട്ടി വിചാരിക്കും എന്റെ കയ്യിലാണ് കുറ്റം എന്ന് വിചാരിക്കും. അങ്ങനെ കുട്ടികൾക്ക് ഒരു അഷുറൻസ് കൊടുക്കണം. രണ്ടാമത് അതൊരു ദുസ്വപ്നമാണ്, ഇത് ഇനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തത് നടന്നുപോയി എന്ന് പറഞ്ഞിട്ട് കുട്ടി അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കണം. അതിനുശേഷം ഘട്ടം ഘട്ടമായി മാത്രമേ, അതൊരു ലോങ് പ്രോസസ്സാണ്, വളരെയധികം സമയമെടുക്കുന്നതാണ്. ഇപ്പോൾ സൈക്കോതെറാപ്പിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൊലോങ്ഡ് സെഷൻസ് തന്നെ വേണ്ടി വരും, വളരെ നീണ്ട നീണ്ട സെഷൻസ് വേണ്ടി വരും. അത്തരത്തിലുള്ള ട്രോമയിലൂടെ കടന്നുപോയൊരു കുട്ടിയെ നോർമൽ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് ഒത്തിരിയധികം, അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതെ എങ്ങനെ നോക്കാം, കുട്ടി ആരൊക്കെയായിട്ടാണ് ഇടപെടുന്നത്, കുട്ടി എവിടെയൊക്കെയാണ് കളിക്കാൻ പോകുന്നത്, കുട്ടിയുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്. കുട്ടി പലപ്പോഴും ഇത് സംഭവിക്കുന്നത് സമപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ തമ്മിൽ കളിക്കുമ്പോൾ ഈ പ്രശ്നം വരില്ല, അസമയം ഒരു കുഞ്ഞുകുട്ടിയും ഒരു മുതിർന്ന കുട്ടിയായിട്ടുള്ള കളികളിൽ ഏർപ്പെടുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ചൂഷണത്തിന് വിധേയമാകുന്നത്. പലപ്പോഴും ഈ മുതിർന്ന കുട്ടി വേറൊരു ചൂഷണത്തിന്, ഇപ്പൊ റാഗിങ്ങിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ പറയാറുണ്ട്, കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ റാഗ് ചെയ്തപ്പെട്ടവനായിരിക്കും ഇത്തവണ റാഗിങ്ങിന് മുൻപന്തി നിന്ന് യൂണിവേഴ്സിനെ റാഗ് ചെയ്യാൻ നിൽക്കുന്നത്. അതുപോലെയാണ് ഈ പീഡനങ്ങളുടെ കാര്യവും. കേരളത്തിൽ അത് സർവ്വസാധാരണമാണ്. ഇപ്പോഴൊക്കെയാണ് അതിനെക്കുറിച്ച് മനുഷ്യർ തിരിച്ചറിഞ്ഞു തുടങ്ങിയതാണ്. പലപ്പോഴും ആൺകുട്ടികളിത് ഞാൻ ഇത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചിലപ്പോൾ എന്നെ പെൺകുട്ടിയായിട്ട്, അല്ലെങ്കിൽ നിനക്ക് ധൈര്യമില്ലായിരുന്നോ, നിനക്ക് എന്തെങ്കിലും തിരിച്ച് ചെയ്തുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. ചിലർ കുട്ടികളെ ഭീഷണിപ്പെടുത്തും, കൊന്നുകളെ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വളരെയധികം ശ്രദ്ധയോടും കൂടി വളർത്തണമെന്ന്, അവർ എവിടേക്കാണ് പോകുന്നത്, ആരൊക്കെയായിട്ടാണ്. പലപ്പോഴും ഈ പീഡനങ്ങൾ നടക്കുന്നത് ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്, വീട്ടിൽ സഹകരിക്കുന്ന ആളുകളാണ്. അവർ ഏത് തരക്കാരാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ അടുത്ത ബന്ധുക്കൾ തന്നെയായിരിക്കും. പലപ്പോഴും പല കുട്ടികളും എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും അടുത്ത ബന്ധു അല്ലെങ്കിൽ വീട്ടിൻ്റെ അപ്പുറത്തെ ഒരാൾ. അങ്ങനെ വീട്ടിൽ നമ്മൾ ആർക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കണം,

0: എത്ര പരിധി വരെ കൊടുക്കണം, എത്ര വരെ കുട്ടിയായിട്ട് മിംഗിൾ ചെയ്യാൻ. പലപ്പോഴും ഇത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ആദ്യമേ ഇക്കിളാക്കിയിട്ട് കളികളിൽ ഏർപ്പെടും. ഇക്കിളാക്കിയിട്ടാണ് ഈ കുട്ടിയെ ഇതിലേക്ക് നയിക്കുന്നത്. അപ്പം ആദ്യമേ നിർദോഷം എന്ന രീതിയിൽ കളിക്കുകയും അതിനുശേഷം പയ്യെ പയ്യെ ഈ പ്രിഡേറ്റർ അവന്റെ യഥാർത്ഥ സ്വഭാവം, അതായത് ഇരപിടുത്തക്കാരൻ അവന്റെ യഥാർത്ഥ സ്വഭാവം, അവന്റെ വൈകൃതത്തിന്റെ മുഖം പുറത്തെടുക്കുകയും കുട്ടിയെ ഇതിനകത്തോട്ട് ലൂർ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു മനപ്രയാസം എന്ന് പറയുന്നത് നമുക്ക് വിവരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളതാണ്. അതിന് തിരിച്ചുകൊണ്ടുവരുന്ന വലിയ പാടാണ്. അതുകൊണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ആരൊക്കെ സഹായിക്കണം, എങ്ങനെയൊക്കെ സഹായിക്കണം, ഏത് പരിധിവരെ സഹായിപ്പിക്കണം, എങ്ങനെയൊക്കെ ഇടപെടണം എന്നുള്ള തീരുമാനിക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ്.
1: കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങളെ ധൈര്യമായി നേരിടുകയും കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് പ്രായോഗിക അടിസ്ഥാനത്തിൽ എത്രമാത്രം ശരിയാണ്?
0: കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ടാസ്കിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ആ അഫിൽ ടാസ്ക് ആണെങ്കിൽ അതിനെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാണല്ലോ, ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ് വലിയൊരു ടാസ്കിനെ നമ്മൾ. അപ്പം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ ധൈര്യത്തോടു കൂടി തന്നെ നേരിടണം. അല്ലാതെ നമ്മൾ പിന്തിരിഞ്ഞോടിയിട്ട് കാര്യമൊന്നുമില്ല. കാര്യം നമ്മൾ അതിനെ ഫേസ് ചെയ്തേ പറ്റൂ. എന്തായാലും പ്രശ്നമാണ്, നമ്മളത് വിട്ടുപോകാൻ പോകുന്നില്ല. ഒന്നുകിലും നമ്മൾ ഇതിനെ നേരിടുക, അല്ലെങ്കിൽ ഇതിന് കീഴടങ്ങുക. അപ്പം നേരിടുന്നതിന് വേണ്ടി ഒറ്റയടിക്ക് നമുക്ക് ഈ പ്രശ്നം മാറ്റാൻ പറ്റത്തില്ലെങ്കിലും അതിന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഈ പ്രശ്നത്തെ നമുക്ക് ഒഴിവാക്കി മാറ്റാനായിട്ട് പറ്റും.
1: ഇതുവരെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന ടെൻഷനുകളും സമ്മർദ്ദവും മാനസികമായ പിരിമുറുക്കങ്ങളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളുടെ യുവാക്കളുടെ ഊർജത്തെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്?
0: നല്ല ചോദ്യമാണത്. ക്രിയേറ്റീവായിട്ട് യുവാക്കൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാര്യം രാഷ്ട്രത്തിന്റെ നിർമ്മാണം തന്നെ യുവാക്കളുടെ കൈകളിലാണ് ഇരിക്കുന്നത്. അപ്പൊ അവരൊരു മൊട്ടായിരിക്കുന്ന സമയമാണ്. നമ്മൾ ആലോചിക്കുക, ഒരു പൂമൊട്ടായിരിക്കുന്ന സമയമാണ്. അതിനൊന്ന് വിരിയാൻ അനുവദിക്കുക, അതിനെയൊന്ന് വിടരാനായിട്ട് അനുവദിക്കുക. അല്ലാതെ ആ മൊട്ട് സമയത്ത് തന്നെ അതിനെ കശക്കി എറിയാനായിട്ട് ശ്രമിക്കാതിരിക്കുക. അവർക്ക് അവരുടേതായ ലൈഫ് ഉണ്ട്, അവരുടേതായ വിംസ് ആൻഡ് ഫാൻസീസ് ഉണ്ട്, അവരുടേതായ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും എല്ലാം ഉണ്ട്. അതൊക്കെ കണ്ടെത്തിയിട്ട് മനസ്സിലാക്കിയിട്ട് അവരെ നേരായിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുക. കാണിച്ചു കൊടുക്കണ്ട, നമ്മൾ കാണിച്ചു കൊടുക്കുകയെന്ന് വേണ്ട. അത്തരം റോൾ മോഡലുകൾ ഉണ്ടല്ലോ സമൂഹത്തിൽ, അത് അവർ തന്നെ മനസ്സിലാക്കിക്കൊള്ളും. കുറച്ചുകൂടെ ഉത്തരവാദിത്വം അവർക്ക് കൊടുക്കുക. യുവാക്കളെ കൊണ്ട് യുവാക്കൾക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ്, അവരെ ഈ പ്രായത്തിൽ റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കാൻ പാടില്ല എന്നുള്ളൊരു നോഷൻ നമ്മൾ അങ്ങ് മാറ്റി വയ്ക്കുക. കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വർക്ക് നമ്മൾ അവർക്കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെക്കാളും വളരെ മികച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പലപ്പോഴും യുവാക്കളാണ് ഇപ്പം മുതിർന്നവർക്ക് പല കാര്യങ്ങൾക്കും മോഡലായിട്ടിരിക്കുന്നത്.
2: ശ്രോതാക്കൾ കേട്ടത് ടെൻഷൻ അകറ്റാം ജീവിതം നുകരാം എന്ന വിഷയത്തിൽ മീര എസ് മോഹൻ ഡോക്ടർ ബി ജയരാജുമായി നടത്തിയ അഭിമുഖ സംഭാഷണമാണ്.
3: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. നന്ദി. ശുഭരാത്രി.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രൻ്റെ ഈണം.

0: ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: അല്പസമയത്തിനകം പദ്ധതികൾ ജനനന്മയ്ക്ക്, പരിപാടി കേൾക്കാം. തുടർന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധ സിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചു വരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE, ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്റ്റ് AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ് NLISG എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഈ ശോധ സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യങ്ങൾ: ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഇ ജേണലുകൾ, ഇ ജേണൽ ആർക്കൈവുകൾ, ഇ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഇ ബുക്കുകളും ഇ ജേണലുകളും ലഭ്യമാക്കുക, സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക, നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഇ റിസോഴ്സുകൾ ലഭ്യമാക്കുക, സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യ നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക, ഒപ്പം ഇലക്ട്രോണിക് ജേണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ UGC ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ, UGC നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോധ സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ eshodhsindhu@inflipnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
0: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോധ സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഡെറാഡൂണിലെത്തി. ഉത്തരാഖണ്ഡ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ ഗുർമിത് സിംഗ്, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ 2ാം ദിവസമായ നാളെ ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലൊവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഫ്രാൻസിലെ നീസിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഒമാൻ കടലിടുക്കിൽ ഇന്ത്യൻ നാവികരുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ വീണ്ടും US നാവികസേന നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് US നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇത് 2ാം തവണയാണ് ഇന്ത്യ US പ്രതിനിധിയെ വിളിച്ചുവരുത്തുന്നത്. മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 15 മാസം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വയോജനങ്ങൾക്കായുള്ള പദ്ധതികളെക്കുറിച്ചും അതിക്രമങ്ങൾ തടയുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട KSEB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടികജാതി വിഭാഗത്തിലെ യുവജനങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണമാണ് സാമൂഹിക മുന്നേറ്റത്തിനും പ്രാതിനിധ്യത്തിനും അടിത്തറയെന്ന് മന്ത്രി KA തുളസി. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ സംഘടിപ്പിച്ച നൈപുണ്യ വികസന സംരംഭകത്വ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ BTech BR ബിരുദ പരീക്ഷാ ഫലം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിച്ചു. 60.1 BTech വിജയശതമാനം. നിപ്പ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗി കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരനും ഇന്ന് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഈ ദിവസങ്ങളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രത്യേക രേഖകളോ മുൻകൂർ രജിസ്ട്രേഷനോ കൂടാതെ പ്രായഭേദമന്യേയാണ് ഈ മാസം 15 മുതൽ ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന Group B മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 Group D യിൽ USA പരഗ്വേ മത്സരം.

0: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ഇംഗ്ലണ്ടിൽ അടുത്ത മാസം 5 വരെയാണ് മത്സരങ്ങൾ. ഇന്ന് രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ PV സിന്ധു വനിതാ സിംഗിൾസ് സെമി ഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ മുന്നേറ്റം. സെമിയിൽ ജപ്പാൻ താരത്തെ നേരിടും. കേരള ജുഡീഷ്യൽ സർവീസിൽ സിവിൽ ജഡ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. മാർച്ച് 30 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത്. ഭേദഗതികൾ വരുത്തി പുതിയ വിജ്ഞാപനം പിന്നീട് പുറപ്പെടുവിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 197 പേരെ അറസ്റ്റ് ചെയ്തു. 175 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2122 കേസുകളിലായി 2295 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മാസം 21 നടക്കുന്ന റീനീറ്റ് UG പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റായി ഉയർന്നു. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. നോട്ടം എന്ന ചിത്രത്തിൽ നിഷാദ് പാടിയത്. ഗാനശില്പികൾ കൈതപ്രം, M. ജയചന്ദ്രൻ.

0: finals of Australian Open tournament in Sydney. For details of these stories and more, log on to our website www.newsoneir.gov.in and News on EIR app. That is all in the news at 9. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. കോഴ്സുകൾ, സാധ്യതകൾ, പ്രത്യേക പരിപാടി. പ്ലസ് ടു സയൻസ് കഴിഞ്ഞാൽ
2: പ്ലസ് ടു സയൻസ് സ്ട്രീം വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ മുന്നിൽ രാജ്യത്തും വിദേശത്തുമായി അതിവിശാലവും വൈവിധ്യമാർന്നതുമായ പ്രൊഫഷണൽ തൊഴിൽ ലോകമാണ് തുറക്കപ്പെടുന്നത്. സയൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പൊതുസമൂഹം പരമ്പരാഗത എഞ്ചിനീയറിംഗിലും മെഡിക്കൽ ബിരുദങ്ങളിലും മാത്രം കരിയർ ചിന്തകളെ ഒതുക്കാറുണ്ട്. എന്നാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അതിവേഗത്തിലുള്ള വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഇന്ന് ഒട്ടനവധി പുത്തൻ തലമുറ ശാസ്ത്ര കോഴ്സുകൾ വിദ്യാർത്ഥികൾക്കായി ലഭ്യമാണ്. എഞ്ചിനീയറിംഗ് രംഗത്ത് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ പരമ്പരാഗത കോഴ്സുകൾക്ക് ഇന്നും വിപണിയിൽ വലിയ സ്ഥാനമുണ്ട്. എന്നാൽ അതിനപ്പുറം ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ്, മെക്കാട്രോണിക്സ് തുടങ്ങിയ പുതിയ തലമുറ ബിടെക് പ്രോഗ്രാമുകൾക്ക് ഇന്ന് ആഗോളതലത്തിൽ വലിയ തൊഴിൽ സാധ്യതയും ഉയർന്ന ശമ്പളവുമാണ് ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ലോകോത്തരവുമായ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയിലെ പ്രവേശനത്തിനായി ദേശീയ തലത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ അഥവാ JEE മെയിൻ, JEE അഡ്വാൻസ്ഡ് പരീക്ഷകൾ എഴുതേണ്ടതുണ്ട്.
1: കേരളത്തിലെ സർക്കാർ കോളേജുകളിലെയും പ്രമുഖ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും ബിടെക് പ്രവേശനത്തിനായി പ്രവേശന പരീക്ഷാ കമ്മീഷണർ നേരിട്ട് നടത്തുന്ന കീം പരീക്ഷ എഴുതേണ്ടതുണ്ട്. ഈ പ്രവേശന പരീക്ഷ ഇപ്പോൾ പൂർണ്ണമായും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേസമയം വൈദ്യശാസ്ത്ര മേഖലയെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും സ്നേഹിക്കുന്നവർക്കായി MBBS, BDS, ബാച്ചിലർ ഓഫ് ഡെന്റൽ സർജറി എന്നിവയ്ക്കു പുറമെ ഭാരതീയ ചികിത്സാ ശാഖകളായ ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി തുടങ്ങിയ മികച്ച അംഗീകൃത മെഡിക്കൽ ബിരുദ കോഴ്സുകൾ നിലവിലുണ്ട്. ദേശീയ തലത്തിൽ നടത്തുന്ന നീറ്റ് UG പരീക്ഷയുടെ അഖിലേന്ത്യാ റാങ്ക് അടിസ്ഥാനമാക്കിയാണ് ഈ കോഴ്സുകളിലേക്ക് പൂർണ്ണമായും പ്രവേശനം ലഭിക്കുന്നത്. ഡൽഹി എയിംസ്, പുതുച്ചേരിയിലെ ജിപ്മർ തുടങ്ങിയ ലോകോത്തര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പ്രവേശനവും നീറ്റ് പരീക്ഷയുടെ പരിധിയിലാണ് വരുന്നത്.
2: മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് തെരഞ്ഞെടുക്കാവുന്ന മറ്റൊരു മികച്ച ശാഖയാണ് പാരാമെഡിക്കൽ ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ്. രാജ്യത്തും വിദേശത്തും നഴ്സുമാർക്ക് വലിയ അവസരങ്ങൾ നൽകുന്ന BSc നഴ്സിംഗ്, കായിക പരിക്കുകൾക്കും ശാരീരിക പുനരധിവാസത്തിനുമുള്ള ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, കണ്ണിന്റെ ആരോഗ്യവും കാഴ്ചയുമായി ബന്ധപ്പെട്ട ബാച്ചിലർ ഓഫ് ഓപ്റ്റോമെട്രി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് ലാബ് ടെക്നോളജി എന്നിവയെല്ലാം വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ ഫാർമസ്യൂട്ടിക്കൽ വിപണിയിൽ ഉയർന്ന കരിയർ നൽകുന്ന 4 വർഷത്തെ BPharm കോഴ്സും 6 വർഷത്തെ പ്രൊഫഷണൽ ക്ലിനിക്കൽ ഡോക്ടേഴ്സ് കോഴ്സായ PharmD കോഴ്സും മരുന്ന് നിർമ്മാണ ഗവേഷണ രംഗങ്ങളിൽ മികച്ച ശമ്പളമുള്ള കരിയർ വാഗ്ദാനം ചെയ്യുന്നു. ഇതുകൂടാതെ കൃഷി, പ്രകൃതി, മൃഗസംരക്ഷണം,

0: എന്നിവയോട് അതീവ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കേരള കാർഷിക സർവകലാശാല വഴി BSc ഓണേഴ്സ് അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി, BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, BTech ഫുഡ് ടെക്നോളജി കോഴ്സുകൾക്ക് ചേരാവുന്നതാണ്. വെറ്റനറി ഡോക്ടറാകാനുള്ള BVSc ആൻഡ് AH ബാച്ചിലർ ഓഫ് വെറ്റനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി കോഴ്സിനും ആധുനിക ക്ഷീര വ്യവസായ രംഗത്തെ BTech ഡയറി ടെക്നോളജി കോഴ്സുകൾക്കും വിപണിയിൽ വലിയ ആവശ്യക്കാരുണ്ട്. കടൽ വിഭവങ്ങളെയും മത്സ്യസമ്പത്തിനെയും നീല സമ്പദ് വ്യവസ്ഥയെയും കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമായ BFSC അഥവാ ഫിഷറീസ് സയൻസ് കോഴ്സും കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല വഴി മികച്ച അവസരമാണ് നൽകുന്നത്.
1: ശാസ്ത്ര ഗവേഷണങ്ങളിലും പുതിയ കണ്ടെത്തലുകളിലും അതീവ താൽപ്പര്യമുള്ള മിടുക്കരായ കുട്ടികൾക്കായി രാജ്യത്ത് ഉയർന്ന തലത്തിലുള്ള നിരവധി സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് വലിയ ക്യാമ്പസുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി IIST, ഇവിടെ BTech ഏവിയോണിക്സ് എയ്റോസ്പേസ് പഠനം പൂർണ്ണമായും കേന്ദ്ര ബഹിരാകാശ വകുപ്പിന്റെ ധനസഹായത്തോടെയാണ് നടത്തുന്നത്. കൂടാതെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് IISER, കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ISI, ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് CMI, ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISE എന്നിവയെല്ലാം ശാസ്ത്ര കുതുകികൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഗവേഷണ കരിയർ ഒരുക്കുന്ന പ്രമുഖ സ്ഥാപനങ്ങളാണ്. പ്യുവർ സയൻസ് ബിരുദങ്ങൾ അഥവാ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സുവോളജി എന്നിവ ആഗ്രഹിക്കുന്നവർക്കായി ദേശീയ തലത്തിൽ ഇന്ന് CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷ നിലവിലുണ്ട്. ലക്ഷ്യബോധത്തോടെയുള്ള കഠിനാധ്വാനവും ശാസ്ത്രത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവും ഉണ്ടെങ്കിൽ ശാസ്ത്രലോകത്ത് വലിയ വിജയം സ്വന്തമാക്കാം.
0: പ്ലസ് ടു സയൻസ് കഴിഞ്ഞവർക്ക് ഒട്ടും തൊഴിൽ സാധ്യത കുറയാത്ത മറ്റൊരു വലിയ മേഖലയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളും ഇൻഫർമേഷൻ ടെക്നോളജിയും. BCA അഥവാ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ 3 വർഷത്തെ ബിരുദ കോഴ്സുകൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, മൊബൈൽ ആപ്പ് നിർമ്മാണം, വെബ് ഡിസൈനിങ് എന്നിവയിൽ താൽപ്പര്യമുള്ള കുട്ടികൾക്ക് മികച്ച തുടക്കം നൽകുന്നു. ഇതുകൂടാതെ ഇന്നത്തെ ഡേറ്റാ യുഗത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒന്നാണ് BSc ഡേറ്റാ സയൻസ് അഥവാ BSc സ്റ്റാറ്റിസ്റ്റിക്സ് കോഴ്സുകൾ. വൻകിട ബിസിനസ് വ്യവസായങ്ങളുടെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെയും വിവരങ്ങൾ വിശകലനം ചെയ്യുന്ന ഡേറ്റ അനലിസ്റ്റ് തസ്തികകളിലേക്ക് ഈ കോഴ്സ് കഴിഞ്ഞവർക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാം.
1: ഡിസൈനിങ്ങിലും ആർക്കിടെക്ചറിലും ക്രിയേറ്റീവ് കഴിവുള്ള സയൻസ് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു കരിയറാണ് വാസ്തുവിദ്യ അഥവാ ആർക്കിടെക്ചർ. 5 വർഷത്തെ BArch കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തുന്ന നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ അഥവാ NATA പരീക്ഷയോ JEE മെയിൻ പേപ്പർ 2 പരീക്ഷയോ എഴുതേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ രൂപകൽപ്പനയിൽ താൽപ്പര്യമുള്ളവർക്ക് IITകൾ നടത്തുന്ന UCET പരീക്ഷ വഴിയോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ നടത്തുന്ന NITDAT പരീക്ഷ വഴിയോ ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സുകൾക്ക് പ്രവേശനം നേടാം. ടെക്സ്റ്റൈൽ ഡിസൈൻ, ഫാഷൻ ടെക്നോളജി എന്നിവയിൽ താൽപ്പര്യമുള്ളവർക്കായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി NIFT നടത്തുന്ന പ്രവേശന പരീക്ഷകളും സയൻസ് വിദ്യാർത്ഥികൾക്കായി മികച്ച അവസരങ്ങൾ തുറന്നു നൽകുന്നു.
0: വ്യോമയാന മേഖലയോടും ആകാശയാത്രകളോടും അടങ്ങാത്ത കമ്പമുള്ള സയൻസ് വിദ്യാർത്ഥികൾക്ക് ഏവിയേഷൻ രംഗത്ത് തിളങ്ങാൻ മികച്ച അവസരങ്ങളുണ്ട്. പ്ലസ് ടു ഫിസിക്സും മാത്തമാറ്റിക്സും പഠിച്ച കുട്ടികൾക്ക് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്നതിനായുള്ള പ്രൊഫഷണൽ ഫ്ലൈറ്റ് ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ചേരാവുന്നതാണ്. ഇതുകൂടാതെ വിമാനങ്ങളുടെ സാങ്കേതിക അറ്റകുറ്റപ്പണികൾ നടത്തുന്ന എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് കോഴ്സുകളും എയർപോർട്ട് മാനേജ്മെൻറ്റ് കോഴ്സ്

0: കോഴ്സുകളും BSc ഏവിയേഷൻ കോഴ്സുകളും ഈ മേഖലയിൽ മികച്ച തൊഴിൽ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ സമുദ്ര പഠനങ്ങളിലും കപ്പൽ യാത്രകളിലും താൽപ്പര്യമുള്ള സയൻസ് വിദ്യാർത്ഥികൾക്ക് മർച്ചന്റ് നേവിയിൽ ഓഫീസർ റാങ്കുകളിൽ ജോലി നേടുന്നതിനായി ഇന്ത്യൻ മറൈൻ യൂണിവേഴ്സിറ്റി നടത്തുന്ന IMU CET പരീക്ഷ എഴുതി BTech മറൈൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BSc നോട്ടിക്കൽ സയൻസ് കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്.
1: രാജ്യത്തെ സേവിക്കാനും ഇന്ത്യൻ സായുധ സേനകളിൽ ഉന്നത ഓഫീസർ പദവികളിൽ എത്താനും ആഗ്രഹിക്കുന്ന മിടുക്കരായ സയൻസ് വിദ്യാർത്ഥികൾക്കായി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന മികച്ച പരീക്ഷയാണ് NDA അഥവാ നാഷണൽ ഡിഫൻസ് അക്കാദമി പരീക്ഷ. പ്ലസ് ടു സയൻസ് കഴിഞ്ഞ ശാരീരിക ക്ഷമതയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ പരീക്ഷ എഴുതാവുന്നതാണ്. NDA പരീക്ഷയും തുടർന്നുണ്ടാകുന്ന സർവീസസ് സെലക്ഷൻ ബോർഡ് അഥവാ SSB ഇന്റർവ്യൂവും വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പൂർണമായും സൗജന്യ വിദ്യാഭ്യാസത്തോടും സ്റ്റൈബൻഡോടും കൂടി പൂനെയിലെ ഖടക്കോക്സ്ല MBA ക്യാമ്പസിൽ 3 വർഷത്തെ BSc അല്ലെങ്കിൽ BTech പഠനം നടത്താം. പഠനത്തിനു ശേഷം ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് എന്നിവിടങ്ങളിൽ നേരിട്ട് ലഫ്റ്റനന്റ് അല്ലെങ്കിൽ അതിന് തുല്യമായ ഗസറ്റഡ് ഓഫീസർ പദവികളിൽ നിയമനം ലഭിക്കും.
0: പ്ലസ് ടു സയൻസിന് ശേഷമുള്ള ഉപരിപഠനത്തിന് തയ്യാറെടുക്കുമ്പോൾ അക്കാദമിക് രംഗത്തുണ്ടാകുന്ന പുതിയ സ്കോളർഷിപ്പുകളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. ശാസ്ത്ര പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് നൽകുന്ന ഇൻസ്പയർ സ്കോളർഷിപ്പ്, കേരള ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നൽകുന്ന സ്കോളർഷിപ്പുകൾ എന്നിവ പ്യുവർ സയൻസ് ബിരുദ പഠനം നടത്തുന്ന മിടുക്കരായ കുട്ടികൾക്ക് വലിയ സാമ്പത്തിക സഹായമാണ് നൽകുന്നത്. പൊതുവെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ഒട്ടനവധി കേന്ദ്ര സംസ്ഥാന പദ്ധതികളുമുണ്ട്.
1: ദേശീയ സംസ്ഥാന തലങ്ങളിലെ പ്രവേശന പരീക്ഷകളുടെ വിജ്ഞാപനങ്ങൾ കൃത്യസമയത്ത് മനസ്സിലാക്കി കൃത്യമായ ടൈം ടേബിൾ തയ്യാറാക്കി കഠിനമായി പരിശ്രമിച്ചാൽ ഇന്ത്യയിലെയും വിദേശത്തെയും മുൻനിര ക്യാമ്പസുകളിൽ അഡ്മിഷൻ നേടാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും.

0: കോഴ്സുകൾ, സാധ്യതകൾ, പ്ലസ് ടു സയൻസ് കഴിഞ്ഞാൽ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
1: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി കോഴിക്കോട്. സാഹിത്യരംഗം.
1: എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. സാഹിത്യരംഗത്തിൽ ഇന്നാദ്യം ആകാശവാണിയുമായുള്ള ദീർഘകാലത്തെ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് എഴുത്തുകാരൻ യു കെ കുമാരൻ.
2: കോഴിക്കോട് ജില്ലയിലെ തച്ചൻകുന്ന് അങ്ങാടിയിൽ ആദ്യമായി റേഡിയോ വന്ന ഒരു ദൃശ്യം ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. 1969 എന്ന് തോന്നുന്നു. അന്ന് ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. അവിടെ വള്ളത്തോൾ ആർട്സ് ക്ലബ്ബ് എന്നുള്ള ഒരു ക്ലബ്ബ് പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് ആ റേഡിയോ സ്ഥാപിച്ചിട്ടുള്ളത്. ആ റേഡിയോവിൻ്റെ പ്രത്യേകത, അത് കേന്ദ്ര ഗവൺമെൻറ് ഗ്രാമീണ മേഖലകളിൽ സൗജന്യമായി കൊടുക്കുന്ന റേഡിയോ ആണത്. കണ്ടാലത് റേഡിയോ ആണെന്ന് തോന്നുന്നില്ല, ഒരു പെട്ടി പോലുള്ള സാധനം. അത് അന്ന് വന്നപ്പോൾ വളരെയേറെ അത്ഭുതത്തോടു കൂടിയാണ് നാട്ടുകാരെ ഞങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. വൈകിട്ട് അതിൻ്റെ പ്രക്ഷേപണം നടന്നപ്പോൾ തച്ചൻകുന്നങ്ങാടിയിൽ അതിന് ശ്രോതാക്കളായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അക്കാലത്ത് പ്രധാനമായിട്ടും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റേഡിയോയിൽ വന്നിരുന്നത്. പിന്നെ വാർത്തകൾ വരും, ഞങ്ങൾ അതെല്ലാം തന്നെ മുടങ്ങാതെ കേൾക്കുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിച്ച ഒരു വാർത്താ മാധ്യമമായിരുന്നു റേഡിയോ. ആ റേഡിയോയിൽ ആദ്യമായിട്ട് എൻ്റെ ശബ്ദം കേൾക്കാൻ ഇടവന്നത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ്. കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ യുവവാണിയിൽ ഒരു കഥ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ക്ഷണം എനിക്ക് ലഭിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആകാശവാണി കാണുന്നത്. പലപ്പോഴും അവിടെ പ്രമുഖരായ ഒരുപാട് എഴുത്തുകാർ ഉണ്ട് എന്നുള്ളതല്ലാതെ ആരെയും എനിക്ക് നേരിട്ട് പരിചയമില്ല, കണ്ട അനുഭവമില്ല. ഞാൻ ആകാശവാണിയിൽ എത്തുന്നപ്പോൾ ഞാൻ ആദ്യമായി കാണാൻ ശ്രമിച്ചത് പ്രമുഖരായ എഴുത്തുകാരിയാണ്. നേരിട്ട് കാണാനല്ല, ഒന്ന് ദൂരെ നിന്ന് കണ്ടെങ്കിലും തൃപ്തി അടയുവാൻ. അവരെ കണ്ടതിന് ശേഷം അന്ന് യുവവാണിയുടെ ചുമതല വഹിക്കുന്ന മെഹറലിയാണ് കഥയുടെ ചുമതല നോക്കിയിരുന്നത്. അദ്ദേഹം എനിക്ക് വേണ്ട എല്ലാ ഉദ്ദേശവും തന്നാണ് കഥ വായിക്കാൻ എന്നെ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിച്ചത്. ആ സ്റ്റുഡിയോ ഞാൻ ആദ്യമായി കാണുകയാണ്. അത് എന്നെ അമ്പരപ്പിക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞ് വളരെ പ്രയാസപ്പെട്ട് തപ്പിയും തടഞ്ഞും ഞാൻ ആ കഥ വായിച്ചു തീർത്തു. അതിനുശേഷം അവിടെ നിന്ന് പ്രതിഫലമായി കിട്ടിയ ഒരു ചെക്കും കൊണ്ടാണ് ഞാനവിടെ മടങ്ങിയത്. കഥ വായിച്ച് ലഭിക്കുന്ന ആദ്യത്തെ പ്രതിഫലമായിരുന്നത് അത് എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുകയുണ്ടായി. കാരണം ആ സമയത്ത് ഞാൻ വളരെയധികം സാമ്പത്തിക പ്രയാസത്തിൽ കടന്നു പോവുകയായിരുന്നു. പിന്നീട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുണ്ടായൊരു അനുഭവം, ആ കഥ സംപ്രേഷണം ചെയ്യുന്ന ദിവസം നേരിട്ട് ആദ്യം എന്നെ അറിയിച്ചിരുന്നു. അത് കേൾക്കാൻ വേണ്ടി ഞാൻ എൻ്റെ നാട്ടുകാരെ മുഴുവൻ ഏറെക്കുറെ തച്ചൻകുന്ന് അങ്ങാടിയിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ ആദ്യമായിട്ട് 7:30 ആകാശവാണിയിൽ എൻ്റെ ശബ്ദം കടന്നു വരികയാണ്. കഥ വായിക്കുന്നത് യു കെ കുമാരൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നുകയുണ്ടായി. ആ കഥ ഞാൻ തന്നെയാണോ വായിച്ചത് എന്ന് പോലും തോന്നലും എനിക്കുണ്ടായി. കാരണം അത്രമാത്രം വ്യക്തമായിരുന്നു എൻ്റെ ശബ്ദം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ എന്നെ ആദ്യത്തെ അനുഭവം വളരെയേറെ സന്തോഷിപ്പിക്കുന്ന ഒന്നായിരുന്നു. പിന്നീട് പല സന്ദർഭങ്ങളിലും ആകാശവാണിയിൽ കഥ വായിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. അതിനും പുറമേ പല സന്ദർഭങ്ങളിലും നാടകങ്ങളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതും മെഹർലിയുടെ സ്നേഹപൂർണമായ നിർബന്ധം കാരണമാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു കഥാകൃത്ത് എന്നുള്ള നിലയിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു നാടകം എഴുതിക്കൂടാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഒട്ടും അത് മനസ്സിലായിരുന്നില്ല. കാരണം എങ്ങനെയാണ് ഒരു റേഡിയോ നാടകം എഴുതുക എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. എങ്കിൽ പോലും വളരെ പണിപ്പെട്ട് ഞാൻ ഒരു റേഡിയോ നാടകം എഴുതുകയും അത് മേഖലയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ആ നാടകം, ഒരു അരമണിക്കൂർ നാടകം റേഡിയോയിൽ അവതരിപ്പിച്ചപ്പോഴും എനിക്ക് വളരെയധികം ആത്മവിശ്വാസമുണ്ടാകുകയും, കാരണം ഒരു നാടകം എഴുതാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ആകാശവാണിയിലെ ആദ്യത്തെ നാടകം എഴുത്തായിരുന്നു.

പിന്നീട് തുടർച്ചയായിട്ട് പലപ്പോഴും ആകാശവാണിയിലൂടെ എൻ്റെ നാടകങ്ങൾ വരികയുണ്ടായി. അപ്പോൾ ഈ രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആകാശവാണി എന്നുള്ളത് എൻ്റെ സാംസ്കാരിക ജീവിതത്തിലെ അതിപ്രധാനമായ സ്വാധീനം ചെലുത്തിയ ഒരു ഘടകമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ വന്ന് ആകാശവാണിയിലെ പ്രമുഖരായ എഴുത്തുകാരെയൊക്കെ തന്നെ പരിചയപ്പെടുവാൻ സാധിച്ചു. തിക്കോടിയൻ, യു എ ഖാദർ, കെ എ കൊടുങ്ങല്ലൂർ, ധാരാളം പേരുണ്ടായിരുന്നു. പിന്നെ യുവകവിയായ ശ്രീധരനുണ്ണി ഒക്കെ അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. അത്രയും ആളുകളുമായിട്ടുള്ള സൗഹൃദം വളർത്തുവാനും അവരുമായിട്ട് ഇടപഴകുവാനും എനിക്കുള്ള അവസരം ലഭിച്ചത് ആകാശവാണിയിലൂടെയാണ്. ഞാൻ പലപ്പോഴും ആകാശവാണിയെ കാണുന്നത് എൻ്റെ വളർച്ചയുടെ പടവുകളിൽ വളരെയധികം സംഭാവനകൾ ചെയ്ത ഒരു സ്ഥാപനം എന്നുള്ള നിലയിലാണ്. നാട്ടിൽ ഒരു എഴുത്തുകാരൻ എന്നുള്ളതിൽ എനിക്കൊരു പരിവേഷം ഉണ്ടാക്കിയതും ആകാശവാണിയിലെ എൻ്റെ നാടകങ്ങളും ചെറുകഥകളും തന്നെയാണ്. അതൊക്കെ വരുമ്പോൾ നാട്ടുകാർ അതെല്ലാം വളരെ ശ്രദ്ധയോടെ അവർ കേട്ടിരുന്നു. ഇന്നത്തെ കാലം പോലെയല്ല, ആ കാലഘട്ടത്തിൽ റേഡിയോവിന് വളരെയധികം സ്വാധീനമുള്ള ഒരു കാലമായിരുന്നത്. എല്ലാ വീട്ടിലും റേഡിയോ ഉണ്ടായിരിക്കും. റേഡിയോയിലൂടെ എൻ്റെ കഥകളും നാടകങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ആ നാട്ടിലെ ഒരു എഴുത്തുകാരനായി പതുക്കെ പതുക്കെ അംഗീകരിക്കപ്പെടുകയായിരുന്നു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസമുണ്ടാക്കുന്ന ഒരു ഘടകമായിരുന്നു. കാരണം അത്ര സാമ്പത്തിക പരാധീനത ഇല്ലെങ്കിൽ പോലും എനിക്ക് പഠനത്തിന് വേണ്ട സഹായം വീട്ടിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. അപ്പോൾ ആകാശവാണി നിന്ന് ലഭിച്ചിരുന്ന പ്രതിഫല തുക അക്കാലത്ത് എൻ്റെ പുസ്തകങ്ങൾ വാങ്ങുന്നതിനൊക്കെ തന്നെ വളരെയേറെ ഉപകരിച്ചു എന്ന് കൂടി പറയേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തെ വളരെ സ്വാധീനിച്ച ഒരു ഘടകം എന്നുള്ള നിലയിലാണ് ഞാൻ പ്രധാനമായും ആകാശവാണിയെ കാണുന്നത്. കാരണം ആകാശവാണിക്ക് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ വളരെയേറെ സ്വാധീനമുണ്ടായിരുന്നു. കാരണം ഏതൊരു കാര്യത്തിനും ആകാശവാണിയെ ആശ്രയിക്കുന്ന ഒരു ജീവിതമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ അറിയുവാൻ പലപ്പോഴും ഞങ്ങളുടെ നാട്ടിൻ പുറങ്ങളിലെ കർഷകർ ആകാശവാണിയെയാണ് ആശ്രയിച്ചിരുന്നത്. കാരണം ആകാശവാണിയിലെ കാർഷിക രംഗം കൈകാര്യം ചെയ്യുന്നവർ അവയൊക്കെ തന്നെ വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് വളരെയധികം ഉപകാരമാണ് ആ കാലഘട്ടത്തിൽ ആകാശവാണി ചെയ്തിരുന്നത്. അതുപോലെ തന്നെ വാർത്താ സംവിധാനം, ഇന്നത്തെ പോലെ വാർത്താ സംവിധാനം ഇത്രയൊന്നും വ്യാപകമാകാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആകാശവാണിയിലെ വാർത്താ സംവിധാനം ജനങ്ങളെ പ്രബുദ്ധരാക്കുവാൻ വളരെയേറെ ഉപകരിച്ചു എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ആകാശവാണിയിലെ വാർത്താ അവതാരകരെ വളരെയധികം ആദരവോടെയാണ് എല്ലാവരും അക്കാലത്ത് കണ്ടിരുന്നത്. അവരെ കാണുവാനും അവർ ശബ്ദം കേൾക്കുവാനുമൊക്കെ തന്നെ എത്രയോ പേർ ഇങ്ങനെ ഒത്തുകൂടിയിരുന്ന ഒരു കാലം ഞാൻ ഓർമ്മിക്കുകയാണ്. ആ രീതിയിൽ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ആകാശവാണി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ വളരെ സ്വാധീനം ചെലുത്തിയ ഒരു കർമ്മ മേഖലയാണ് എന്നുകൂടി പറയേണ്ടി വരും. ഒരുപക്ഷെ ആകാശവാണി കൂടെയുള്ള സ്വാധീനമില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ഈയൊരു മേഖല, സർഗാത്മക മേഖല, ഇത്രമാത്രം ചൈതന്യമാകുമായിരുന്നു എന്നെനിക്ക് അറിയുമായിരുന്നില്ല. കാരണം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ എൻ്റെ സർഗാത്മകതയത്തെ വികസിപ്പിക്കുവാനും വളർത്തുവാനും ആകാശവാണിക്ക് വളരെയേറെ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പലപ്പോഴും ഞാൻ ഓർമ്മിക്കുകയാണ്. ആ ഒരു ഓർമ്മയോടെയാണ് ഞാനിപ്പോഴും ആകാശവാണിയിലേക്ക് വരുന്നത്. എന്നാൽ ആകാശവാണി ഇന്ന് എത്രത്തോളം സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ ചെലുത്തുന്നുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ഒരു വാർത്താമാധ്യമമായിട്ട് ഒരിക്കൽ പോലും നമുക്ക് ആകാശവാണിയെ കാണാൻ കഴിയില്ല. കാരണം അത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാംസ്കാരിക ധാരയെ വളരെയേറെ സജീവമാക്കിയ ഒരു മണ്ഡലമാണത്. ആ മണ്ഡലത്തെ നിലനിർത്തുക എന്നുള്ളത് ഒരു തലമുറകളുടെ ആവശ്യമാണ്. ആ ഒരു ബോധം നമുക്ക് ഉണ്ടാകേണ്ടതും കൂടി അനിവാര്യമാണ്. ഇന്നിപ്പോൾ പലപ്പോഴും ഞാൻ കാണുന്ന പ്രത്യേകത, നഗരങ്ങളിലേക്കാൾ ഏറെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലാണ് ആകാശവാണി കൂടുതൽ കൂടുതൽ ശ്രോതാക്കൾ ഉള്ളത് എന്ന് തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണ് എന്ന് പലപ്പോഴും എനിക്കറിയില്ലെങ്കിൽ പോലും അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മുടെ പല പരിപാടികളിലും ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കാറുള്ളത് ഗ്രാമീണ മേഖലയിലാണ്. പലപ്പോഴും ആകാശവാണിയിൽ നിന്ന് അവതരിപ്പിക്കുന്ന കത്തുകൾ പോലും വരുന്നത് ഗ്രാമീണ മേഖലയിൽ നിന്നാണ്.
അപ്പോൾ ഗ്രാമീണ മേഖലയിൽ

0: വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു വാർത്താ മാധ്യമം എന്നുള്ള നിലയിൽ ആകാശവാണിയെ കുറേ കൂടി സജീവമാക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം അത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാംസ്കാരിക ധാരയെ ഏറ്റവും ചൈതന്യമാക്കിയ ഒരു മാധ്യമമാണ്. അത്തരം ഒന്ന് അതിൻ്റെ സ്വാധീനം ഇല്ലാതാവുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ തലമുറയെ ഈ വാർത്താ മാധ്യമവുമായിട്ട് കൂടുതൽ ബന്ധിപ്പിക്കുവാനുള്ള നടപടികൾ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ.
1: ആകാശവാണിയുമായുള്ള ദീർഘകാലത്തെ തൻ്റെ അനുഭവങ്ങൾ ഇതുവരെ പങ്കുവച്ചത് എഴുത്തുകാരൻ യു കെ കുമാരൻ. ഇനി ഞാൻ എൻ്റെ വായന. ഒ പി സുരേഷ് സംസാരിക്കുന്നു.
2: മറ്റ് എല്ലാവരുടെയും വായന പോലെ തന്നെ ആവണം. സ്കൂൾ കാലത്താണ് വായന യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. പാഠപുസ്തകങ്ങളിലെ വായന, സ്കൂൾ ലൈബ്രറികളിലെ വായന, അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്ന പതിവ് വായന രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യനാകുന്നതിന് വായന ആവശ്യമാണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു 5-ാം ക്ലാസ് 6-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു സമയത്താണ്. അക്കാലത്ത് എനിക്ക് 2 രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു ജാഥ, ഗ്രാമവികസന ജാഥ എന്നൊക്കെയാണ് അതിൻ്റെ പേര്. ആ ജാഥ നമ്മുടെ പല സ്കൂളുകളിലും ഗ്രാമങ്ങളിലൊക്കെ വന്ന് പ്രഭാഷണങ്ങളും തെരുവ് നാടകങ്ങളും ഒക്കെ നടക്കുന്നു. കൂട്ടത്തിൽ പുസ്തക വിൽപ്പന അതിൻ്റെ ഒരു പ്രധാന കാര്യമായിരുന്നു. വിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു പുസ്തകം കിട്ടും, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ കുറേ പുസ്തകം വിൽക്കാൻ നടക്കുന്നു. അന്ന് അതിൽ നിന്ന് കിട്ടിയ കുറച്ച് പുസ്തകങ്ങളാണ് ആദ്യമായിട്ട് വായിക്കുന്ന പുസ്തകങ്ങൾ. അത് ശാസ്ത്രത്തെക്കുറിച്ചും മറ്റുമുള്ള പുസ്തകങ്ങളാണ്. അതിനു മുമ്പ് നമ്മൾ പുസ്തകങ്ങൾ കേൾക്കുകയായിരുന്നു ചെയ്തത്, അമ്മ വായിച്ചു തരുന്ന പുസ്തകങ്ങൾ. അതിൽ സരോജിനിക്കുട്ടിയുടെ കടുങ്കൈ എന്ന് പറഞ്ഞത്, അതിൻ്റെ ഓദർ ആരാന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല, അമ്മയ്ക്കും അതറിയില്ല, കവിതയാണത്. അത് കേട്ടിട്ട് കരളുരുകി കരഞ്ഞ കുട്ടിക്കാലം ഉണ്ട്. അതുപോലെ തന്നെ ഒരു കുടയും കുഞ്ഞുപെങ്ങളും മുട്ടത്ത് വർക്കിയുടെ, അതിൻ്റെ കഥ കേട്ട് കരഞ്ഞു പോയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഈ കഥ എന്നുള്ളത് നമ്മുടെ മനസ്സലിയിക്കാൻ ശേഷിയുള്ളതാണ്, നമുക്ക് എന്താണ് എന്ന് പറഞ്ഞറിയിക്കാനാകാത്ത ഒരു വികാരം, ഒരു തരം ഉരുക്കൽ, മനസ്സുരുക്കൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതുകൊണ്ട് അത് തേടിപ്പോവുക എന്നുള്ളത് ഒരു ശീലമായി. അങ്ങനെയാണ് പിന്നീട് ഇടവണ്ണപ്പാറയുള്ളൊരു മാധവൻ നായർ സ്മാരക വായനശാല, അവിടെ എനിക്ക് മെമ്പർഷിപ്പ് കിട്ടുന്നത്. അത് 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അന്ന് അവിടുത്തെ ലൈബ്രറിയനായിരുന്ന നെല്ലിത്തൊടി രാജൻ, അദ്ദേഹമാണ് എനിക്ക് ആദ്യമായിട്ട് പുസ്തകങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ സ്കൂൾ കുട്ടികൾ സാധാരണഗതിയിൽ ഈ ബാലസാഹിത്യം ഒക്കെ കൊണ്ടുപോകാൻ വായിക്കുക എന്നുള്ളതാണ് ഒരു പതിവ്. സ്കൂളിൽ നിന്നൊക്കെ അങ്ങനെയാണ് നമുക്ക് തരിക. അപ്പോൾ അതല്ലാണ്ട് മുതിർന്നവർക്കുള്ള സാഹിത്യമൊക്കെ നമുക്ക് തരാനും, കുട്ടികൾ തന്നെയാണ് വലിയ ആളാകുന്നത് എന്ന മട്ടിൽ നമ്മൾ തീരെ കുട്ടികളായി പരിഗണിക്കാതെ ഒരു മുതിർന്ന വ്യക്തിയോട് എന്ന മട്ടിൽ വളരെ ഗൗരവത്തിൽ വലിയ കാര്യങ്ങളൊക്കെ പറയുകയും അതിനനുസരിച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തരികയൊക്കെ ചെയ്തു ഈ രാജേട്ടൻ. യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിലെ പുസ്തക വായനയുടെ ഒരു വഴിത്തിരിവായി മാറുന്നത് ആ ഒരു 6-ാം ക്ലാസ്സുകാരന് അന്നത്തെ ലൈബ്രറിയനായിരുന്ന അദ്ദേഹം നൽകിയിട്ടുള്ള ലൈബ്രറി പുസ്തകങ്ങളുടെ സെലക്ഷനും അത് നൽകിയിട്ടുള്ള ഒരു വലിയ പിന്തുണയാണെന്ന് തോന്നുന്നു. എൻ്റെ കുടുംബത്തിലൊന്നും അങ്ങനെ വായനക്കാരോ പുസ്തകങ്ങൾ തന്നെയും ഉണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ അങ്ങനെയായിരുന്നില്ല സ്ഥിതി. വലിയ അമ്മാവൻ അത്യാവശ്യം വായനക്കാരനായിരുന്നു. അവിടെ എല്ലാ വാരികകളും വരുന്നതായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് അമ്മാവൻ്റെ വീട്ടിൽ വിരുന്നു പോകുന്ന സമയത്ത് അതുവരെയുള്ള സാധനങ്ങൾ അട്ടിക്ക് വെച്ചിട്ടുള്ള മാഗസിൻസ് എല്ലാം കൂടി എടുത്ത് ഒറ്റടിക്ക് അവധി ദിവസങ്ങൾ ഒരുമിച്ച് രാവിലെ മുതൽ ഇരുന്ന് വായിച്ചു തീർക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. എനിക്ക് മുഴുവനൊന്നും വായിക്കില്ല, അതിൽ ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയിട്ടുള്ളൊരു വായന നമ്മുടെ ഈ കോഴിക്കോടിൻ്റെ ചലച്ചിത്ര നിരൂപണം ഉണ്ടായിരുന്നു. അതിനകത്ത് ആ ചലച്ചിത്ര നിരൂപണമാണ് അന്ന് ആവേശത്തോടു കൂടിയിട്ട് ഇങ്ങനെ വായിക്കുക. സിനിമയൊന്നും കാണാൻ ഇന്നത്തതുപോലെ വലിയ അവസരമില്ലാത്തൊരു കാര്യമായിരുന്നു. പിന്നെ നോവലുകൾ വായിക്കാൻ തുടങ്ങി. അപ്പോൾ അക്കാലത്ത് വായനയ്ക്കൊക്കെ ഒരു വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ചില കഥകൾ ഈ തുടർക്കഥകളിൽ മിസ്സാവും നമുക്ക്, ഖണ്ഡശ പ്രസിദ്ധീകരിക്കുന്ന നോവലിൽ. അപ്പോൾ എൻ്റെ ചെറിയ അമ്മാവനുണ്ട് രാജു, പുള്ളി ഇത് വായിക്കുന്ന ആളാണ്. അപ്പോൾ ആ ലക്കത്തിൻ്റെ കഥ പുള്ളി നേരത്തെ വായിച്ചത് എനിക്ക് പറഞ്ഞു തരും, എന്നിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ അടുത്തത് വായിക്കും. പിന്നെ കഥ ഇതുവരെ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു ഭാഗവും ഉണ്ടാവുമായിരുന്നു. അത് അധികവും മറ്റ് പ്രസിദ്ധീകരണങ്ങളിലാണ് ഉണ്ടാവും. പിന്നെ സ്വാഭാവികമായും അക്കാലത്തെ എല്ലാ ചെറുപ്പക്കാരെയും പോലെ വഴിവിട്ട പലതരം വായനകളിലേക്ക് നമ്മൾ കടക്കുന്നു. ആ വായനയുടെ ഭാഗമായിട്ട് നമ്മളിൽ പുതിയ അറിവുകളും പുതിയ വെളിച്ചവും ഒക്കെ നിറയുന്നു. നമ്മൾ പല തരക്കാരായ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നു. നമ്മൾ എഴുത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോഴൊക്കെ നമ്മുടെ കൂടെ ഈ ഒരു അറിയാത്ത ലോകങ്ങളെ, ഭൂഖണ്ഡങ്ങളെയൊക്കെ അറിയാനും അതിൻ്റെ അത്ഭുതങ്ങളിൽ വിസ്മയപ്പെട്ടിരിക്കാനും ഒക്കെ

സാധ്യമാകുന്ന ഒരു വലിയ കിനാപ്പണി എന്നുള്ള നിലയ്ക്ക് ഈ പുസ്തക വായന വലിയൊരു ഘടകമായിട്ട് ജീവിതത്തിൽ ഇങ്ങനെ കൂടെ വന്നിട്ടുണ്ട്. അക്കാലത്തെ വായനയിൽ വേറൊരു സവിശേഷം, അത് ഇടയ്ക്ക് ഇപ്പോഴും ചെയ്യാറുള്ളൊരു സാധനമാണ്. വായനയിൽ എപ്പോഴും കൂടുതൽ വായിക്കാറുള്ളത് ഫിക്ഷനാണ് ഞാൻ. അപ്പോൾ ഈ ഫിക്ഷൻ വായിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ഏതാണ്ട് നമ്മൾ നോവലിലേക്ക് പ്രവേശിച്ചു എന്നൊരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു കാര്യം, പിന്നെ ബാക്കി ഭാഗം വായിക്കാതെ നമ്മളങ്ങ് ഊഹിക്കും. ഈ ബാക്കി ഭാഗത്തിന് നമ്മൾ തന്നെ ഭാവനയിൽ അതിൻ്റെ തുടർക്കഥ മെനഞ്ഞുണ്ടാക്കും, എന്നിട്ട് പിന്നീട് പൂർണ്ണമാക്കുക. നോവല് പകുതി വായിച്ചതും പകുതി ഭാവനയിൽ പൂർണ്ണമാക്കുന്ന ആ ഒരു നോവൽ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പിന്നെ ബാക്കി പകുതി വായിക്കും, എന്നിട്ട് അതിൻ്റെ വ്യത്യാസങ്ങൾ ഒക്കെ വെറുതെ ഇങ്ങനെ മനസ്സിൽ കൂടുക. രണ്ട് നോവലാവും അപ്പോഴത്തേക്ക്. ഇങ്ങനെ ഉള്ളതൊരു പരിപാടി, ഒരു ഗെയിം പോലെ ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പല കൂട്ടുകാരും ഒരുമിച്ചൊക്കെ ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു വായനയുടെ. അങ്ങനെ വളരെ രസിച്ച് ആസ്വദിച്ച് നടന്നിരുന്ന വായന എന്നുള്ള ഒരു പ്രക്രിയ പിന്നീട് അതിൻ്റെ ഒരു വേറൊരു പ്രതലത്തിലേക്ക് മാറുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രീ ഡിഗ്രി കാലം ഒക്കെ ആവുന്ന ഒരു സമയത്താണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വായനയുടെ രീതിയൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ ആനന്ദിൻ്റെ ആൾക്കൂട്ടം എന്നുള്ളൊരു നോവൽ ആ സമയത്താണ് വായിക്കുന്നത്. അപ്പോൾ അത് സത്യത്തിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ വായനാ ജീവിതത്തിൽ വലിയ ബ്രേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നോവലായിരുന്നു ആൾക്കൂട്ടം എന്നുള്ള നോവൽ. ഈ വിക്ടോറിയ ടെർമിനസിൽ പുഴുക്കളെപ്പോലെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന മനുഷ്യരെ കുറിച്ചിട്ട് ആനന്ദ് പറയുന്ന ആ ഒരു ഭാഗം, അതുപോലെ തന്നെ വളരെ അപരിചിതമായിട്ടുള്ള, അതുവരെ നമ്മൾ പരിചയിക്കാത്ത ഒരു ഭാഷാരീതി, ഒരു വ്യാഖ്യാന രീതി, അതൊക്കെ കൊണ്ട് ആ നോവൽ ഞാൻ പലതവണ വായിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ചില അധ്യായങ്ങളിടയ്ക്ക് ഒരു വിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യുന്നത് പോലെയൊക്കെ അക്കാലത്ത് നമ്മൾ ഓരോ അധ്യായങ്ങൾ മാത്രം വായിച്ചു പോവുകയൊക്കെ ചെയ്യുന്നു. പ്രേം എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനെ വലിയ രീതിയിൽ ആശങ്കയും നമ്മുടെ മനസ്സിൽ വലിയ വിഷാദവും ഒക്കെ നിറച്ച ഒരു പുസ്തകമായിരുന്നു അക്കാലത്ത് ആ ഒരു ആനന്ദിൻ്റെ ആൾക്കൂട്ടത്തിൻ്റെ ഒരു വായന എന്ന് പറയുന്നത്. അതേസമയം തന്നെ അടൂരിൻ്റെ അനന്തരം സിനിമയും ഒക്കെ അന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ഏതാണ്ട് അക്കാലത്തെ കൗമാരക്കാരായ ആളുകളെ സംബന്ധിച്ച് കാമുവിൻ്റെ കൃതികളും സാർത്രിൻ്റെ കൃതികളും ഒക്കെ അതിലേക്കൊക്കെ പിന്നീട് പോവുകയാണ്. നമ്മൾ ഇത്തരം അനുഭവങ്ങളിലൂടെയാണ് എക്സിസ്റ്റാൻഷ്യലിസത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടാക്കി തീർക്കുന്ന നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു കാലമായിട്ട് ആ ഒരു പിരീഡ് മാറുകയാണ്. അവിടെ നിന്നിട്ട് വായന അതിൻ്റെ വേറെ ഒരു ഡയമെൻഷനിലേക്ക് പോകുന്നു. കുറെ കൂടി ഗൗരവമുള്ള ഇടങ്ങളിലേക്ക് വായന മാറുന്നു. വായന എഴുത്തുപോലെ തന്നെ വളരെ ഗൗരവപ്പെട്ട ഒരു പ്രവർത്തനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോഴാണ്. വെറുതെ ഒരു ഈസി റീഡിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അല്ല കാര്യം. റീഡിംഗ് അത്ര ഈസി അല്ല. റീഡിംഗ് വളരെ ഗൗരവമുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് എന്നൊക്കെ വായനയുടെ പ്രാധാന്യം രാഷ്ട്രീയമായിട്ടൊക്കെ തിരിച്ചറിയുന്ന ഒരു കാലം പിന്നീട് ഉണ്ടാവുകയാണ്. അത് പിന്നെ നമ്മൾ വളരുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ബോധം വളരുമ്പോൾ തന്നെ വായിക്കാനും വായിച്ചത് പ്രോസസ്സ് ചെയ്യുക എന്നതൊക്കെ ഉള്ളത് വലിയ ഒരു ഒരു പ്രവർത്തനമായിട്ട് മാറുകയാണ്. ഞാൻ പിന്നീട് കവിതയൊക്കെ എഴുതാൻ തുടങ്ങുമ്പോഴും ഞാൻ പിന്നെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് കവിതയുടെ വായന എന്നെ സംബന്ധിച്ച് ഫിക്ഷൻ വായനയേക്കാൾ കുറവായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നീട് തിരിച്ചറിയുന്നുണ്ട്. എഴുതുന്നത് കവിതയാണ്, പക്ഷേ ഞാൻ കവിത വായിക്കാറുണ്ട്. എന്നാലും ഞാൻ നോവലുകൾ വായിച്ച അത്രയും ഞാൻ കവിത വായിച്ചിട്ടില്ല സത്യത്തിൽ. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ എന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. അത്രമാത്രം ഒരു ഫിക്ഷൻ്റെ പിന്നാലെ പോയിട്ടുള്ള ഒരു ജീവിതമാണ് എൻ്റെയും എൻ്റെ ആ തലമുറയുടെയൊക്കെ ജീവിതം അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. കവിതയുടെ വായന എല്ലായ്പ്പോഴും ഒരു വളരെ ചെറിയ ന്യൂനപക്ഷമൊക്കെയാണ്. പിന്നീടാണ് നമ്മൾ കവിത വായിക്കുന്നത്. കവിത വായിക്കുന്നത് ഏറെക്കുറെ കവികളായിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളൊരു അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ ഒരു കവിമനസ്സുള്ള ആളുകൾ. ന്യൂനപക്ഷത്തിൻ്റെ ഒരു ആസ്വാദന പ്രക്രിയയിലും ആസ്വാദനത്തിലൊക്കെയാണ് എപ്പോഴും കവിത നിലനിൽക്കുന്നത് എന്ന് തോന്നുന്നു. എല്ലായ്പ്പോഴും അത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ പലപ്പോഴും ഫിക്ഷൻ വായിക്കുന്നത് പോലെ ആളുകൾ കവിത വായിക്കാറില്ല. കവിത എഴുതുന്ന ഞാനും അങ്ങനെ തന്നെയാണ്. ഞാൻ പരിചയിച്ചിട്ടുള്ള ആളുകളും ഏറെക്കുറെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൽ പലതരത്തിലുള്ള പിന്നെ വായന മലയാളം വിട്ടിട്ട് ഇതര ഭാഷയിലേക്ക്, ഇംഗ്ലീഷിലേക്ക് വായന മാറുന്നുണ്ട്, ലോക സാഹിത്യത്തിലേക്ക് മാറുന്നുണ്ട്. നമ്മൾ ഡസ്റ്റോവ്സ്കി, കരമസോ ബ്രദേഴ്സ് ഒക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ വേറെ ആളുകളായിട്ട് മാറിപ്പോവുകയാണ്. നമുക്കൊരു ഇൻ്റർനാഷണൽ പൗരത്വം ലഭിക്കുന്നത് പോലുള്ള ഒരു ഫീലിംഗ്, സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലൂടെയൊക്കെ നമ്മൾ നടക്കുന്നത് പോലുള്ള ഒരു തോന്നൽ, സൈബീരിയയിലെ തണുപ്പ് നമ്മൾ അനുഭവിക്കുന്നത് പോലെയുള്ള ഒരു നോവൽ, അതിനപ്പുറത്ത് മനുഷ്യ മനസ്സിൻ്റെ വളരെ നിഗൂഢമായ ഒരുപാട് സംഗതികളുടെ അനാവരണം നടക്കുന്ന ഒരു ഇതൊക്കെ നമ്മളിങ്ങനെ കൺമുമ്പിൽ കാണുന്നത് പോലുള്ള ഒരു ഫീലിംഗ്. അങ്ങനെ നമ്മൾ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുകയും എന്നാൽ ഒന്നായിട്ടത്

0: മാറാനുള്ളൊരു സമയമെടുക്കുന്നില്ല. അപ്പോഴത്തേക്ക് അത് വീണ്ടും നമ്മളെ പുതുക്കിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ മാറ്റം വായനയുടെ ഈ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് പിന്നീട് വായന ഏതാണ്ട് നിലയ്ക്കുന്നത് പോലുള്ള ഒരു പിരീഡ് എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. നിലയ്ക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ജോലി തിരക്ക് കാര്യങ്ങളുണ്ട്, ഒരു കൗതുകം നശിച്ചു പോകുന്ന മട്ടിലുള്ള ഒരു അവസ്ഥ. ഒരു പുസ്തകമൊക്കെ എടുത്തിട്ട് കുറച്ച് വായിക്കുമ്പോഴത്തേക്ക് അത് മതിയാവുന്നു, പിന്നീട് അത് വീണ്ടും വായിക്കാൻ തോന്നാത്ത ഒരവസ്ഥ. വീണ്ടും വീണ്ടും പുസ്തകങ്ങൾ വായിച്ചിരുന്ന, ഒരേ പുസ്തകങ്ങൾ വായിച്ചിരുന്ന ഇടത്തു നിന്ന് പുതിയ പുസ്തകങ്ങളിലേക്ക് ഒക്കെ എത്തുന്ന സമയത്ത് നമുക്ക് ഒരു പുസ്തകം വായിച്ചു തീർക്കാനൊക്കെ വലിയ പാടുപെടുന്ന ഒരവസ്ഥയിലേക്ക് പിൽക്കാലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്, അപൂർവമായിട്ടാണെങ്കിലും. അപ്പോൾ അതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് വലിയ രീതിയിൽ നമ്മളും തന്നെ വായനയുടെ ഏരിയ, ഇപ്പോൾ നമുക്ക് മറ്റ് മാധ്യമങ്ങൾ, പുസ്തകങ്ങൾ എന്നുള്ളതിനൊപ്പം തന്നെ ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ വളരെയേറെ പോപ്പുലറായിക്കൊണ്ടിരുന്നൊരു കാലമാണ്. സോഷ്യൽ മീഡിയ പോപ്പുലറാവുന്നു, മറ്റു തരത്തിലുള്ള എഴുത്ത് രീതികൾ വരുന്നു, പിന്നെ എഴുത്തിൽ തന്നെ വളരെ പരീക്ഷണാത്മകമായ രചനകളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു മനസ്സ് വളരെ ഏകാഗ്രമാവുക എന്നുള്ളൊരു പരിപാടി നമുക്ക് സാധിക്കാതെ പോകുന്ന, നമ്മുടെ തന്നെ വ്യക്തിത്വത്തിന് സംഭവിച്ച, പുസ്തകത്തിൻ്റെ ക്വാളിറ്റി കുറവുകൊണ്ടല്ല അത് സംഭവിച്ചിട്ടുള്ളത്, നമ്മുടെ ഏകാഗ്രതയ്ക്ക് സംഭവിച്ചിട്ടുള്ള ഒരു ശൈഥില്യം എന്നുള്ളതല്ല, അതിനും സംഭവിച്ചിട്ടുള്ള ചില അപഭ്രംശങ്ങൾ ആണ് എൻ്റെ വായനയൊക്കെ യഥാർത്ഥത്തിൽ കുറയാൻ കാരണമായത് എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ സമീപകാലത്ത് ഞാനൊരു പുസ്തകം മദർ മേരിയാണ് പൂർണ്ണമായിട്ട് എനിക്ക് പെട്ടെന്ന് വായിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു പുസ്തകം. അപ്പോൾ ആ രീതിയിൽ കുതിച്ചും കിതച്ചും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വായനയാണ്. അങ്ങനെയൊക്കെ വായന കുറയുന്നൊരു സമയത്തും പുസ്തകങ്ങൾ ശേഖരിക്കുകയും അത് വെക്കുകയും, നമ്മൾ ഒരു പേജെങ്കിലും വായിക്കാതെ ഒരു ദിവസവും അവസാനിക്കാത്ത രീതിയിൽ ഇപ്പോഴും അത് നിലനിർത്തിക്കൊണ്ടുപോകാനും ഒക്കെ നമ്മൾ ശ്രമിക്കുകയല്ല, അങ്ങനെ അറിയാതെ സംഭവിച്ചു പോകുന്ന രീതിയിൽ വായന ജീവിതത്തിൽ നമ്മളെ ചുറ്റിപ്പിണഞ്ഞ് ഇങ്ങനെ കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിൻ്റെ പല സന്തോഷങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്.
1: ഞാൻ എന്റെ വായന ഒ പി സുരേഷ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇനി എം നന്ദകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
2: തീ ഏതാനും നാനാർത്ഥങ്ങൾ. തീ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒന്നാണെന്ന് തോന്നും. ഒരേ ചുവപ്പും ചൂടുമാണെന്ന് തോന്നും. പക്ഷേ അങ്ങനെയല്ല. തീ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒന്നാണെന്ന് തോന്നും. ഒരേ ചുവപ്പും ചൂടുമാണെന്ന് തോന്നും. പക്ഷേ അങ്ങനെയല്ല. വഴിയോരങ്ങളിലെ വിശക്കുന്ന കല്ലടുപ്പുകളിൽ എല്ലിച്ച കുഞ്ഞുങ്ങൾ തീ കായുന്ന വെറുങ്ങലിച്ച രാത്രിയിൽ ചുടുകാട്ടിൽ ഒരുക്കിയ പാവപ്പെട്ട ചിതകളിൽ കലാപത്തിൽ കത്തുന്ന പട്ടണങ്ങളിൽ വഴിയോരങ്ങളിലെ വിശക്കുന്ന കല്ലടുപ്പുകളിൽ എല്ലിച്ച കുഞ്ഞുങ്ങൾ തീ കായുന്ന വെറുങ്ങലിച്ച രാത്രിയിൽ ചുടുകാട്ടിൽ ഒരുക്കിയ പാവപ്പെട്ട ചിതകളിൽ കലാപത്തിൽ കത്തുന്ന പട്ടണങ്ങളിൽ ചുവപ്പും ചൂടും ചീറലും ആളലും ഒരിടത്തും ഒരിക്കലും ഒരുപോലെയല്ല. ചുവപ്പും ചൂടും ചീറലും ആളലും ഒരിടത്തും ഒരിക്കലും ഒരുപോലെയല്ല. ഒരേപോലെയുള്ളത് ചാരം മാത്രമാണ്. തണുത്ത നിശബ്ദതയിൽ നിസ്സംഗം, നിർവികാരമായ ഏകാർത്ഥം. ഒരേപോലെയുള്ളത് ചാരം മാത്രമാണ്. തണുത്ത നിശബ്ദതയിൽ നിസ്സംഗം, നിർവികാരമായ ഏകാർത്ഥം. നീ വിഷാദം, ഭയം, മടുപ്പ്, വെറുപ്പ്, സംശയം, ക്രൂരത, പകയും പരിഹാസവും, ആക്രമിക്കാനുള്ള ആസക്തി. വിഷാദം, ഭയം, മടുപ്പ്, വെറുപ്പ്, സംശയം, ക്രൂരത, പകയും പരിഹാസവും, ആക്രമിക്കാനുള്ള ആസക്തി. പലതരം നിഴലുകൾ തിങ്ങിയ അനേകം കണ്ണുകൾക്കിടയിലൂടെ വർഷങ്ങളോളം ഞാൻ തലതാഴ്ത്തി നടന്നു. പലതരം നിഴലുകൾ തിങ്ങിയ അനേകം കണ്ണുകൾക്കിടയിലൂടെ വർഷങ്ങളോളം ഞാൻ തലതാഴ്ത്തി നടന്നു. മരണം കറുത്തിരുളുന്ന ആകാശത്തിനു കീഴെ പാതയോരത്തു നിൽക്കുമ്പോൾ എന്നെ കരുണയോടെ

0: നോക്കിയത് നീ മാത്രമാണ്. മരണം കറുത്തിരുളുന്ന ആകാശത്തിനു കീഴേ പാതയോരത്തു നിൽക്കുമ്പോൾ എന്നെ കരുണയോടെ നോക്കിയത് നീ മാത്രമാണ്. കാരണം എല്ലാം സദാ തകർന്നു വീഴുന്ന നമ്മുടെ ലോകത്തിൽ നിനക്കും സ്നേഹം ആവശ്യമുണ്ടായിരുന്നു. കാരണം എല്ലാം സദാ തകർന്നു വീഴുന്ന നമ്മുടെ ലോകത്തിൽ നിനക്കും സ്നേഹം ആവശ്യമുണ്ടായിരുന്നു.
1: എം നന്ദകുമാർ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ഇന്നത്തെ സാഹിത്യരംഗം സമാപിക്കുന്നു.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മാമാങ്കം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, റഫീഖ് അഹമ്മദിൻ്റെ വരികൾ, എം ജയചന്ദ്രൻ്റെ സംഗീതം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കെ ജെ യേശുദാസിന്റെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ടി എൻ കൃഷ്ണൻ, മൃദംഗം മാവേലിക്കര കൃഷ്ണൻകുട്ടി, ഖടം ടി വി വാസൻ. സന്താനരാമ എന്ന് തുടങ്ങുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതിയാണ് ആദ്യം. രാഗം ഹിന്ദോള വസന്തം, ആദിതാളം.

കെ ജി യേശുദാസിന്റെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരാംബാം ബജരേ എന്ന് തുടങ്ങുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതിയാണ് ഇനി ഭവപ്രിയരാഗം ആദിതാളം.

All right.

കെ ജെ യേശുദാസിന്റെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. വയലിൻ ടി എൻ കൃഷ്ണൻ, മൃദംഗം മാവേലിക്കര കൃഷ്ണൻകുട്ടി, ഖടം ടി വി വാസൻ.

6 സെക്കൻഡ്, 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:55. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു. ജയ് ഹിന്ദ്.